പ്രിയപ്പെട്ടവർക്കോ സംഭവിക്കുന്ന ദുരന്തം മാത്രമാണ് എന്നെ ബാധിക്കുന്നതും അസ്വസ്ഥതപ്പെടുത്തുന്നതും എന്ന് വിശ്വസിച്ചാൽ വലിയ മണ്ടത്തരമാണ്. എൻ്റെ അയൽവാസിക്കും അയൽനാടിനും അയൽരാജ്യത്തും സംഭവിക്കുന്ന എന്തും എനിക്കും സംഭവിക്കും. അത് ദുഃഖമാകാം, സന്തോഷമാകാം. നിങ്ങൾ അപരിചിതരല്ലേ, ഞാൻ സുഖകരമായ അവസ്ഥയിലാണ് എന്ന ചിന്ത അതിക്രൂരമല്ലേ? എൻ്റെ ഈ സുഖാവസ്ഥ സ്ഥിരമാണെന്നുള്ള അന്ധവിശ്വാസവും മാറ്റണം. വാദപ്രതിവാദങ്ങൾക്കും ആഘോഷങ്ങൾക്കും അവധി നൽകാം. നിൻ്റെ ദുഃഖം എൻ്റേതുമാണെന്ന ചിന്ത ഞാനൊരു മനുഷ്യനാണ് എന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താൻ കഴിഞ്ഞേക്കും.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ വയലാർ രാമവർമ്മയുടെ കവിത കായലിനക്കരെ, ആലപിക്കുന്നത് ചിത്ര. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ചുവൽ, ബൂട്ടീക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പാട്ടും പൊരുളും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ, ബൂട്ടീക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 പ്രിയരാഗം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേര. 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വയലാറിൻ്റെ കവിത കായലിനക്കരെ ആലപിക്കുന്നു ചിത്ര.

കളിവള്ളം തുഴയും, കഥകൾ പറയും, കഥകളിപ്പാട്ടുകൾ പാടും. മുത്തശ്ശി കളിവഞ്ചി പാട്ടുകൾ പാടും. കർക്കിടകക്കാറ്റത്തുരന്തിക്ക് കായലിൽ മുത്തശ്ശി ഒറ്റയ്ക്ക് പോയി. കർക്കിടകക്കാറ്റ

0: ചരിത്രത്തിൻ്റെ വഴികളിലൂടെ.
1: ഇന്ന് സെപ്റ്റംബർ 26. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 26 വർഷത്തിലെ 269 ദിനമാണ്. സെപ്റ്റംബർ 26 ആണവ നിരായുധീകരണ ദിനമായും ലോക ഗർഭനിരോധന ദിനമായും ആചരിക്കുന്നു. സെപ്റ്റംബർ 26 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1905 E=mc² എന്ന സമവാക്യം ഉൾക്കൊള്ളുന്ന ഗവേഷണ പ്രബന്ധം ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രസിദ്ധീകരിച്ചു. 1910 ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രസ് കണ്ടുകെട്ടുകയും അദ്ദേഹത്തെ ആരുവാമൊഴി ചുരത്തിനപ്പുറത്തേക്ക് നാടുകടത്തുകയും ചെയ്തു. 1984 150 വർഷം ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന ഹോങ്കോങ് ചൈനയ്ക്ക് കൈമാറുന്നതിനുള്ള ഉടമ്പടി ബീജിംഗിൽ ഒപ്പുവച്ചു. 1988 ഉത്തേജക മരുന്ന് കഴിച്ചിരുന്നുവെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് കാനഡയുടെ ബെൻ ജോൺസന്റെ ഒളിമ്പിക്സ് മെഡലുകൾ തിരിച്ചുവാങ്ങി. 2010 123 മണിക്കൂറും 15 മിനിറ്റും തുടർച്ചയായി മോഹിനിയാട്ടം അവതരിപ്പിച്ചുകൊണ്ട് കലാമണ്ഡലം ഹേമലത ഗിന്നസ് റെക്കോർഡ് ഭേദിച്ചു. 2016 ഒറ്റ വിക്ഷേപണത്തിൽ ഉപഗ്രഹങ്ങളെ 2 വ്യത്യസ്ത ഭ്രമണപഥങ്ങളിൽ എത്തിച്ച് ISRO ചരിത്രം കുറിച്ചു. ബംഗാൾ നവോത്ഥാനത്തിന്റെ പ്രധാന നേതൃത്വങ്ങളിൽ ഒരാളായ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, പ്രമുഖ തമിഴ് സാഹിത്യകാരനായ തോപ്പിൽ മുഹമ്മദ് മീരാൻ, മലയാള നോവലിസ്റ്റ് നാരായൺ തുടങ്ങിയവരുടെ ജന്മദിനവും പാശ്ചാത്യ നൃത്തകലയെ ഭാരതീയ സംഗീതങ്ങളുമായി സംയോജിപ്പിച്ച് നൃത്തത്തിന് പുതിയ മാനങ്ങൾ നൽകിയ നർത്തകൻ ഉദയ് ശങ്കർ, അമേരിക്കൻ ചലച്ചിത്ര നടനും ചലച്ചിത്ര സംവിധായകനും സംരംഭകനുമായ പോൾ ന്യൂമാൻ തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 26.
0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
4: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
5: നീ കളിക്കലേ?
4: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
6: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
5: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
6: പോന്നില്ലേ? എന്തിട്ട്?
5: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
6: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
5: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
6: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
5: എന്ത്?
6: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
5: ശരിക്കു
6: ആന്ന്.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3090 9649 7414 141.
6: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ.
7: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷെ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
8: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ് നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ്. പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140 7225900018.

0: അമൃതം.
1: നമുക്കെല്ലാവർക്കും ഒരുപോലെ കഴിവില്ല. പക്ഷേ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും തുല്യ അവസരമുണ്ട്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647. മട്ടന്നൂരിന്റെ പ്രൌഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
2: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. CM വിസ്താര.
0: CM വിസ്താര നെല്ലൂന്നി.
3: ഗാനം മനസ്സാം മയിൽപ്പുറത്തേറി. ജി വേണുഗോപാലാണ് ആലപിച്ചത്. രചന സുനിൽ കല്ലൂർ. സംഗീതം ജിജോ.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. SIR ക്രമക്കേടുകളിൽ

0: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെയും വിദ്യാർത്ഥി യുവജന മഹിളാ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് എങ്ങും പ്രതിഷേധം. ഇതോടെ നേരത്തെ നിശ്ചയിച്ചിരുന്ന കമ്മീഷന്റെ രണ്ട് പൊതുപരിപാടികൾ ജ്ഞാനേഷ് കുമാറിന് മാറ്റേണ്ടി വന്നു. വെള്ളിയാഴ്ച മീററ്റിൽ നടക്കേണ്ട യുവ വോട്ടർമാരുമായുള്ള സംവാദവും 28-ന് വാരാണസിയിൽ നിശ്ചയിച്ചിരുന്ന ജൻസികളുമായുള്ള സംവാദവുമാണ് മാറ്റിവെച്ചത്. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് വെള്ളിയാഴ്ച രാജ്യവ്യാപക പ്രതിഷേധം നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തിലും വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ഉയർന്ന ആരോപണങ്ങളിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ശനിയാഴ്ചക്കകം ജ്ഞാനേഷ് കുമാർ രാജിവെക്കുന്നില്ലെങ്കിൽ ഗാന്ധിജയന്തി ദിവസമായ ഒക്ടോബർ 2 രാജ്യവ്യാപക പ്രതിഷേധം ആരംഭിക്കുമെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പ്രഖ്യാപിച്ചു. 20th ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണം. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിലാണ് സ്വർണ നേട്ടം. സംസ്ഥാനത്ത് രാത്രി കൂടുതൽ വൈദ്യുതി കിട്ടിത്തുടങ്ങി. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ല. സംസ്ഥാനത്ത് റോഡപകടങ്ങളും ജീവഹാനിയും കൂടുന്ന സാഹചര്യത്തിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. തകർന്ന റോഡുകളെക്കുറിച്ച് പരാതി ഉന്നയിക്കാനും സമയബന്ധിതമായി പരിഹാരം കാണാനും ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അടക്കം വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. PSC പരീക്ഷാ തട്ടിപ്പിൽ അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച വിവരം ഹൈക്കോടതിയെ ധരിപ്പിച്ച് മുന്നോട്ടു പോകാൻ ക്രൈംബ്രാഞ്ച്. അന്വേഷണത്തിന്റെ സാധുത ചോദ്യം ചെയ്ത് PSCയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കർണാടകയിൽ മുസ്ലിം വിഭാഗത്തിൽ ഉൾപ്പെട്ട 21,000 വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമം നടന്നതായി ആരോപണം ഉന്നയിച്ച് നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്രയും വോട്ടുകൾ തള്ളുന്നതിനുള്ള ഫോറം നമ്പർ 7 പൂരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയതായി കണ്ടെത്തിയതായും അദ്ദേഹം പറഞ്ഞു. സഹകരണ മേഖലയിൽ വിമാന കമ്പനി തുടങ്ങാനുള്ള പദ്ധതിക്ക് സഹകരണ വകുപ്പിന്റെ അനുമതി. കേരള സിവിൽ ഏവിയേഷൻ സഹകരണ സംഘത്തിന് രജിസ്ട്രേഷൻ നൽകാൻ തീരുമാനമായി. OMR ഷീറ്റിലെ വ്യക്തതക്കുറവിന്റെ പേരിൽ കേറ്റെറ്റ് പരീക്ഷാഫലം അസാധുവാക്കിയെന്ന് സ്കൂൾ അധ്യാപകരുടെ പരാതി. ഓഗസ്റ്റിൽ നടത്തിയ പ്രത്യേക പരീക്ഷയുടെ ഫലത്തെ ചൊല്ലിയാണ് തർക്കം. പ്രൈമറി ഹൈസ്കൂൾ അധ്യാപകരുടെ ജില്ലാതല സ്ഥലം മാറ്റ നടപടി അനിശ്ചിതത്വത്തിൽ എന്ന് റിപ്പോർട്ടുകൾ. അന്തർജില്ലാ സ്ഥലം മാറ്റം നടക്കുന്നതിന് മുൻപ് ജില്ലാതല സ്ഥലം മാറ്റാനുള്ള നീക്കമാണ് വിനയായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പുതിയ കണക്ഷൻ നടപടികളിൽ അടിമുടി മാറ്റം വരുത്തി പാചകവാതക കമ്പനികൾ. സബ്സിഡിയുള്ള 14.2 കിലോയുടെ ഗാർഹിക സിലിണ്ടറുകളുടെ പുതിയ കണക്ഷൻ നൽകുന്നത് അവസാനിപ്പിച്ചു. 6 മാസമായി നൽകുന്നത് 10 കിലോയുടെ കോമ്പോസിറ്റ് ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ. ഗാർഹിക സിലിണ്ടറിന് പകരം വ്യക്തിഗത സിലിണ്ടർ എന്ന ആശയമാണ് മാറ്റത്തിനു പിന്നിൽ. പെട്രോൾ പമ്പുകളിൽ UPI ഇടപാടിന് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് പൂർണ്ണമായി ഒഴിവാക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ. 2,000 രൂപയിൽ കൂടുതൽ വരുന്ന ഇടപാടുകൾക്ക് 5 രൂപ നിരക്കിൽ വ്യാപാര കമ്മീഷൻ ഈടാക്കാനാണ് നിലവിലെ തീരുമാനം. എന്നാൽ കമ്മീഷൻ ഫീസ് പൂർണ്ണമായി ഒഴിവാക്കണമെന്ന നിലപാടിലാണ് ഓൾ ഇന്ത്യ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ. എഴുത്തുകാരി R. രാജശ്രീക്ക് പത്മപ്രഭ സ്മാരക പുരസ്കാരം സമ്മാനിച്ചു. ചെന്നൈയിൽ റോഡുകളിലോ പൊതുസ്ഥലങ്ങളിലോ വളർത്തുനായകളെയോ പൂച്ചകളെയോ ഉപേക്ഷിക്കുന്നവർക്ക് 10,000 രൂപ പിഴ ചുമത്തും. കോർപ്പറേഷൻ കൗൺസിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തു. സംസ്ഥാനത്ത് KCB ഒഴിഞ്ഞുകിടക്കുന്ന 71 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിൽ നിയമനമായി. അർജന്റീന ഫുട്ബോൾ ടീമിനെ കൊണ്ടുവരാമെന്ന് വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ റിപ്പോർട്ടർ ചാനൽ ഉടമ ആൻഡോ അഗസ്റ്റിൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് മാറ്റി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയാക്കിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച വിധി പറയുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. കാസർഗോഡ് ജില്ലയിലെ മാലോത്ത് വില്ലേജിൽ കർണാടക വനാതിർത്തിയോട് ചേർന്നുള്ള 1048.21 ഏക്കർ വനഭൂമിയുടെ പേരിലുള്ള തർക്കത്തിൽ സുപ്രീംകോടതിയുടെ നിർണായക ഉത്തരവ്. ഇത്രയും ഭൂമി ഏലത്തോട്ടമായി പരിഗണിച്ച് സർക്കാർ നിക്ഷിപ്ത വനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന അവകാശവാദമാണ് സെപ്റ്റംബർ 17 സുപ്രീംകോടതി അന്തിമമായി തള്ളിയത്. ധർമ്മസ്ഥലയിൽ 17 വയസ്സുള്ള വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പുനരന്വേഷണത്തിന് IG N. ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപവത്കരിച്ചു. ക്ലാസിനിടെ ഉറക്കം തൂങ്ങിയ വിദ്യാർത്ഥിനിയുടെ കൈവെള്ളയിൽ അടിച്ചതിന് അധ്യാപകന്റെ പേരിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയെടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി. പഴയങ്ങാടി എരിപുരം താഴെ ഇറക്കത്തിന് ശേഷമുള്ള പള്ളിക്ക് സമീപം ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാവിലെ 10:30 അപകടം. എരിപുരം ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബസും പഴയങ്ങാടിയിൽ നിന്ന് പിലാത്തറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. മലയോര ജനതയുടെ ഏറെക്കാലത്തെ ആവശ്യമായ തലശ്ശേരി പേരാവൂർ ഇരിട്ടി ബംഗളൂരു റൂട്ടിൽ KSRTC ബസ് അനുവദിച്ചു. സ്വിഫ്റ്റ് സൂപ്പർ ഡീലക്സ് ബസ്സാണ് സർവീസ് നടത്തുക. നഗരസഭകളുടെ സ്പില്ലോവർ അധിക തുക ഉൾപ്പെടുത്തിയ വാർഷിക പദ്ധതി ഭേദഗതിക്ക് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. 8.46 കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം നൽകിയത്. തലശ്ശേരി ചോനാടത്ത് നിന്ന് 1.23 ഗ്രാം MDMA പിടികൂടിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ് ഇന്ന് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കണ്ണൂർ നഗരമധ്യത്തിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ചയാൾ 8 വർഷത്തിനു ശേഷം പിടിയിലായി. ശ്രീകണ്ഠാപുരം പള്ളിപ്പാത്ത് ഹൌസിൽ ബെൻസറാണ് ടൗൺ പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പേത്തിന്റെ നിർദ്ദേശപ്രകാരം അറസ്റ്റിലായത്. 2018 ഫെബ്രുവരി 14 താവക്കര വെച്ച് പരമേശ്വർ ടുഡുവിനെയാണ് കാറിൽ തട്ടിക്കൊണ്ടുപോയത്. അനധികൃത ചെങ്കൽ ഖനനത്തിനെതിരെ ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി ജിയോളജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വയോജന സഹായ കേന്ദ്രം സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി. വയോജനങ്ങൾക്കായി നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ, സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവ അർഹരായ ഗുണഭോക്താക്കൾക്ക് സമയബന്ധിതമായും കാര്യക്ഷമമായും ലഭ്യമാക്കാനാണ് ഇത്. യുദ്ധം അവസാനിപ്പിക്കാനും 7 ദിവസത്തിനകം ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ലക്ഷ്യമിട്ട് ഇറാൻ US നിർദ്ദേശം സമർപ്പിച്ചതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ദൃഢമാക്കാനും ഇരു രാജ്യങ്ങളുടെയും പൊതു താൽപ്പര്യം മുൻനിർത്തി ഭാവി പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകാനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തീരുമാനിച്ചു. പാനൂർ കുന്നോത്തുപറമ്പിൽ തെരുവുനായയുടെ ആക്രമണം, 6 പേർക്ക് കടിയേറ്റു. ഇന്നലെ രാവിലെയാണ് സംഭവം. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ബസ്സുകളിൽ പരിശോധന നടത്തി. ഓപ്പറേഷൻ ലോക്ക് ടു ലീവ് എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയ 6 ബസ്സുകൾക്കെതിരെ പിഴ ചുമത്തി. യാത്രക്കിടെ ബസ്സുകളുടെ വാതിലുകൾ തുറന്നിടുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യത്തിലാണ് പരിശോധന ശക്തമാക്കിയത്. പാനൂർ നഗരസഭയിലെ പെരിങ്ങത്തൂർ ടൗണിൽ ഉദ്ഘാടനം ചെയ്ത സ്ത്രീ സൗഹൃദ ശൗചാലയവും മുലയൂട്ടൽ കേന്ദ്രവും പൂട്ടിയിട്ട നിലയിലെന്ന് റിപ്പോർട്ടുകൾ. താഴെ അങ്ങാടിയിൽ മത്സ്യമാർക്കറ്റിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് ഇത് നിർമ്മിച്ചത്. ആലക്കോട് പഞ്ചായത്ത് ഉപഭോക്തൃ പങ്കാളിത്തത്തോടെ കോടികൾ മുടക്കി പണിത് പൂർത്തിയാക്കിയ ജലനിധി പദ്ധതി ജലവിതരണമില്ലാതെ ഉപേക്ഷിച്ചു എന്ന് റിപ്പോർട്ടുകൾ. പമ്പ് ഹൌസ് പ്രദേശം കാടുകയറി നശിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നടുവിൽ മഞ്ഞപ്പുല്ലുവഴി പൈതൽമല കാണാനെത്തിയവർക്ക് പെരുന്തേനീച്ചയുടെ കുത്തേറ്റു. 8 പേർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. മലമുകളിലെ വാച്ച് ടവറിനടുത്ത് നിൽക്കുകയായിരുന്നവർക്കാണ് തേനീച്ചകളുടെ കുത്തേറ്റത്. മട്ടന്നൂർ ഇരിട്ടി റോഡിൽ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി അവസാനഘട്ടത്തിൽ എത്തി. റോഡരികിൽ നടപ്പാത, കൈവരികൾ എന്നിവയാണ് നിർമ്മിച്ചിട്ടുള്ളത്. മട്ടന്നൂർ ജംഗ്ഷൻ മുതൽ ആശ്രയ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് ഓവുചാലും നടപ്പാതയും കൈവരിയും നിർമ്മിച്ചത്. കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ VK സനോജ് MLA വിളിച്ചു ചേർത്ത അവലോകന യോഗം തീരുമാനിച്ചു. പടിയൂർ കല്യാട് പഞ്ചായത്തിൽ 311 ഏക്കർ സ്ഥലത്ത് 3000 കോടി രൂപ ചെലവിലാണ് ആയുർവേദ ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുന്നത്. കീഴലൂർ പഞ്ചായത്തിന്റെ മധുര 16 പദ്ധതി പ്രകാരം തെരൂർ വയലിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. തരിശായി കിടന്ന 3 ഏക്കറോളം വയലിലാണ് കൃഷി ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ വിമാനത്താവളത്തിലെ സൗരോർജ പ്ലാന്റിന്റെയും അന്താരാഷ്ട്ര കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം 28 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. മന്ത്രി സണ്ണി ജോസഫ് അധ്യക്ഷനാകും. KSുധാകരൻ MP, VK സനോജ് MLA തുടങ്ങിയവർ പങ്കെടുക്കും. 4 മെഗാവാട്ടിന്റെ സൗരോർജ പ്ലാന്റാണ് വിമാനത്താവളത്തിൽ സ്ഥാപിച്ചത്. പ്ലാന്റ് പ്രവർത്തന സജ്ജമാകുന്നതോടെ വിമാനത്താവളത്തിലെ പകൽ വൈദ്യുതി ഉപയോഗം സൗരോർജത്തിലാകും. 18 കോടി രൂപ ചെലവഴിച്ചാണ് സോളാർ പ്ലാന്റ് നിർമ്മിച്ചത്. നിങ്ങൾ കേട്ടത് സ്റ്റേച്വൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങൾ ഉണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷേ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
2: എല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
5: ഏയ്, ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
3: അല്ല, അത് ആടുന്നു വാങ്ങണ്ടെന്ന് ആടുന്ന പ്രശ്നമുണ്ടോ?
5: ആടുന്നു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
3: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
5: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
7: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345, മറ്റൊരു നമ്പർ 9495532542.
8: അമ്മേ, അമ്മേ, കുഞ്ഞാവ് കരയുന്ന കേൾക്കുന്നില്ല.
2: ഞാനിപ്പോ പാല് കൊടുത്ത് ഉറക്കിയിട്ടല്ലേ ഉള്ളൂ, പിന്നെന്താ വീണ്ടും ഒരു കരച്ചിലേ?
8: പാല് കൊടുത്ത ശേഷം ഇപ്പൊ വിഷല്ലേ കൊടുക്കുന്നേ, പിന്നെങ്ങനെയാ കുഞ്ഞാവ കരിയാണ്ടിക്കുക?
2: വിഷ? നീ എന്ത് നീ പറയുന്നേ?
8: പിന്നെ അല്ലാണ്ട് നിങ്ങൾ പ്ലാസ്റ്റിക് കത്തിച്ച് ശ്വാസം മുട്ടി ചിരിക്കാൻ പറ്റുന്നില്ല. ചപ്പും ചവറും കത്തിക്കരുതമ്മേ.
2: അയ്യോ എന്റെ മോളെ, അമ്മ അത്രക്കൊന്നും ചിന്തിച്ചില്ല.
1: ശുചിത്വം സംസ്കാരത്തിന്റെ ഭാഗമാണ്, അത് വീട്ടിൽ നിന്നും ആരംഭിക്കുക, നാടും നമുക്കൊപ്പം ചേരും.
9: ഇനി 6:45 പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ ഇന്ന് തുടക്കം കുറിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. വാർത്തകൾ വിശദമായി. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ ഇന്ന് തുടക്കം കുറിക്കും. ദേശീയ സഹകരണ ഉപഭോക്തൃ ഫെഡറേഷൻ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മേഖലയിൽ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സംരംഭങ്ങളും അമിത്ഷാ നാടിന് സമർപ്പിക്കും. അന്താരാഷ്ട്ര കർഷക വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷങ്ങളിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃതകീർത്തി പുരസ്കാരം മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയും ചടങ്ങിൽ അദ്ദേഹം കൈമാറും. ഗൾഫ്, ചെങ്കടൽ, കരിങ്കടൽ എന്നിവിടങ്ങളിൽ വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ 81-ാമത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ജീവനക്കാരെ അപായപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതയെ ന്യായീകരിക്കാനാവില്ലെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജൻസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2040 ആകുമ്പോഴേക്കും വികസിത ഭാരതം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിച്ചു വരികയാണ്. ഇതോടനുബന്ധിച്ച് സേവാസങ്കൽപ്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: രാജ്യത്ത് തൊഴിൽ ശക്തിയിൽ വ്യക്തത, സ്ഥിരത, തുല്യത എന്നിവ വളർത്തിയെടുക്കുന്നതിനും നിയമങ്ങളെ ആധുനീകരിക്കുന്നതിനുമാണ് തൊഴിൽ മന്ത്രാലയം നിയമങ്ങൾ ഏകീകരിച്ചത്. പരിഷ്കാരങ്ങൾക്കു കീഴിൽ 29 കേന്ദ്ര നിയമങ്ങൾ 4 കോഡുകളായാണ് സംയോജിപ്പിച്ചത്. കൃത്യവും സമയബന്ധിതവുമായ വേതനം നിയമം മുഖേന ഉറപ്പാക്കാൻ കഴിഞ്ഞു. വ്യവസായ ബന്ധ നിയമങ്ങളിലെ സങ്കീർണതകൾ ഒഴിവാക്കി സംഘടിത അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാൻ പുതിയ തൊഴിൽ നിയമങ്ങൾക്ക് സാധിച്ചു. തൊഴിൽ മേഖലയിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി ും സുരക്ഷയും ആരോഗ്യവും വർദ്ധിപ്പിക്കാനും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ സഹായിച്ചു.
0: സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. പദ്ധതിയുടെ DPR 4 മാസത്തിനകം സമർപ്പിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. മന്ത്രി കെ മുരളീധരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ഗവൺമെന്റ് മുന്നോട്ടുവച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേള തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പ്രമുഖ മലയാളം തമിഴ് നടനും ഫിലിം ഫെസ്റ്റിവൽ ക്യൂറേറ്ററുമായ രവീന്ദ്രനെ ഗവൺമെന്റ് നിയോഗിച്ചു. തെന്നിന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയ സാന്നിധ്യമായ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ സിനിമയുടെ കലാപരവും സാങ്കേതികവുമായ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. നടിയും സാംസ്കാരിക പ്രവർത്തകയുമായ പ്രിയങ്ക നായരാണ് വൈസ് ചെയർപേഴ്സൺ. നടൻ സലീം ഹസൻ, യുവ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാകും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പൂജാ ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റും ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്യും. അച്ചടിച്ച 90 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചതായി ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ അഞ്ജു KS അറിയിച്ചു. ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയത് പാലക്കാട്ടാണ്. വിൽപ്പനയിൽ തൃശൂർ ജില്ല 2-ാം സ്ഥാനത്തും തിരുവനന്തപുരം ജില്ല 3-ാം സ്ഥാനത്തുമാണ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ആണവ നിരായുധീകരണം എന്ന ലക്ഷ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും സെപ്റ്റംബർ 26 ആണവായുധ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138 പതിപ്പാണിത്. പരിപാടിയുടെ ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം കേരള നിലയങ്ങൾ മലയാള പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് റൌണ്ടിൽ സുരിജി ഫൊഗാട്ട് കമൽജിത്ത് സഖ്യമാണ് 484.6 റെക്കോർഡ് നേട്ടത്തോടെ സ്വർണം നേടിയത്. പുരുഷ 50 മീറ്റർ റൈഫിൾ 3P റൌണ്ടിൽ ടോമർ നീരജ് രുദ്രൻ ഷു സഖ്യം വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ചൈനയ്ക്കാണ് സ്വർണം. ഏഷ്യൻ ഗെയിംസിൽ വിവിധ ഇനങ്ങളിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. കേരളത്തിന് വേണ്ടി മെഡൽ നേടുന്ന കായിക താരങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ലെന്നും ഗവൺമെന്റ് കായിക താരങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നും മന്ത്രി OJ ജനീഷ് പറഞ്ഞു. 68th സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ഓഫീസ് കോഴിക്കോട് NIT ക്യാമ്പസിന് സമീപം ചിന്മയ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: കായിക താരങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകണമെന്ന ഗവൺമെന്റിന്റെ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന താരങ്ങൾക്കുള്ള പാരിതോഷികം പ്രഖ്യാപിച്ചത്. മെഡൽ നേടി തിരിച്ചെത്തുമ്പോൾ തന്നെ പാരിതോഷികം നൽകുന്നതിനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേടിയ തിരുവമ്പാടി സ്വദേശി വ്യദർശ വിനോദിന് സർക്കാർ ജോലി നൽകുന്നതിനായി കായിക വകുപ്പ് മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ദേശീയ കളരിപ്പയറ്റ് അക്കാദമി സ്ഥാപിക്കുന്നതിനുള്ള പ്രപ്പോസൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ അത് ഉത്തര കേരളത്തിൽ സ്ഥാപിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ കായിക സംഘാടക സമിതി ചെയർമാൻ MA റസാഖ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തീർത്ഥ പ്രഷോഭിനെ ചടങ്ങിൽ മന്ത്രി അനുമോദിച്ചു.
0: സ്പോർട്സ് കൌൺസിലുകളിലെ വിജിലൻസ് പരിശോധനയിൽ റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. ഓപ്പറേഷൻ കളിക്കളം പരിശോധന സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന്റെ 3rd പതിപ്പിന് കണ്ണൂരിൽ തുടക്കമായി. ജവഹർ സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FC എതിരില്ലാത്ത 1 തൃശൂർ മാജിക് FC പരാജയപ്പെടുത്തി. ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ആദ്യ പകുതിയുടെ 17th മിനിറ്റിൽ സ്പാനിഷ് താരം അസീർ ഗോമസ് അടിച്ചു കയറ്റിയ ഗോളിലൂടെയാണ് കണ്ണൂർ വാരിയേഴ്സ് വിജയം കൈപ്പിടിയിലാക്കിയത്. തൃശൂർ മാജിക് FC പ്രതിരോധ താരം ഹെൻറി വരുത്തിയ പിഴവിൽ നിന്ന് ലഭിച്ച പന്ത് ലൈനിലൂടെ ഓടിക്കയറിയ ബോഗ്ദാൻ ബോക്സിൽ നിലയുറപ്പിച്ചിരുന്ന അസീർ ഗോമസിന് ലക്ഷ്യം തെറ്റാതെ നൽകിയപ്പോൾ അസീർ അത് ഗോളാക്കി മാറ്റുകയായിരുന്നു. സൂപ്പർ ലീഗ് കേരള 3rd സീസണിലെ ആദ്യ ഗോൾ നേടിയതോടെ അസീർ ഗോമസ് 7 കണ്ണൂർ വാരിയേഴ്സിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി. സ്റ്റേഡിയം നിറഞ്ഞ ഫുട്ബോൾ പ്രേമികളെ സാക്ഷിയാക്കിക്കൊണ്ടായിരുന്നു ഇന്നലെ രാത്രിയിലെ മത്സരം. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. വൈകിട്ട് 7 കാലിക്കറ്റ് FC തിരുവനന്തപുരം കൊമ്പൻസ് FC നേരിടും.
0: സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും കള്ളക്കടൽ കടലാക്രമണ സാധ്യതകളെ തുടർന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടൽക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ലക്ഷദ്വീപിലും തമിഴ്നാട്ടിൽ കന്യാകുമാരി അടക്കം വിവിധ ജില്ലകളിലും ജാഗ്രതാ മുന്നറിയിപ്പും നൽകും. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം 4 miles കാർ പുഴയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. അടൂർ സ്വദേശി അഭിഷേക് S നായരാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മകൾക്കുമെതിരെ കേസുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണമെന്ന് മുതിർന്ന BJP നേതാവ് V.മുരളീധരൻ ആവശ്യപ്പെട്ടു. പാർട്ടി എറണാകുളം സിറ്റി ജില്ലാ ശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പഠന ശിബിരം സമാപിച്ചു. സമാപന സമ്മേളനം പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് തളിയിൽ പ്രവർത്തിച്ചു വരുന്ന സാധകം സംഗീതസഭയുടെ ദ്വൈമാസ സംഗീത കച്ചേരി നാളെ വൈകിട്ട് ചാലപ്പുറം കേസരി ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. സാധകം ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ ഇന്ന് തുടക്കം കുറിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കണ്ണൂർ ക്യാപിറ്റൽ മാളിൽ ആരംഭിച്ച തണൽ ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ ഒക്ടോബർ 23 വരെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. വികസന കാലതാമസം, പഠന ബുദ്ധിമുട്ടുകൾ, ഓട്ടിസം, ADHD, വളർച്ചാ പ്രശ്നങ്ങൾ, സംസാര ഭാഷാ പ്രശ്നങ്ങൾ, സ്വഭാവ പ്രശ്നങ്ങൾ, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം, ജനിതക പ്രശ്നങ്ങൾ, മസ്കുലർ ഡിസ്ട്രോഫി എന്നിവയിലേതെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്കായാണ് ക്യാമ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9947885666, മറ്റൊരു നമ്പർ 9946889666. നവംബർ 3 മുതൽ 6 വരെ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ ക്ഷണിച്ചു. കലോത്സവത്തിന് അനുയോജ്യമായ പൂർണ്ണമായും പകർപ്പവകാശമുള്ള ലോഗോ തയ്യാറാക്കി GHSS@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും 9495100555 എന്ന വാട്സപ്പ് നമ്പറിലും ഡോക്യുമെന്റ് ഫയലായി ഈ മാസം 28 വൈകിട്ട് 5 മണിക്ക് മുൻപായി ലഭിക്കണം. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. മാലൂർ പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്ക് തിയേറ്റർ പരിശീലനം നൽകുവാൻ സംഗീതം, നാടകം, രചന എന്നീ മേഖലകളിൽ പ്രാവീണ്യമുള്ള പരിശീലകരെ ആവശ്യമുണ്ട്. താൽപ്പര്യമുള്ളവർ ഒക്ടോബർ 8 മാലൂർ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കണ്ണൂർ കോർപ്പറേഷനിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ദിവസവേതനാടിസ്ഥാനത്തിൽ 3 മാസത്തേക്ക് ജീവനക്കാരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 28 രാവിലെ 10:30 കോർപ്പറേഷൻ ഓഫീസിൽ. അപേക്ഷകർ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്നവരായിരിക്കണം. പ്രായം 35-50 ഇടയിൽ. JCB, ടിപ്പർ തുടങ്ങിയ വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന. ബന്ധപ്പെട്ട മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കാലിക്കടവ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഓഫീസ് അറ്റൻഡറെ നിയമിക്കുന്നു. അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 10:30. ചെറുപുഴ തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി ബോട്ടണി ജൂനിയർ വിഭാഗത്തിൽ ഒഴിവുണ്ട്. അഭിമുഖം ഒക്ടോബർ 7 രാവിലെ 10:00. എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST സീനിയർ മലയാളം വിഭാഗത്തിൽ ഒഴിവുണ്ട്. അഭിമുഖം ഒക്ടോബർ 7 10:00. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. ഇരിക്കൂർ വയോജനവേദി കൊളപ്പാ യൂണിറ്റിന്റെയും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് ഈ മാസം 28 ഉച്ചയ്ക്ക് 2 മണിക്ക് കൊളപ്പാ ശിശുമന്ദിരത്തിൽ നടത്തും. കുറ്റ്യാട്ടൂർ മാവ് കർഷകരുടെ കൂട്ടായ്മയായ കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദക കമ്പനിയുടെ വാർഷിക പൊതുയോഗം ഇന്ന് നടക്കും. രാവിലെ 10:00 ചട്ടുകപ്പാറയിലെ കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് പരിപാടി. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനതല ഓപ്പൺ സ്കൂൾ ചെസ് ടൂർണമെന്റ് നാളെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സീനിയർ സിറ്റിസൺ ഫോറം മാലൂർ യൂണിറ്റിന്റെയും കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഒക്ടോബർ 7 മാലൂർ സിറ്റിയിലെ പ്രഭാത് ആർട്സ് ആൻഡ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10:00 മുതൽ 12:30 വരെയായിരിക്കും ക്യാമ്പ്. കുന്നത്തൂർ പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ പുത്തരി ഉത്സവം ഈ മാസം 27-28 തീയതികളിൽ നടക്കും. തന്ത്രി പോർക്കളത്തില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. 27 രാവിലെ 5:00 ഗണപതി ഹോമം, 9:00 കലശപൂജ, 11:00 വെള്ളാട്ടം, രാത്രി 7:00 പൈങ്കുറ്റി, 7:30 വെള്ളാട്ടം, 28 രാവിലെ 10:00 മറുപുത്തരി വെള്ളാട്ടം എന്നിവ നടക്കും. കോർപ്പറേഷൻ ചേലോറ സോൺ കാപ്പാട് ടാങ്കിന്റെ പൈപ്പ് ലൈൻ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇന്നു മുതൽ 29 വരെ കാപ്പാട്, തിലാനൂർ, വെള്ളപ്പാറ, മുട്ടോളം പാറ, ആറ്റടപ്പ, പെരിങ്ങളായി, സോമേശ്വരി അമ്പലം, ഒറയിൽ, സി പി സ്റ്റോർ മേഖലകളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
6: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
7: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
6: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
7: യെസ്
6: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
7: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
6: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
7: 9447-371-836,
6: 8078-502-836.
8: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
9: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടുന്ന് പോയി വാങ്ങിക്കോ.
8: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
9: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വല്യ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
8: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന. ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
9: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
8: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
9: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവൻ നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
8: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
9: ആ പിന്നെന്നാ?
5: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
10: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
0: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
1: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്, മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
11: എല്ലാവർക്കും നമസ്കാരം.
12: നമസ്കാരം.
11: കസവുതട്ടം എന്ന ചിത്രം 1967 കുഞ്ചാക്കോ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയത്. കഥ, തിരക്കഥ, സംഭാഷണം രചിച്ചത് തോപ്പിൽ ഭാസിയാണ്. ജമീല എന്ന ശാരദ ആടുകളെ വളർത്തിയും കാട്ടിലെ വിറക് ശേഖരിച്ചുമൊക്കെയാണ് തൻ്റെ ബാപ്പ പറക്കൂട്ടിൽ ആലിയാർ എന്ന SP പിള്ളിയെയും വികലാംഗനായ സഹോദരൻ പോക്കർ എന്ന ബഹദൂറിനെയും പരിപാലിക്കുന്നത്. അബ്ദുൾ കരീം മുസലിയാർ എന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ കൂപ്പിൽ മരം വെട്ടുകാരനായി ജോലി ചെയ്യുന്ന അബു എന്ന പ്രേമനസീർ ജമീലയുമായി സ്നേഹത്തിലാണ്. അബു ജമീലയെ സ്വപ്നം കണ്ടു കിടക്കുമ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ തെളിയുന്ന ഗാനം ആലപിച്ചത് യേശുദാസാണ്. പിന്നണിയിൽ പ്രവർത്തിച്ചത് വയലാറും ദേവരാജനും.

തുടക്കത്തിൽ അബുവിൻ്റെ വിവാഹാഭ്യർത്ഥന ജമീല നിരസിക്കുന്നു. വിവാഹത്തോടെ തൻ്റെ ബാപ്പയും സഹോദരനും അനാഥരായി പോകുമെന്ന വേവലാതി തന്നെയാണ് കാരണം. എന്നാൽ വിവാഹശേഷം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുമെന്ന വാഗ്ദാനം അബു നൽകിയപ്പോൾ ജമീല നിക്കാഹിന് സമ്മതിക്കുന്നു. അവരുടെ മൊഹബത്തിൻ്റെ മൂർധന്യത്തിൽ ആലപിക്കുന്ന ഗാനത്തിന് സ്വരം നൽകിയത് എ എം രാജയും പി സുശീലയുമാണ്.

എന്നാൽ തന്നെ കാത്തിരിക്കുന്ന ദുരന്തമെന്തെന്ന് അബുവിനോടൊപ്പമുള്ള ആ സുന്ദര നിമിഷങ്ങളിൽ ജമീലക്ക് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല. വിഭാര്യനായ അബ്ദുൽ കരീം മുസലിയാർ കാർ യാത്രക്കിടെ റോഡിൽ വെച്ച് കണ്ടുമുട്ടുന്ന ജമീലയെ ഇഷ്ടപ്പെടുകയും അവളുടെ ബാപ്പയെ സന്ദർശിച്ച് അവളെ തനിക്ക് നിക്കാഹ് കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ജമീലയുടെ താല്പര്യങ്ങൾക്ക് പുല്ലുവില പോലും നൽകാതെ ആലിയാർ അവളെ മുസലിയാർക്ക് കെട്ടിച്ചു കൊടുക്കുന്നു. ആദ്യ ഭാര്യയുടെ ഓർമ്മകളാൽ വലയുന്ന മുസലിയാർ തൽക്കാലം ജമീലയെ തൻ്റെ 4 കുട്ടികളുടെ പോറ്റമ്മയായി മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഭർത്താവിൻ്റെയും മക്കളുടെയും ആവശ്യങ്ങൾ നന്നായി നിർവഹിച്ചു പോരുന്ന ജമീല ഒരു പ്രത്യേക സന്ദർഭത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു പാട്ടുപാടുന്നു. ദുഃഖാർത്ഥമായ തൻ്റെ വ്യക്തിജീവിതത്തെ മുഗൾ കാലഘട്ടത്തിലെ ഒരു കഥയുമായി ബന്ധിപ്പിച്ച് മനോഹരമായ ഈണത്തിൽ ജമീല ആലപിക്കുന്നു. വയലാറിൻ്റെ ഇമ്പമാർന്ന വരികൾക്ക് ശോകമധുരമായ സംഗീതം പകർന്ന ദേവരാജൻ പി. സുശീലയുടെ ഗാനം ക്ലാസിക് നിലവാരത്തിലേക്ക് തന്നെ ഉയർത്തി.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞാ?
5: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
6: മതി.
5: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
5: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
7: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
8: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഏകദിന സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് കൊല്ലത്ത് തുടക്കം കുറിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രി S.J. ഇന്ന് അഭിസംബോധന ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസ സാധ്യതയെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലും ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിച്ചാൽ 7 ദിവസത്തിനകം ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുമെന്ന് ഇറാൻ. മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അമേരിക്ക. ഏഷ്യൻ ഗെയിംസിൽ സുവർണ നേട്ടം ലക്ഷ്യമിട്ട് ഇന്ത്യൻ പുരുഷ വനിതാ കബഡി ടീമുകൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സംസ്ഥാനത്തെത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
9: നാളെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ രാവിലെ 11 മണിക്ക് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ബാലരാമപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്ന് കേരളത്തിലെത്തുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉച്ചയ്ക്ക് 2 മണിക്ക് കുണ്ടറയിൽ വനിതാ ശാക്തീകരണത്തിനായി സഹകരണ മേഖലയിൽ ആരംഭിക്കുന്ന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അമൃതപുരിയിൽ അമൃത് കീർത്തി പുരസ്കാര ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും.
8: ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിന്റെ ഉന്നതതല പൊതുചർച്ചയെ കേന്ദ്ര വിദേശകാര്യമന്ത്രി S.J. ഇന്ന് അഭിസംബോധന ചെയ്യും. വിശ്വാസം പുനഃസ്ഥാപിക്കൽ, മാറ്റങ്ങൾ കൈകാര്യം ചെയ്യൽ, എല്ലാവർക്കും ഫലപ്രദമാകുന്ന ഒരു ഐക്യരാഷ്ട്രസഭ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 193 അംഗരാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരും പ്രധാനമന്ത്രിമാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന പൊതുസഭയിൽ പ്രധാന അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള തങ്ങളുടെ നിലപാടുകൾ നേതാക്കൾ വ്യക്തമാക്കും. ഗൾഫ്, ചെങ്കടൽ, കരിങ്കടൽ മേഖലകളിൽ വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്ര പൊതുസഭ സമ്മേളനത്തിൽ കപ്പൽ ഗതാഗതത്തിന്റെയും നാവികരുടെയും സുരക്ഷ സംബന്ധിച്ച ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്ന സംഘടനയുടെ ഉദ്ഘാടന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഇന്ത്യയും ലൈബീരിയയും സംയുക്തമായി ചേർന്നുള്ള ഒരു പുതിയ സംരംഭം വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചു.
6: India and Liberia joined hands to propose the idea of establishing a group of friends that focuses on various aspects of maritime trade, safety and security of shipping and seafarers. This group of friends consists of major ship owning member states, countries with the largest number of ship registries, and those who provide the maximum numbers to seafaring.
8: ജലസുരക്ഷ എന്നത് പൌരന്മാർ, സർക്കാർ, വ്യവസായ മേഖല തുടങ്ങി എല്ലാ പങ്കാളികളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ. ന്യൂഡൽഹിയിൽ നടന്ന 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരാചരണത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിരമായ ഫലങ്ങൾ കൈവരിക്കുന്നതിന് ജൽജീവൻ മിഷൻ, നമാമി ഗംഗെ, സ്വച്ഛ് ഭാരത് മിഷൻ, ജൽ സഞ്ജയ്, ജൻ ഭാഗീദാരി തുടങ്ങിയ പദ്ധതികളുടെ നടത്തിവെപ്പിൽ ജനപങ്കാളിത്തം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. പരിപാടിയുടെ 138th പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. ഇന്ന് ആണവായുധ നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര ദിനം. ആണവായുധങ്ങൾ മനുഷ്യരാശിക്കുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ നിർമ്മാർജ്ജനമാണ് പ്രധാന ലക്ഷ്യം. 2013 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
10: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
8: യുവ ഡോക്യുമെന്ററി ചലച്ചിത്ര പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കാൻ കേരള സർക്കാർ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രം മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചലച്ചിത്ര അക്കാദമി, ഫിലിം സൊസൈറ്റികൾ, സർവകലാശാലകൾ, മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയെ കോർത്തിണക്കിയാകും പദ്ധതി നടപ്പിലാക്കുക. കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് പുലർച്ചെ 2:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. തമിഴ്നാട്ടിലെ കന്യാകുമാരി, രാമനാഥപുരം, തൂത്തുക്കുടി, തിരുനെൽവേലി തീരങ്ങളിലും ലക്ഷദ്വീപ് തീരങ്ങളിലും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ പ്രധാനമന്ത്രി സ്വനിധിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
11: രാജ്യത്തെ വഴിയോര കച്ചവടക്കാരെ പിന്തുണയ്ക്കുന്നതിനായി ആരംഭിച്ച പ്രധാന സംരംഭമാണ് PM സ്വനിധി. ഈടുരഹിത വായ്പകൾ നൽകുന്നതിനു പുറമെ വഴിയോര കച്ചവടക്കാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷയും ഇതിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നു. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതിനോടകം 1.12 crore വായ്പകൾ വിതരണം ചെയ്തു. നഗരങ്ങളിലും പട്ടണങ്ങളിലുമായി 75 lakh+ ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. വഴിയോര കച്ചവടക്കാർക്ക് ശക്തവും സുസ്ഥിരവുമായ ഉപജീവന മാർഗം ഉറപ്പാക്കുന്ന ഈ പദ്ധതി 2030 March വരെ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
8: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ കബഡി ടീമുകൾ നിലവിലെ സ്വർണ്ണ മെഡലുകൾ നിലനിർത്താൻ ലക്ഷ്യമിട്ട് ഇന്ന് ഫൈനൽ മത്സരത്തിനിറങ്ങും. ഫൈനലിൽ ഇരു വിഭാഗങ്ങളിലും ഇറാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. ബാഡ്മിന്റണിൽ 2 times ഒളിമ്പിക് മെഡൽ നേടിയ PV സിന്ധുവിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യസെൻ ഇന്ന് മത്സരത്തിനിറങ്ങും. വനിതകളുടെ 1500 m ഫൈനലിൽ പാരുൽ ചൌധരിയും പൂജയും ഇന്ത്യയ്ക്കായി മത്സരിക്കും. അതേസമയം പുരുഷ വിഭാഗം മാരത്തണിൽ വെള്ളിമെഡൽ നേടിയ ഇന്ത്യൻ താരം സാവൻ ബർവാൾ ചരിത്രം കുറിച്ചു. ഇതോടെ ഈ ഇനത്തിൽ ഒരു മെഡലിനായുള്ള ഇന്ത്യയുടെ 44 വർഷത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത്. ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയ ഗുൽവീർ സിംഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഗുൽവീർ സിംഗിന്റെ നേട്ടം രാജ്യത്തുടനീളമുള്ള യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന്റെ പുരുഷ വിഭാഗം ഓപ്പൺ മത്സരങ്ങളുടെ 9th റൌണ്ടിൽ ഡി ഗുഗേഷ് ജർമ്മൻ താരത്തെ പരാജയപ്പെടുത്തി പോയിന്റ് പട്ടികയിൽ രണ്ടാമതെത്തി. വനിതാ വിഭാഗത്തിൽ ദിവ്യ ദേശ്മുഖ്, വെന്തിക അഗർവാൾ എന്നിവരുടെ വിജയത്തോടെ ഇന്ത്യ 3-1 എന്ന സ്കോറിന് വിജയം ഉറപ്പിച്ചു. അമേരിക്കൻ സൈന്യം തങ്ങളുടെ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കുകയും ഇന്ധന ഉപരോധത്തിൽ ഇളവ് അനുവദിക്കുകയും ചെയ്താൽ 7 ദിവസത്തിനകം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നുകൊടുക്കാമെന്ന് ഇറാൻ. അതിനൊപ്പം ലെബനനിലെ വെടിനിർത്തൽ പാലിക്കുകയും വേണമെന്ന് ഇറാൻ വ്യവസ്ഥ വച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിക്ക് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയാണ് ഈ നിർദ്ദേശം വിശദീകരിച്ചത്. അതേസമയം ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥരുമായി ഘടനാപരമായ ചർച്ചകൾ നടക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. എന്നാൽ ഈ നിർദ്ദേശത്തോട് ഗൾഫ് അറബ് രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടില്ല. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ 3 ദിവസം നീണ്ട വാഷിംഗ്ടൺ സന്ദർശനം പൂർത്തിയായി. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകൾ തമ്മിൽ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വ്യാപാരം, നിർമ്മിത ബുദ്ധി, വിദേശനയം എന്നീ മേഖലകളിൽ സുപ്രധാന ചർച്ചകൾ നടന്നു. സന്ദർശനം വളരെ മികച്ചതായിരുന്നുവെന്നും കർഷകർ ഉൾപ്പെടെ എല്ലാവർക്കും ഇത് നേട്ടമുണ്ടാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ജർമ്മനിയിൽ നിർബന്ധിത സൈനിക സേവനം വീണ്ടും നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നു. ജർമ്മനിയിലുടനീളം 100-ലധികം പ്രതിഷേധ പ്രകടനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വമേധയായുള്ള സൈനിക സേവനത്തിനായുള്ള പുതിയ നിയമം ഈ വർഷം ജനുവരിയിലാണ് പ്രാബല്യത്തിൽ വന്നത്. രാജ്യത്തെ ആദ്യത്തെ വിക്ടിം റൈറ്റ് സെന്റർ പട്ടേൽ ഇന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉദ്ഘാടനം ചെയ്യും. വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്ക് നിയമപരമായ അവകാശങ്ങളും അവശ്യ സഹായങ്ങളും ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കുകയാണ് ഈ കേന്ദ്രത്തിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഏകദിന സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് കൊല്ലത്ത് തുടക്കം കുറിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസ സാധ്യതയെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലും ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിച്ചാൽ 7 ദിവസത്തിനകം ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുമെന്ന് ഇറാൻ. മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അമേരിക്ക. ഏഷ്യൻ ഗെയിംസിൽ സുവർണ നേട്ടം ലക്ഷ്യമിട്ട് ഇന്ത്യൻ പുരുഷ വനിതാ കബഡി ടീമുകൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട്, കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും

0: നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് ആശുപത്രികൾ കൊള്ളവില ഈടാക്കുന്നതിൽ ഇടപെടാനൊരുങ്ങി കേന്ദ്രം. പല വസ്തുക്കൾക്കും കൊള്ളലാഭമെടുക്കുന്നുവെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ദേശീയ ഔഷധ വില നിയന്ത്രണ സമിതി ഇടപെടുന്നത്. വിശദ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആരോഗ്യവകുപ്പ് സമിതിയോട് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആളുന്നതിനിടെ സൗദി അറേബ്യയ്ക്ക് 48 F-35 ലൈറ്റ്നിംഗ് 2 യുദ്ധവിമാനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും വിൽക്കാനുള്ള ആയുധ കരാറിന് US വിദേശകാര്യ വകുപ്പ് അനുമതി നൽകി. 2.3 ലക്ഷം കോടി രൂപയുടേതാണ് ഈ അത്യാധുനിക 5-ാം തലമുറ യുദ്ധവിമാന ഇടപാട്. US കോൺഗ്രസ് അംഗീകരിച്ചാലേ തീരുമാനം അന്തിമമാകൂ. രാജ്യത്ത് വിദേശ സംഭാവനകൾ ഏറ്റവുമധികം എത്തുന്ന ആദ്യ 10 സംസ്ഥാനങ്ങളിൽ 7-ാം സ്ഥാനത്ത് കേരളവും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച കണക്കുകൾ നിരത്തിയത്. നിശ്ചിത സമയത്തിനകം ലഹരി പരിശോധനയ്ക്ക് ഹാജരാകാത്തതിന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ 4 പൈലറ്റുമാർ ഉൾപ്പെടെ 8 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. August 2 ദുബായിൽ നിന്ന് അമൃത്സറിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാർക്കെതിരെയാണ് നടപടി. ദേശീയ തലത്തിൽ BJP കോൺഗ്രസ് ഇതര കക്ഷികളുടെ മുന്നണി ഉണ്ടാക്കുന്നതിന് DMK ശ്രമം തുടങ്ങി. മമതാ ബാനർജി, ഉദ്ധവ് താക്കറെ, ശരത് പവാർ, സുപ്രിയ സുലെ എന്നിവരെ കണ്ട് പാർട്ടി നേതാവ് കനിമൊഴി ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടത്തി. കണ്ണൂർ, മലപ്പുറം, തൃശൂർ ജില്ലകളിലായി 5,000-ലധികം പട്ടയം വിതരണം ചെയ്തതായി മന്ത്രി AP അനിൽകുമാർ. ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസം കൊണ്ട് 5,000 പേർക്ക് പട്ടയം നൽകുമെന്നാണ് സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ചത്. വെള്ളാപ്പള്ളി നടേശനടക്കമുള്ളവർ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രോസിക്യൂഷൻ അനുമതിയുടെ കാര്യത്തിൽ സർക്കാരും വിജിലൻസിന്റെ അഭിഭാഷകനും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത് ആശയവിനിമയത്തിലെ വീഴ്ച മൂലമെന്ന് വിലയിരുത്തൽ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഉയർന്ന പലിശയ്ക്ക് വായ്പ നൽകി തട്ടിപ്പ് നടത്തിയെന്നതാണ് കേസ്. അതിനാൽ കുറ്റപത്രം സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ അനുമതി അനിവാര്യമാണ്. ഈ വസ്തുത മനസ്സിലാക്കാതെയാണ് പിന്നാക്ക വിഭാഗ ക്ഷേമ സെക്രട്ടറി കുറ്റപത്രം സമർപ്പിക്കാൻ അനുമതി ആവശ്യമില്ലെന്ന് ഉത്തരവിറക്കിയത്. ഈ നിലപാട് തെറ്റാണെന്ന് സർക്കാരിന്റെ തന്നെ ഭാഗമായ വിജിലൻസ് നിലപാട് സ്വീകരിച്ചത് ഹൈക്കോടതിയുടെ വിമർശനത്തിനും ഇടയാക്കി. ഓസ്കാർ 2027 ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി മറാഠി ചിത്രം ഗോന്ധൽ. ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ചിത്രം തിരഞ്ഞെടുത്തതായി അറിയിച്ചത്. പെട്ടെന്നുള്ളതും താൽക്കാലികവുമായ നടപടികൾ കൊണ്ട് പരീക്ഷാ ചോദ്യച്ചോർച്ച തടയാനാവില്ലെന്ന് സുപ്രീംകോടതി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ ജീവനക്കാരെ മറ്റു വകുപ്പുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവന്നാൽ പോരാ, പകുതി പേരെയെങ്കിലും സ്ഥിരം ജീവനക്കാരാക്കണം. NTA ഓഫീസിൽ നേരിട്ടെത്തി പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നതായും ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങളോടും അഭിഭാഷകരോടും നിയമാനുസൃതവും അന്തസ്സോടെയുമുള്ള പെരുമാറ്റം ഉറപ്പാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. കണ്ണൂർ ബാറിലെ അഭിഭാഷകയോട് കണ്ണൂർ വനിതാ പോലീസ് സ്റ്റേഷനിലെ SI അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് ഉത്തരവ്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മതിയായ തെളിവുണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താമെന്നും മതിയായ തെളിവില്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം നടത്താനും അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം. രാജ്യതലസ്ഥാനത്ത് 16-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ ശേഷം കൊലപ്പെടുത്തി ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിച്ചു. മൃതദേഹം തെരുവ് നായകൾ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 4 പ്രതികളെ പോലീസ് പിടികൂടി. ഇവരിൽ 3 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഇന്ത്യയിലെ പലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബു ഷാവേസ് മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച 1.5 മണിക്കൂറിലേറെ നീണ്ടു. സംസ്ഥാനത്ത് ബാങ്കുകളുടെ മൊത്തം ബിസിനസിൽ കേരള ബാങ്ക് 4-ാം സ്ഥാനത്തെത്തിയെന്ന് പ്രസിഡന്റ് P. മോഹനൻ അറിയിച്ചു. വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സർവകലാശാലകളിലും പോളിടെക്നിക്കുകളിലും SFI ആധിപത്യം. കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ PRNSS കോളേജ്, ഇരിട്ടി ഡോൺ ബോസ്കോ കോളേജ് എന്നിവ SFI തിരിച്ചുപിടിച്ചു. കന്നഡയ്ക്ക് ശേഷം സംസ്ഥാനത്തെ 2-ാമത്തെ ഔദ്യോഗിക ഭാഷയായി തുളുവിന് അംഗീകാരം നൽകാൻ മംഗളൂരുവിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഭിന്നശേഷി നിയമനം മൂന്നാംഘട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ നിർദ്ദേശം പുറത്തിറക്കി. കഴിഞ്ഞ മാസം പുറത്തിറക്കിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കാതെ വന്നതോടെയാണ് ഒക്ടോബർ 22 നിയമന ശുപാർശകൾ നൽകേണ്ട രീതിയിൽ ഇപ്പോൾ പുതിയ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. അന്തസംസ്ഥാന ലഹരിക്കേസുകൾ അന്വേഷിക്കാൻ നാർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപവൽക്കരിച്ചു. തൂഫാൻ നോഡൽ ഓഫീസറും വടക്കൻ മേഖല IGയുമായ പുട്ട വിമലാദിത്യയാണ് തലവൻ. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് യൂണിറ്റുകൾ പ്രവർത്തിക്കുക. വലിയ മയക്കുമരുന്ന് കേസുകളുടെ അന്വേഷണം സംഘത്തിന് കൈമാറും. ലഹരിക്കടത്തിന്റെ ഉറവിടം കണ്ടെത്തി ആസൂത്രകരെ അറസ്റ്റ് ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു.
3: വീട്ടിൽ പരിധിയിൽ കവിഞ്ഞ് മദ്യം സൂക്ഷിച്ച കേസിൽ റിമാൻഡിലുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മേധാവി ആൻഡോ അഗസ്റ്റിൻ ജപ്തി ചെയ്ത സ്വന്തം വീട് തിരിച്ചുപിടിക്കാൻ നടത്തിയതും ദുരൂഹ ഇടപാടുകളെന്ന് റിപ്പോർട്ട്. വീടും 36.25 സെന്റ് സ്ഥലവും ഈട് നൽകി പൊതുമേഖലാ ബാങ്കിൽ നിന്ന് എടുത്ത 13.57 കോടി രൂപയുടെ വായ്പ കുടിശ്ശികയായതോടെ ബാങ്ക് ഇത് ലേലത്തിന് വെക്കുകയായിരുന്നു. ലേലത്തിൽ പിടിച്ചത് ആൻഡോയുടെ ഭാര്യ മാതാവിന്റെ പേരിലും കോടികൾ വിലമതിക്കുന്ന വസ്തു വെറും 2 കോടിക്കാണ് ഭാര്യയുടെ അമ്മ ലില്ലിയുടെ പേരിൽ തിരിച്ചുപിടിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ജമ്മുവിൽ സുരക്ഷാസേനയ്ക്കുനേരെ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കേസിലെ 3 പ്രതികളുടെയും ജാമ്യാപേക്ഷ പ്രത്യേക NIA കോടതി തള്ളി. കുറ്റകൃത്യത്തിന്റെ ഗൌരവവും ലഭ്യമായ തെളിവുകളും കണക്കിലെടുത്താണ് പ്രത്യേക NIA കോടതി ജഡ്ജി പ്രേം സാഗറിന്റെ നടപടി. കോളേജുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് കൂച്ചുവിലങ്ങിടാനുള്ള നീക്കവുമായി കേരള സർവകലാശാല. കോളേജുകളിലോ സർവകലാശാല പഠന വിഭാഗങ്ങളിലോ വിദ്യാർത്ഥികൾ ഒരു തരത്തിലും ഉള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഏർപ്പെടരുതെന്നാണ് സിൻഡിക്കേറ്റ് തയ്യാറാക്കിയ കരടു മാർഗരേഖയിലെ നിർദ്ദേശം. പെരുമാറ്റച്ചട്ട ലംഘനത്തിന് വിദ്യാർത്ഥികൾക്ക് പുറമെ രാഷ്ട്രീയ പാർട്ടികളും പിഴ നൽകേണ്ടിവരും. മുഖ്യമന്ത്രി VD സതീശന്റെ പേരിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആൻഡോ അഗസ്റ്റിൻ വ്യാജ വിവാഹ ആരോപണം ഉന്നയിച്ച കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട KPCC വക്താവ് RaJU P Nair കളമശ്ശേരി പോലീസിൽ മൊഴി നൽകി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിനും T Veenaykkum എതിരായ ED കത്തുപ്രകാരം വിജിലൻസ് പ്രാഥമിക പരിശോധന നടത്താൻ സാധ്യത. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷമാവും ആഭ്യന്തര വകുപ്പ് അന്തിമ തീരുമാനമെടുക്കുക. ഡൽഹിയിൽ 16-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സമയബന്ധിതവും സമഗ്രവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് കമ്മീഷൻ അധ്യക്ഷ വിജയ രഹത്കർ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് കത്തയച്ചു. പെൺകുട്ടിയുടെ കുടുംബത്തിന് നിയമസഹായം നൽകാൻ നിർദ്ദേശിച്ചു. നടപടികളിൽ 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടു. മന്ത്രി KM ഷാജി ഉപയോഗിച്ചിരുന്ന ആഡംബര കാർ വിവാദത്തെ തുടർന്ന് ഉടമയെ തിരിച്ചേൽപ്പിച്ചു. വിദേശ മലയാളിയായ വ്യവസായിയുടെ റേഞ്ച് റോവർ കാറാണ് മന്ത്രി ഉപയോഗിക്കുന്നതെന്ന വിമർശം ഉയർന്നതോടെയാണ് കാർ തിരിച്ചേൽപ്പിച്ചത്. മിൽമ മലബാർ മേഖലാ യൂണിയൻ ഭരണസമിതി പിരിച്ചുവിടൽ, പിന്നിൽ കാസർഗോഡ് മലപ്പുറം ഡയറികളിലെ ക്രമക്കേടുകളെന്ന റിപ്പോർട്ടുകൾ. മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് 25 വർഷമായി സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും കണ്ടെത്തിയതായി ഉത്തരവിൽ പറയുന്നു. മാതാ അമൃതാനന്ദമായി മഠത്തിന്റെ ഈ വർഷത്തെ അമൃതകീർത്തി പുരസ്കാരത്തിന് മുൻ ഗവർണറും അഭിഭാഷകനും ഗ്രന്ഥകർത്താവുമായ PS ശ്രീധരൻപിള്ള അർഹനായി. 1,23,456 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ബാലരാമപുരം കോട്ടുകാൽക്കോണത്ത് 5 വയസ്സുകാരനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടുകാൽക്കോണം വാറുവിള വീട്ടിൽ പ്രദീപ് ശ്രുതി ദമ്പതികളുടെ മകൻ ദീപക്കിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏഴിമല നാവിക അക്കാദമിയിൽ പിടിയിലായ ബംഗ്ലാദേശ് പൗരൻ ബിപ്ലോബ് സോറൻ അലക്ക് ശുചീകരണ തൊഴിലാളിയായി അക്കാദമിയിൽ ജോലി ചെയ്തത് 1.5 വർഷം. ബംഗ്ലാദേശ് പൗരത്വം മറച്ചുവെച്ച് മതിയായ രേഖകളും മറ്റുമില്ലാതെ ജോലി ചെയ്യുന്നതിനിടെയാണ് നാവികസേന അധികൃതർ കഴിഞ്ഞ ദിവസം സോറനെ പിടികൂടിയത്. പ്രധാന സൈനിക കേന്ദ്രമായ ഏഴിമല നാവിക അക്കാദമിയിൽ 1 വർഷത്തിലേറെയായി ബംഗ്ലാദേശ് പൗരൻ ജോലി ചെയ്തു വന്നത് അതിഗൗരവത്തോടെയാണ് സുരക്ഷാ ഏജൻസികൾ കാണുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണവും അവർ തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ അടക്കേണ്ട കെട്ടിട നികുതിക്ക് 30-ാം തീയതി വരെ പിഴപ്പലിശ ഒഴിവാക്കി. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ തനത് വരുമാനം കൂട്ടുന്നതിന്റെ ഭാഗമായി നികുതി പിരിവ് ഊർജിതമാക്കാനാണ് സർക്കാർ തീരുമാനം. വ്യാജ ആരോപണങ്ങളും അപവാദ പ്രചരണങ്ങളും ചൂണ്ടിക്കാട്ടി സംവിധായകൻ സനൽകുമാർ ശശിധരൻ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ നടി മഞ്ജു വാര്യർ എറണാകുളം മുൻസിഫ് കോടതിയിൽ നൽകിയ പരാതിയിൽ നോട്ടീസിന് ഉത്തരവായി. മഞ്ജു വാര്യർക്കു നേരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നത് കോടതി വിലക്കിയിട്ടുണ്ടെന്ന് നടിയുടെ അഭിഭാഷക എം ശാന്തി മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്നത് 676 മെഗാവാട്ട് ശേഷിയുള്ള 123 ചെറുകിട ജലവൈദ്യുത പദ്ധതികളെന്ന റിപ്പോർട്ടുകൾ. തടയണ നിർമ്മിച്ച് വഴി തിരിച്ചുവിടുന്ന ഒഴുക്കുവെള്ളത്തിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ ഊർജ്ജോൽപാദനം സാധ്യമാകുന്ന ഈ പദ്ധതികൾ വൈദ്യുതി ബോർഡിന്റെ മെല്ലെപ്പോക്ക് മൂലം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇടുക്കിയിൽ മാത്രം 236 മെഗാവാട്ടിന്റെ 22 പദ്ധതിയാണ് ഉള്ളത്. പത്തനംതിട്ടയിൽ 91 മെഗാവാട്ടിന്റെ 21 പദ്ധതികളും കണ്ണൂരിൽ 66 മെഗാവാട്ടിന്റെ 22 പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ഉണ്ട്. ഹൈസ്കൂളിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കിയ ഉത്തരവ് മരവിപ്പിച്ചതോടെ ഈ വർഷത്തെ SSLC പരീക്ഷയിൽ പഴയപടിയിലുള്ള മാർക്കിടലിന് സാധ്യതയേറി. പഠന നിലവാരം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് LDF സർക്കാർ നടപ്പാക്കിയ പരിഷ്കാരമാണ് മരവിപ്പിച്ചത്. SSLC വിജയത്തിൽ ഇടിവുണ്ടായി ഹയർ സെക്കൻഡറി പ്രവേശനത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് മിനിമം മാർക്ക് നിബന്ധന ഒഴിവാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചതെന്നാണ് വിവരം. കേരളത്തിലെ രണ്ടാമത്തെ ഹജ്ജ് ഹൌസിന് കണ്ണൂർ വിമാനത്താവള പരിസരത്ത് തറക്കല്ലിട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം തുടങ്ങാനായിട്ടില്ല എന്ന് റിപ്പോർട്ടുകൾ. ഫണ്ട് കണ്ടെത്തുന്നതിലെ പ്രതിസന്ധിയാണ് പദ്ധതിയെ സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചത്. കൊലക്കേസിൽ വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്നയാൾ കണ്ണൂർ സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിൽ. വളവട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കക്കൻപാലത്ത് മണികണ്ഠനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി കോയമ്പത്തൂർ സ്വദേശി സി ആനന്ദിനെയാണ് കോയമ്പത്തൂർ കങ്കയം പാളത്തു നിന്ന് 14 വർഷത്തിനു ശേഷം പോലീസ് പിടികൂടിയത്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപത്തെ ആയില്യാർ കാവിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയത് വിവാദമാവുന്നു. വർഷത്തിൽ 2 തവണ പ്രത്യേക സമയത്ത് അനുവാദമുള്ളവർക്ക് മാത്രം പ്രവേശിക്കാവുന്ന കാവിൽ നിന്നാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. അനധികൃതമായി ആയില്യാർ കാവിൽ പ്രവേശിച്ച് മരങ്ങൾ മുറിച്ചത് ആചാരലംഘനമാണെന്ന് പടിഞ്ഞീറ്റ രാമചന്ദ്രൻ നമ്പൂതിരി വ്യക്തമാക്കി. പേരാവൂർ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് ആവശ്യമായ ഫണ്ട് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് കണക്ഷൻ സർവീസ് തുടങ്ങി. കണ്ണൂരിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ബംഗളൂരു വഴിയാണ് സർവീസ്. രാത്രി 8:40 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 7 മണിക്ക് ബാങ്കോക്കിലെത്തും.
4: CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ കൈക്കൂലി കുറ്റമടക്കം നിലനിൽക്കുമെന്ന് നിയമോപദേശം. അഴിമതി തടയൽ നിയമത്തിലെ വകുപ്പ് 7 പ്രകാരമുള്ള കുറ്റമാണ് ഇത്. വകുപ്പ് 13(1)(b) പ്രകാരമുള്ള കുറ്റവും നിലനിൽക്കുമെന്ന് നിയമോപദേശത്തിൽ പറയുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന് ചുമത്തുന്ന വകുപ്പാണ് ഇത്. ഗാർഹിക LPG സബ്സിഡി ആനുകൂല്യം ലഭിക്കാൻ 1 ഒക്ടോബർ മുതൽ ബയോമെട്രിക് ആധാര വിവരങ്ങൾ നിർബന്ധമാക്കി. സബ്സിഡി ലഭിക്കുന്നത് അർഹരായവർക്ക് മാത്രമെന്ന് ഉറപ്പുവരുത്താനാണ് ഇത്. ആധാർ അപ്ഡേഷൻ പൂർത്തിയാകാത്തവർ 1 ഒക്ടോബർ മുതൽ സബ്സിഡിയില്ലാതെ വിപണി വിലക്ക് സിലിണ്ടർ വാങ്ങേണ്ടി വരും. ഇന്ത്യൻ എക്കോ കാർഡിയോഗ്രാഫിയുടെ പിതാവും പ്രമുഖ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജി വിജയരാഘവൻ അന്തരിച്ചു. കുമാരപുരം കലാകൗമുദി റോഡിൽ ഗോവിന്ദത്തിലാണ് താമസിച്ചിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ 2D എക്കോ കാർഡിയോ ലാബിന്റെ സ്ഥാപകനും കിംസ് ഹെൽത്ത് കെയറിന്റെ സ്ഥാപക വൈസ് ചെയർമാനുമായിരുന്നു. 2009 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മാണം പൂർത്തിയായി. പഴയ ഓഫീസും ക്ലാസ് മുറികളും ഉൾപ്പെടുന്ന കെട്ടിടം പൊളിച്ചു നീക്കിയാണ് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 4,70,00,000 രൂപ ചെലവഴിച്ചാണ് 2 നിലകളിലുള്ള കെട്ടിടം നിർമ്മിച്ചത്. ഉദ്ഘാടനം ഈ മാസം 28 മുഖ്യമന്ത്രി നിർവഹിക്കും. സന്നിധാനത്ത് അരവണക്ഷാമം രൂക്ഷമായതോടെ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അരവണ പ്ലാന്റിൽ നവീകരണം നടക്കുന്നതിനാൽ ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെച്ചതാണ് ക്ഷാമത്തിന് കാരണം. കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ UDF സർക്കാർ BJPയുടെ നയം നടപ്പാക്കുന്നവരാണെന്ന് തെളിയിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരള കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആധാർ കാർഡിലെ പേര് മാറ്റുന്നതിനും തിരുത്തുന്നതിനുമുള്ള മാനദണ്ഡങ്ങൾ ആധാർ അതോറിറ്റി പുതുക്കി. പേരിനൊപ്പം അപരനാമം, സ്ഥാനപ്പേർ, ബഹുമതി, ഡോട്ട് ഉൾപ്പെടെയുള്ള പ്രത്യേക ചിഹ്നങ്ങൾ എന്നിവ കർശനമായി വിലക്കി. സ്ത്രീകൾക്ക് വിവാഹശേഷമോ വിവാഹമോചനശേഷമോ പേര് തിരുത്താൻ തിരിച്ചറിയൽ രേഖയ്ക്ക് പുറമെ സത്യവാങ്മൂലവും നൽകണം. മാസവാടകയ്ക്ക് പകരം മണിക്കൂറിന് 4 ലക്ഷം രൂപയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകാമെന്ന് സ്വകാര്യ കമ്പനി സർക്കാരിനെ അറിയിച്ചു. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഏർപ്പെട്ട കരാർ UDF സർക്കാർ പുതുക്കാത്തതിനെ തുടർന്നാണ് ചിപ്സൺ ഏവിയേഷൻ പുതിയ വ്യവസ്ഥ വെച്ചത്. ഉപയോഗിക്കുന്ന മണിക്കൂറിന് മാത്രം വാടക നൽകിയാൽ മതിയെന്നതാണ് ഇതിൻ്റെ നേട്ടം. ചരിത്രത്തിലാദ്യമായി ജപ്പാനീസ് പോർവിമാനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പറന്നുയർന്നു. രാജസ്ഥാനിലെ ജോധ്പൂർ വ്യോമസേനാ താവളത്തിൽ നടക്കുന്ന വീർ ഗാർഡിയൻ 2026 സംയുക്ത വ്യോമാഭ്യാസത്തിലാണ് ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങൾ പങ്കാളികളാകുന്നത്. മോട്ടോർ വാഹന വകുപ്പിലെ 60 സേവനങ്ങൾ ആധാർ അധിഷ്ഠിതമാകും. ഡ്രൈവിംഗ് ലൈസൻസ്

0: സാംസ്കാരിക പാരമ്പര്യങ്ങളും പൊതുവായ രാഷ്ട്രീയ പ്രവർത്തനവും തമ്മിൽ ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് നിലനിന്ന ആത്മബന്ധം നഷ്ടമായതാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളിൽ പ്രധാനമെന്ന് കവിയും സാമൂഹിക വിമർശകനുമായ കൽപ്പറ്റ നാരായണൻ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിഭാഗത്തിൽ മികച്ച ഗൈഡ്സ് യൂണിറ്റിനുള്ള 2024-26 അക്കാഡമിക് വർഷത്തെ ചീഫ് മിനിസ്റ്റേഴ്സ് പുരസ്കാരം ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിന്.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: സ്വകാര്യ സർവകലാശാലകളെ ലാഭമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളാകാൻ അനുവദിക്കില്ലെന്ന് സുപ്രീംകോടതി. രാജ്യത്ത് മുഴുവൻ സ്വകാര്യ സർവകലാശാലകളും കഴിഞ്ഞ 5 വർഷത്തെ സാമ്പത്തിക ഇടപാട്, ഫണ്ടുകൾ ഉപയോഗിച്ച വിവരം, ഫീസ് ഘടന, നിക്ഷേപം, വിദ്യാഭ്യാസവുമായി നേരിട്ട് ബന്ധമില്ലാത്തവർക്ക് നൽകിയ തുക എന്നിവ വ്യക്തമാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂമിന്റെ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂം അന്തരിച്ചു. ദുബായ് ഭരണാധികാരിയുടെ ഓഫീസാണ് മരണവാർത്ത ഔദ്യോഗികമായി പുറത്തുവിട്ടത്. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരത്തെ വേർപെടുത്തി മൈസൂരു ഡിവിഷനോട് ചേർക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന സൂചന നൽകി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വോട്ടർ പട്ടിക തീവ്രപരിശോധനയുടെ ഭാഗമായി ഡൽഹിയിൽ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 33 ലക്ഷത്തോളം പേർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചതിൽ പ്രതിഷേധമുയരുന്നു. നോട്ടീസ് ലഭിച്ചവരിൽ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, MPമാർ തുടങ്ങി മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ, സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാർ, മുതിർന്ന അഭിഭാഷകർ, ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവരും ഉൾപ്പെടുന്നു. വോട്ടറാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഒക്ടോബർ 29 സമർപ്പിച്ച് കമ്മീഷനെ ബോധ്യപ്പെടുത്താനാകാത്തവർ കരട് പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും. നവംബർ 4 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. ഡൽഹിയിലെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 33 ലക്ഷത്തോളം പേർക്ക് നോട്ടീസ് അയച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ. ഭരണഘടനയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണിതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടി. ആരെയും എപ്പോഴും അറസ്റ്റ് ചെയ്യാമെന്ന സർക്കാരിന്റെ അധികാര പ്രയോഗത്തിന് കടിഞ്ഞാനിട്ട് സുപ്രീംകോടതി. ചട്ടപ്രകാരമല്ലാത്ത അറസ്റ്റിനെ തുടർന്ന് വിട്ടയക്കപ്പെട്ട ഒരാളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ മജിസ്ട്രേറ്റിന്റെ അനുമതി വേണമെന്ന് ജസ്റ്റിസുമാരായ ഉജ്ജൽ ഭുയാൻ, അതുൽ എസ് ചന്ദൂർക്കർ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടു. അറസ്റ്റിൽ നിന്ന് പൌരന്മാർക്ക് സംരക്ഷണം നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 22(1) വകുപ്പിന്റെ വ്യാപ്തി വിപുലപ്പെടുത്തിയാണ് ഉത്തരവ്. ഒരു വ്യക്തി എത്ര വലിയ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെട്ടാലും ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും ഹനിക്കാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ശബരിമലയിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങളുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ കടുത്ത നിലപാടുമായി സർക്കാർ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അരവണ പ്രതിസന്ധിയാണ് ഒടുവിലത്തെ വിഷയം. പ്രത്യേക ടീമിനെ തീർത്ഥാടന നടത്തിപ്പിന് നിയോഗിക്കുന്നത് ആലോചിക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കാലിക്കറ്റ് FC പ്രതിരോധ നിരതാരം റിജോൺ ജോസ് വാഹനാപകടത്തിൽ മരിച്ചു. ഞായറാഴ്ച രാത്രി കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിന് സമീപം ഗാന്ധി റോഡ് മേൽപ്പാലത്തിൽ വെച്ച് റിജോൺ സഞ്ചരിച്ച ബൈക്കിൽ മറ്റൊരു ബൈക്കിടിച്ചായിരുന്നു അപകടം. റിജോണിനൊപ്പമുണ്ടായിരുന്ന സഹതാരം ഗനി അഹമ്മദ് നിഗം ചികിത്സയിലാണ്. പ്രവാസി ക്ഷേമത്തിന്റെ പേരിൽ ഇടത് സർക്കാരിന്റെ കാലത്ത് 2 വർഷത്തിലൊരിക്കലുണ്ടായിരുന്ന ലോക കേരളസഭ നടത്തില്ലെന്ന് UDF സർക്കാർ. തുടരില്ലെന്ന രാഷ്ട്രീയ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേരളം മതേതരമാണ് എന്ന് അഭിമാനത്തോടെ പറയുമ്പോഴും അതിന്റെ പൂർണ്ണ അവകാശം ശ്രീനാരായണ ഗുരുദേവനുള്ളതാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വർക്കല ശിവഗിരിയിൽ 99th ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണവും 1 വർഷം നീണ്ടു നിൽക്കുന്ന സമാധി ശതാബ്ദി ആചരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജാതിമത ചിന്തകളിൽ നിന്നും പിന്തിരിപ്പൻ ആശയങ്ങളിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാൻ ശ്രീനാരായണ ഗുരു നടത്തിയ പോരാട്ടം ഈ സർക്കാർ തുടരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിമാനമാർഗം കേരളത്തിലെത്തി വൻ കവർച്ച നടത്തുന്ന അന്തസംസ്ഥാന കവർച്ച സംഘം കണ്ണൂരിൽ അറസ്റ്റിൽ. ഉത്തർപ്രദേശ് മീററ്റ് സ്വദേശികളായ സമീർ, മൊഹസിൻ, മുഹമ്മദ് സാജിദ് അൻസാരി, മുഹമ്മദ് സാഹിൽ, മോനിഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാൻ 2.0 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൈകോർക്കുന്നു. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളിൽ പ്രത്യേക തൂഫാൻ ഗ്രാമസഭകൾ വിളിക്കും. 20,999 വാർഡുകളിലും ജാഗ്രതാ സമിതികൾ വരും. ലഹരി വിൽപ്പന, വിതരണം, ഉപയോഗം, കേന്ദ്രങ്ങൾ എന്നിവയുടെ വിവരമറിയിക്കാൻ സംവിധാനമുണ്ടാകും. രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റവും ദാരിദ്ര്യവും ഇടത്തരം വിഭാഗങ്ങളുടെ നട്ടെല്ല് തകർത്തെന്ന് കോൺഗ്രസ്. അവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുന്നത് സാധാരണ

0: ക്കാരുടെ ജീവിതം ദുഷ്കരമാക്കിയെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് കുറ്റപ്പെടുത്തി. ബി ജെ പി തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ മുൻ ഡി ജി പി ജേക്കബ് തോമസിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി കമ്മീഷന്റെ അന്വേഷണം വഴിമുട്ടി. നിർണായക മൊഴി നൽകേണ്ടവർ ഹാജരാകാത്തതാണ് കാരണം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ സുപ്രീംകോടതിയിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സമർപ്പിച്ച റിപ്പോർട്ടിൽ 105 മോഷണങ്ങൾ ക്ഷേത്രത്തിലെ സി സി ടി വിയിൽ പതിഞ്ഞതുൾപ്പെടെയുള്ള വിവരങ്ങളുണ്ട്. കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലേക്ക് പ്രകൃതിവാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നിക്ഷേപത്തിന് തിങ്കളാഴ്ച ചേർന്ന ഐ ഒ സി ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. കണ്ണൂർ കോർപ്പറേഷന്റെ ചേലോറ ട്രെഞ്ചിംഗ് മൈതാനത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് കണ്ടെത്തിയ ക്രമക്കേടുകളിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി. കനത്ത മഴയിൽ വീടിന്റെ മതിൽ തകർന്നു. ശിവപുരം ഉരുവച്ചാൽ റോഡിൽ ഇടപ്പഴശ്ശി മുതലാളിമുക്കിലെ ചെമ്പിലാലി സീനത്തിന്റെ വീട്ടുമതിലാണ് തകർന്നു വീണത്. മതിലിടിഞ്ഞ് സമീപത്തെ വീടിനും നാശമുണ്ടായി.
1: സർക്കാർ സ്വയംഭരണ സ്ഥാപനമായ സിഡിറ്റിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയർമാനായിരുന്ന 2016 മുതൽ 2026 വരെയുള്ള 10 വർഷത്തെ ഇടപാടുകളും നിയമനങ്ങളും വിജിലൻസ് അന്വേഷിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നിർദ്ദേശിച്ച സർക്കാർ ഉത്തരവും കേസും റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് PSC ഹൈക്കോടതിയിൽ. അംഗങ്ങൾ അടക്കമുള്ളവർക്ക് ചോദ്യം ചെയ്യാൻ ഹാജരാകാനായി നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് PSC ഹൈക്കോടതിയെ സമീപിച്ചത്. PSC അംഗങ്ങൾക്കും ജീവനക്കാർക്കും എതിരെ അന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാരിന് അധികാരമില്ലെന്നാണ് ഹർജിയിലെ വാദം. മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് മമ്മൂട്ടിയും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് വൈക്കം വിജയലക്ഷ്മിയും ഗുജറാത്തിലെ ഏക്ത നഗറിൽ നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങി. മതപരമായ കാരണങ്ങളാൽ വന്ദേമാതരം ആലപിക്കാത്തവർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് സുപ്രീംകോടതി. മനസാക്ഷിക്ക് നിരക്കാത്തതിനാൽ വന്ദേമാതരം ആലപിക്കാൻ വിസമ്മതിക്കുന്നവരെ ശിക്ഷിക്കാൻ പാടില്ലെന്നും കോടതി പറഞ്ഞു. അതേസമയം ദേശീയഗീതം ഏതെന്നും അതിൻ്റെ എത്ര ചരണങ്ങൾ ആലപിക്കണമെന്നും ഭരണകൂടത്തിന് തീരുമാനിക്കാമെന്നും അക്കാര്യം കോടതി പരിശോധിക്കില്ലെന്നും ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചിയും പറഞ്ഞു. തുറമുഖ കനാൽ പദ്ധതികൾക്കും പുലിമുട്ട് കടൽഭിത്തി പോലുള്ള നിർമ്മിതികൾക്കും ഉള്ള മുൻകൂർ പാരിസ്ഥിതികാനുമതിയുടെ കാലാവധി നിലവിലെ 10 വർഷത്തിൽ നിന്ന് 20 വർഷമാക്കി ഉയർത്തി കേന്ദ്രം. അതിനുശേഷവും 2 തവണ 5 വർഷം വീതം മന്ത്രാലയത്തിന് സുരക്ഷാ ശുപാർശയുടെ കാലാവധി നീട്ടി നൽകാം. ഡൽഹിയിലെ SIR ഭാഗമായി ഇതിനകം നോട്ടീസ് ലഭിച്ച 31.6 ലക്ഷം പേരിൽ തീർപ്പായത് 23,000 പേരുടെ അപേക്ഷകൾ മാത്രമെന്ന് റിപ്പോർട്ടുകൾ. കരടു പട്ടികയിന്മേൽ ആക്ഷേപങ്ങൾ സമർപ്പിക്കാനുള്ള സമയം ഒക്ടോബർ 29 വരെയാണ്. കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറങ്ങി 1 വർഷം ആവാനിരിക്കെ ലേബർ കോഡിനുള്ള നടപടികൾക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഭരണ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളെല്ലാം എതിർക്കുന്നതിനാൽ ലേബർ കോഡിനുള്ള സാഹചര്യമൊരുക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ മുൻകൈയെടുക്കും. 29 മുഖ്യമന്ത്രി തൊഴിലാളി സംഘടനാ നേതാക്കളുടെ യോഗം വിളിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ വിമാനയാത്ര ആരുടെ ചെലവിലാണെന്നും അത് മറച്ചുവെക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാർ ആവശ്യത്തിനാണ് മുഖ്യമന്ത്രി മലപ്പുറത്ത് പോയത്, അതിനെന്തിനാണ് സ്പോൺസർഷിപ്പിലുള്ള ചാർട്ടേഡ് വിമാനമെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ ചോദിച്ചു. ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ കണ്ണൂർ ജില്ലയ്ക്ക് മികച്ച വിജയം. പരീക്ഷ എഴുതിയ 539 പേരിൽ 432 പേർ വിജയിച്ചു. വിജയശതമാനം 80.14. കാലാനുസൃതമായ കണ്ടുപിടുത്തങ്ങൾക്കൊപ്പം ശാസ്ത്ര സാങ്കേതിക മേഖലയിലും പുരോഗതി കൈവരിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും സ്കൂൾ വിക്കിത്തോൺ പൂർത്തീകരണ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് സഹകരണ നയം രൂപവത്കരിക്കാനുള്ള ചർച്ച ഒക്ടോബർ 1 ആരംഭിക്കുമെന്ന് മന്ത്രി M. ലിജു പറഞ്ഞു. കോഴിക്കോട്ട് നടക്കുന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സഹകരണ സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 2,000 രൂപയിൽ കൂടുതൽ വരുന്ന വാണിജ്യ ഇടപാടുകളിൽ നടപ്പാക്കുന്ന ഫീസിന്മേലുള്ള GST ചെറുകിട വ്യാപാരികൾക്ക് വലിയ ബാധ്യതയാകുമെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇത്തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് അടിസ്ഥാനരഹിതമാണെന്നും NPCA വ്യക്തമാക്കി. കുറഞ്ഞ കാലാവധിയുള്ള വോയിസ് SMS റീചാർജിനെ കുറഞ്ഞ തുകയുടെ പ്രത്യേക റീചാർജ് വൗച്ചറുകൾ നിർബന്ധമാക്കി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ടെലികോം ഉപഭോക്തൃ സംരക്ഷണ ചട്ടത്തിന്റെ 13 ഭേദഗതിയിലാണ് ട്രായ് പുതിയ നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നത്. ചെറുവരുമാനക്കാരായ ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ റീചാർജ് വൗച്ചറുകൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. മുട്ടിൽ മരം മുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിലെ വിചാരണ നടപടികൾ ചോറ്റാനിക്കര ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വയനാട്ടിലെ പ്രത്യേക കോടതിയിലേക്ക് മാറ്റാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. 1-ാം പ്രതി റോജി അഗസ്റ്റിൻ നൽകിയ ഹർജിയിലാണ് കേരള വനം നിയമത്തിന് കീഴിൽ സ്ഥാപിച്ച ബത്തേരിയിലെ പ്രത്യേക കോടതിയിലേക്ക് വിചാരണ മാറ്റാൻ നിർദ്ദേശിച്ചത്. പുതിയ വാഹനം വാങ്ങിയാൽ രജിസ്ട്രേഷന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ലെന്ന് റിപ്പോർട്ടുകൾ. ഫീസും ടാക്സും അടച്ചാൽ ഉടൻ രജിസ്ട്രേഷൻ ലഭിക്കുന്ന വിധത്തിൽ ഓട്ടോമാറ്റിക് രജിസ്ട്രേഷനായി വാഹൻ സോഫ്റ്റ്വെയറിൽ മാറ്റം വരും. ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണത്തിന് വേദിയൊരുക്കാൻ രാജ്യത്തെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് അവസരം ഒരുങ്ങുന്നു. അടുത്ത വർഷം മുതൽ സംസ്ഥാനങ്ങൾക്ക് ഇതിനായി അപേക്ഷിക്കാം. ഡൽഹി കേന്ദ്രീകരിച്ച് MDMA നിർമ്മിച്ചു നൽകിയിരുന്ന വിദേശ വനിതകളെ കണ്ണൂർ സിറ്റി പോലീസ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. നൈജീരിയൻ സ്വദേശിനിയായ ചിനലോ ലിലിയൻ, കാമറൂൺ സ്വദേശിനി ഫിലോമിന ചാൻസലിൻ എന്നിവരാണ് ഡൽഹി ബുരാരിയിൽ പിടിയിലായത്. നിർമ്മാതാക്കൾ വ്യാപാരിക്ക് 2,700 രൂപയ്ക്ക് നൽകുന്ന അർബുദ മരുന്ന് 27,000 രൂപയ്ക്ക് വിൽക്കുന്നത് രോഗികളെ പിടിച്ചുപറിക്കലാണെന്ന് സുപ്രീംകോടതി. ആളുകൾക്ക് മരുന്ന് വാങ്ങാൻ വീടും ആഭരണങ്ങളും വിൽക്കേണ്ട അവസ്ഥയാണെന്നും ജസ്റ്റിസ് സന്ദീപ് മേത്ത അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. അധികാരികൾ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതാണ് ആശ്ചര്യമുണ്ടാക്കുന്നതെന്നും കോടതി പറഞ്ഞു. മരുന്ന് വില നിയന്ത്രിക്കൽ ജനറിക് മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും ലഭ്യത, മരുന്ന് കുറിക്കൽ വിഷയങ്ങളിലെ പ്രശ്നങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി ഡോക്ടർ സഞ്ജയ് കുലക്ഷേത്ര, കിഷൻ ചന്ദ് ജെയിൻ എന്നിവർ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. ഭിന്നശേഷിയുള്ളവർക്ക് റോഡ് നികുതിയില്ലാതെ വാങ്ങാവുന്ന വാഹനത്തിന്റെ വിലയുടെ പരിധി കൂട്ടി. ഇനി 15 ലക്ഷം രൂപ വരെയുള്ള വാഹനം വാങ്ങാം. നേരത്തെ 7 ലക്ഷം രൂപയായിരുന്നു പരിധി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിയെ ശിക്ഷിച്ചത് DGP, ചീഫ് സെക്രട്ടറി, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി തുടങ്ങിയ ഉന്നത പദവി വഹിക്കുന്നവർക്കുള്ള സന്ദേശമാണെന്ന് ഹൈക്കോടതി. സ്വാധീന ശക്തിക്ക് മുൻപിൽ വഴങ്ങിക്കൊടുക്കും വിധം നിയമം ദുർബലമല്ല എന്ന സന്ദേശമാണ് അതിലുള്ളതെന്നും കോടതി പറഞ്ഞു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കടവരാന്തിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ 7-ാം പഞ്ചായത്തിന് സമീപത്തെ SK ശ്രീകാന്ത് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പൊതുജലാശയങ്ങളിൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പഴശ്ശി പദ്ധതിയിൽ 1 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ തുറന്നുവിട്ടു. ജില്ലാ പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ശുദ്ധജലാശയങ്ങളിൽ കാർപ്പ് ഇനത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയും ഉപ്പുവെള്ള ജലാശയങ്ങളിൽ കരിമീൻ, ചെമ്മീൻ എന്നിവയെയുമാണ് നിക്ഷേപിക്കുന്നത്. പഴശ്ശി ജലാശയത്തിന്റെ ഭാഗമായ പൂവം കടവിലാണ് 1 ലക്ഷം കുഞ്ഞുങ്ങളെ തുറന്നുവിട്ടത്. ആവശ്യപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകണമെന്ന് കേരള സീനിയർ സിറ്റിസൻസ് ഫോറം പാനൂർ ബ്ലോക്ക് കൺവെൻഷൻ ആവശ്യപ്പെട്ടു.
0: ഇന്ത്യൻ ക്ലാസിക്കൽ കലകളുടെ പ്രചാരകനും സാംസ്കാരിക നാടക പ്രവർത്തകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച വൈകിട്ടായിരുന്നു അന്ത്യം. തലസ്ഥാനത്ത് 49 വർഷം പിന്നിടുന്ന സൂര്യ എന്ന കലാകൂട്ടായ്മയുടെ അമരക്കാരനായിരുന്നു. മലയാളത്തിലെ ആദ്യ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ശില്പിയാണ്. ISRO ശാസ്ത്രജ്ഞനായി ചേർന്ന ശേഷം ജോലി രാജിവെച്ച് കലാപ്രവർത്തനത്തിന് ഇറങ്ങിയ സൂര്യ കൃഷ്ണമൂർത്തി 1977 തലസ്ഥാനത്ത് സൂര്യ ഫെസ്റ്റിവൽ ആരംഭിച്ചത്. സ്ത്രീപർവം, ദീപശിഖ, സൂര്യകാന്തി, തുടക്കം, നിലാവെളിച്ചം, മുറിവുകൾ തുടങ്ങി 20-ലേറെ നവീന നാടക സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. നാടകശില്പകലയ്ക്കും സംവിധാനത്തിനുമുള്ള രാഷ്ട്രപതിയുടെ ദേശീയ അവാർഡ് 1996 ലഭിച്ചു. 2023 കേരള സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ കേരളപ്രഭ അവാർഡും ലഭിച്ചു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി സർക്കാരുകളുടെ പരമോന്നത ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന 55.72 പവൻ തൂക്കമുള്ള സ്വർണക്കിരീടം കാണാനില്ല. തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ 2012 ഓഗസ്റ്റിലാണ് കിരീടം സമർപ്പിച്ചത്. രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സ്ട്രോങ് റൂമിലുള്ളത് അന്ന് കിട്ടിയതിന്റെ അതേ രൂപത്തിലും വലിപ്പത്തിലുമുള്ള മുക്കുവണ്ടം കൊണ്ടുള്ള കിരീടമാണ്. നാടക സിനിമാ നടിയും നർത്തകിയും കോഴിക്കോട് കോർപ്പറേഷൻ മുൻ കൗൺസിലറുമായിരുന്ന തിരുവണ്ണൂർ കോട്ടുമേൽ വേലിയിൽ സാവിത്രി ശ്രീധരൻ അന്തരിച്ചു. മീഞ്ചന്ത മിനി ബൈപ്പാസിന് സമീപം വെസ്റ്റ് ബാങ്ക് MCR റോഡിൽ ശ്രീധരം വീട്ടിൽ ബുധനാഴ്ച രാവിലെ 8:45 അന്ത്യം. മികച്ച അഭിനേത്രിക്കുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ വൻ ജനപ്രീതി നേടിയ നടിയാണ്. ചിത്രത്തിലെ ജമീല എന്ന ഉമവേഷം അവതരിപ്പിച്ചതിന് മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം, ദേശീയ തലത്തിൽ പ്രത്യേക ജൂറി പരാമർശം എന്നിവ അവരെ തേടിയെത്തിയിരുന്നു. സ്ത്രീയുടെ വസ്ത്രമഴിക്കാൻ ശ്രമിക്കുന്നതും നെഞ്ചിലമർത്തുന്നതും ബലാത്സംഗ ശ്രമമായി കാണാനാവില്ലെന്ന പട്ന ഹൈക്കോടതി വിധിയിൽ സ്വമേധയാ ഇടപെട്ട് സുപ്രീംകോടതി. ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ കുറ്റകരമാണെന്ന് നിരീക്ഷിച്ചാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് സ്വമേധയാ ഇടപെടാൻ തീരുമാനിച്ചത്. അതേസമയം കേസിലെ പ്രതിയെക്കൂടി കേട്ട ശേഷമേ വിധിയിലെ നിരീക്ഷണങ്ങൾ റദ്ദാക്കാനാകൂ എന്നും സുപ്രീംകോടതി പറഞ്ഞു. ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമുള്ള കേസുകൾ അനിശ്ചിതമായി നീണ്ടുപോകുന്നതിന് പരിഹാരം കാണുന്നതിനായി സ്ഥിരമായി ഒരു 5-അംഗ ഭരണഘടനാ ബെഞ്ചുണ്ടാക്കണമെന്ന് ചീഫ് ജസ്റ്റിസിനോട് അഭ്യർത്ഥിച്ച് സുപ്രീംകോടതി ജഡ്ജിമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമന നിയമം ചോദ്യം ചെയ്യുന്ന ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിടുന്നതിൽ തീരുമാനമെടുക്കാൻ ചീഫ് ജസ്റ്റിസിന് വിട്ടുകൊണ്ടാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും സതീഷ് ചന്ദ്രശർമ്മയും ഇക്കാര്യം അഭ്യർത്ഥിച്ചത്. മഴക്കെടുതിയിൽ മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി ജീവൻ നഷ്ടപ്പെട്ട 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുതിയ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിനുള്ള ഫീസ് കുത്തനെ കൂട്ടി റെഗുലേറ്ററി കമ്മീഷൻ. ചില ഇനങ്ങളിൽ 3 ഇരട്ടി വരെയാണ് വർധന. ഒക്ടോബർ 12 മുതൽ നിലവിൽ വരും. പോസ്റ്റ്, അധിക വയർ, ട്രാൻസ്ഫോമർ തുടങ്ങിയവ ആവശ്യമുള്ളവർക്ക് ലാഭകരവും അല്ലാത്തവർക്ക് നഷ്ടവുമാകും വിധമാണ് നിരക്ക്.
2: സംസ്ഥാനത്ത് രാത്രിയിലെ വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ നിർദ്ദേശങ്ങളുമായി സർക്കാർ. വ്യവസായ സ്ഥാപനങ്ങളിൽ രാത്രി ഷിഫ്റ്റുകൾ സാധ്യമായിടത്തോളം ഒഴിവാക്കണം. പകരം രാവിലെ 9 മുതൽ 4 വരെയായി ക്രമീകരിക്കണം. ജല അതോറിറ്റി പമ്പിംഗ് കഴിയുന്നതും പകലാക്കണം. എയർ കണ്ടീഷണറുകൾ 25 ഡിഗ്രിക്ക് മുകളിൽ ക്രമീകരിക്കണം. ഈ വാഹന ചാർജിംഗ് പകൽ സമയത്ത് ആക്കണം. സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ സമാധാനം വേണമെന്ന് ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വെള്ളിമെഡൽ നേടിയ റോഷിബിന ദേവി. തുടർച്ചയായി 3-ാം ഏഷ്യൻ ഗെയിംസ് മെഡലാണ് മണിപ്പൂർ സ്വദേശിയായ റോഷിബിന് സ്വന്തമാക്കുന്നത്. വളപട്ടണം പാലത്തിലെ നവീകരണ പ്രവൃത്തിയും മേലെ ചൊവ്വ മേൽപ്പാല നിർമ്മാണവും നടക്കുന്ന പശ്ചാത്തലത്തിൽ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ തിരക്കേറിയ സമയങ്ങളിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കളക്ടർ പി വിഷ്ണുരാജ് ഉത്തരവിട്ടു. KSRTC കണ്ണൂർ യൂണിറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ദൈനംദിന കളക്ഷൻ 29 ലക്ഷം രൂപ കടന്നു. ഈ മാസം 22-ന് 29,69,900 രൂപ കളക്ഷൻ നേടിയത്. ഒരു വർഷം മുൻപത്തെ 25.40 ലക്ഷം രൂപയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഏകദിന റെക്കോർഡ് കളക്ഷൻ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ, പെരളശ്ശേരി പഞ്ചായത്തിലെ ബാവോഡ് ഈസ്റ്റ് മണ്ഡലങ്ങളുടെ പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ദിനമായ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. വികസനം ചർച്ച ചെയ്യാനുള്ള MPമാരുടെ യോഗം വിളിക്കാതെ റെയിൽവേ. MPമാർക്ക് പറയാനും ആവശ്യപ്പെടാനുമുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വൈകുന്നത് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് തിരിച്ചടിയാകും. പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനുകളിലായി കേരളത്തിലെയും തിരുനെൽവേലി, കന്യാകുമാരി MPമാരും ഉൾപ്പെടെ 36 പേരാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പൽ, അസോസിയേറ്റ് പ്രൊഫസർ എന്നിവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് മോനി, ബയോകെമിസ്ട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലതാ ശശിധരൻ എന്നിവരാണ് SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി സെഷൻസ് ജഡ്ജ് S. മനോജ് മുമ്പാകെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഒക്ടോബർ 3 അപേക്ഷ പരിഗണിക്കും. കേരള ദിനേശ് സഹകരണ സംഘം ചെയർമാനായ ദിനേശ് ബാബുവിനെ നീക്കിയ സർക്കാർ നടപടിയിൽ ഏർപ്പെടുത്തിയ സ്റ്റേ ഹൈക്കോടതി നീട്ടി. ദിനേശ് ബാബുവിനെ നീക്കിയ നടപടി ചോദ്യം ചെയ്ത് പയ്യന്നൂർ BD തൊഴിലാളി വ്യവസായ സഹകരണ സംഘവും മറ്റും സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് P. ഗോപിനാഥ് പരിഗണിച്ചത്. ശബരിമലയിൽ മണ്ഡലകാലം ആരംഭിക്കുന്ന നവംബർ 16 മുൻപ് 75 ലക്ഷം ടിൻ അരവണയുടെ കരുതൽ ശേഖരം ഉറപ്പാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. അരവണക്ഷാമം ഒഴിവാക്കാൻ ഉൽപ്പാദനശേഷി കൂട്ടൽ, അസംസ്കൃത വസ്തുക്കളുടെ മുൻകൂർ സംഭരണം, സുതാര്യമായ ടെൻഡർ നടപടികൾ എന്നിവ ഉൾപ്പെടുന്ന തയ്യാറെടുപ്പുകളാണ് ബോർഡ് നടത്തുന്നത്.
3: ആഴ്ച വൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.

0: ജയരാജ് നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ദേശാടനം.
1: വേട്ടയ്ക്കൊരു മകൻ തമ്പുരാനെ സന്താന സൗഖ്യം.
0: കൈതപ്രത്തിന്റെ രചനയിലും സംഗീതത്തിലും വിരിഞ്ഞ ഒട്ടേറെ മധുര ഗാനങ്ങളുള്ള ഒരു പടമാണ് ജയരാജ് സംവിധാനം ചെയ്ത 1996 പുറത്തിറങ്ങിയ ദേശാടനം. പരമ്പരാഗത വിശ്വാസവും മാതൃത്വവും കൂടിക്കുഴഞ്ഞ പ്രത്യേക കഥാസന്ദർഭങ്ങളിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. വൈകാരികത മുറ്റി നിൽക്കുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങൾക്കിണങ്ങിയ ഗാനങ്ങളും ഈ സിനിമയിലുണ്ട്. കൈതപ്രത്തിൻ്റെ രചനക്ക് ആരഭിരാഗത്തിൽ കൈതപ്രൻ തന്നെ ഇണം നൽകി ചിത്രപാടിയ എങ്ങനെ ഞാൻ ഉറക്കേണ്ടു എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു എന്ന് തുടങ്ങുന്ന താരാട്ട് പാട്ട്.

ദേശാടനം എന്ന സിനിമയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ് കളിവീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ എന്ന് തുടങ്ങുന്ന ശോകഗാനം. വിജയരാഘവൻ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മിനി നായർ, മാസ്റ്റർ കുമാർ തുടങ്ങിയവരാണ് ഈ ഗാനരംഗത്ത് അഭിനയിക്കുന്നത്.

ആരഭിരാഗത്തിലുള്ള ഒരു ഗാനമുണ്ട് ദേശാടനത്തിൽ. മനുഷ്യമേനോൻ, കുഞ്ഞനുജിത്തി തമ്പുരാട്ടി എന്നിവരാണ് ഈ ഗാനം ആലപിക്കുന്നത്. പരമ്പരാഗത രീതിയിലുള്ള നീലക്കാർമുകിൽ വർണ്ണനന്നേരം എന്ന് തുടങ്ങുന്നു.

വേട്ടക്കുരു മകനെ സ്തുതിക്കുന്ന ഒരു ഭക്തിഗാനമാണ് അടുത്തത്. മുഖാരി രാഗത്തിൽ കൈതപ്രമരുക്കി ഈ ഗാനം ആലപിക്കുന്നത് പ്രകാശാണ്. വേട്ടക്കുരു മകൻ തമ്പുരാനെ സന്താന സൗഖ്യം.

സിനിമയുടെ കഥാസന്ദർഭത്തിലൊരു വഴിത്തിരിവായ ഒരു ഗാനമാണ് അടുത്തത്. വിജയരാഘവനും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മിനി നായരും ചേർന്ന് അഭിനയിക്കുന്ന ശോകാർദ്രമായ ഒരു രംഗം. യേശുദാസ് ആലപിക്കുന്നു, യാത്രയായി യാത്രയായി കണ്ണീരിൽ മുങ്ങി ശുദ്ധനാമുന്നതൻ ദേശാടന വേളയാ.

0: ദേശാടനം എന്ന സിനിമയിലെ ഗാനങ്ങളാണ് ഗാനതരംഗത്തിൽ ഇന്ന് ഇതുവരെ കേട്ടത്.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
2: എല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
5: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 പ്രിയരാഗം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേര. 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. SIR ക്രമക്കേടുകളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെയും വിദ്യാർത്ഥി യുവജന മഹിളാ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് എങ്ങും പ്രതിഷേധം. ഇതോടെ നേരത്തെ നിശ്ചയിച്ചിരുന്ന കമ്മീഷന്റെ രണ്ട് പൊതുപരിപാടികൾ ജ്ഞാനേഷ് കുമാറിന് മാറ്റേണ്ടി വന്നു. വെള്ളിയാഴ്ച മീററ്റിൽ നടക്കേണ്ട യുവ വോട്ടർമാരുമായുള്ള സംവാദവും 28 വാരാണസിയിൽ നിശ്ചയിച്ചിരുന്ന ജൻസികളുമായുള്ള സംവാദവുമാണ് മാറ്റിവെച്ചത്. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് വെള്ളിയാഴ്ച രാജ്യവ്യാപക പ്രതിഷേധം നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തിലും വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ഉയർന്ന ആരോപണങ്ങളിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ശനിയാഴ്ചക്കകം ജ്ഞാനേഷ് കുമാർ രാജിവെക്കുന്നില്ലെങ്കിൽ ഗാന്ധിജയന്തി ദിവസമായ ഒക്ടോബർ 2 രാജ്യവ്യാപക പ്രതിഷേധം ആരംഭിക്കുമെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പ്രഖ്യാപിച്ചു. 20th ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണം. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിലാണ് സ്വർണ നേട്ടം. സംസ്ഥാനത്ത് രാത്രി കൂടുതൽ വൈദ്യുതി കെട്ടിത്തുടങ്ങി. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ല. സംസ്ഥാനത്ത് റോഡപകടങ്ങളും ജീവഹാനിയും കൂടുന്ന സാഹചര്യത്തിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. തകർന്ന റോഡുകളെക്കുറിച്ച് പരാതി ഉന്നയിക്കാനും സമയബന്ധിതമായി പരിഹാരം കാണാനും ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അടക്കം വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. PSC പരീക്ഷാ തട്ടിപ്പിൽ അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച വിവരം ഹൈക്കോടതിയെ ധരിപ്പിച്ച് മുന്നോട്ടു പോകാൻ ക്രൈംബ്രാഞ്ച്. അന്വേഷണത്തിന്റെ സാധുത ചോദ്യം ചെയ്ത് PSC ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കർണാടകയിൽ മുസ്ലിം വിഭാഗത്തിൽ ഉൾപ്പെട്ട 21,000 വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമം നടന്നതായി ആരോപണം ഉന്നയിച്ച് നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്രയും വോട്ടുകൾ തള്ളുന്നതിനുള്ള ഫോറം നമ്പർ 7 പൂരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയതായി കണ്ടെത്തിയതായും അദ്ദേഹം പറഞ്ഞു. സഹകരണ മേഖലയിൽ വിമാന കമ്പനി തുടങ്ങാനുള്ള പദ്ധതിക്ക് സഹകരണ വകുപ്പിന്റെ അനുമതി. കേരള

14.2 കിലോയുടെ ഗാർഹിക സിലിണ്ടറുകളുടെ പുതിയ കണക്ഷൻ നൽകുന്നത് അവസാനിപ്പിച്ചു. 6 മാസമായി നൽകുന്നത് 10 കിലോയുടെ കോമ്പോസിറ്റ് ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ. ഗാർഹിക സിലിണ്ടറിന് പകരം വ്യക്തിഗത സിലിണ്ടർ എന്ന ആശയമാണ് മാറ്റത്തിനു പിന്നിൽ. പെട്രോൾ പമ്പുകളിൽ UPI ഇടപാടിന് മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് പൂർണ്ണമായി ഒഴിവാക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ. 2000 രൂപയിൽ കൂടുതൽ വരുന്ന ഇടപാടുകൾക്ക് 5 രൂപ നിരക്കിൽ വ്യാപാര കമ്മീഷൻ ഈടാക്കാനാണ് നിലവിലെ തീരുമാനം. എന്നാൽ കമ്മീഷൻ ഫീസ് പൂർണ്ണമായി ഒഴിവാക്കണമെന്ന നിലപാടിലാണ് ഓൾ ഇന്ത്യ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ. എഴുത്തുകാരി ആർ രാജശ്രീക്ക് പത്മപ്രഭ സ്മാരക പുരസ്കാരം സമ്മാനിച്ചു. ചെന്നൈയിൽ റോഡുകളിലോ പൊതുസ്ഥലങ്ങളിലോ വളർത്തുനായകളെയോ പൂച്ചകളെയോ ഉപേക്ഷിക്കുന്നവർക്ക് 10,000 രൂപ പിഴ ചുമത്തും. കോർപ്പറേഷൻ കൗൺസിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തു. സംസ്ഥാനത്ത് KCB ഒഴിഞ്ഞുകിടക്കുന്ന 71 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിൽ നിയമനമായി. അർജന്റീന ഫുട്ബോൾ ടീമിനെ കൊണ്ടുവരാമെന്ന് വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ റിപ്പോർട്ടർ ചാനൽ ഉടമ ആൻഡോ അഗസ്റ്റിൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് മാറ്റി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയാക്കിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച വിധി പറയുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. കാസർഗോഡ് ജില്ലയിലെ മാലോത്ത് വില്ലേജിൽ കർണാടക വനാതിർത്തിയോട് ചേർന്നുള്ള 1048.21 ഏക്കർ വനഭൂമിയുടെ പേരിലുള്ള തർക്കത്തിൽ സുപ്രീംകോടതിയുടെ നിർണായക ഉത്തരവ്. ഇത്രയും ഭൂമി ഏലത്തോട്ടമായി പരിഗണിച്ച് സർക്കാർ നിക്ഷിപ്ത വനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന അവകാശവാദമാണ് സെപ്റ്റംബർ 17 സുപ്രീംകോടതി അന്തിമമായി തള്ളിയത്. ധർമ്മസ്ഥലയിൽ 17 വയസ്സുള്ള വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പുനരന്വേഷണത്തിന് IG NN ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപവത്കരിച്ചു. ക്ലാസിനിടെ ഉറക്കം തൂങ്ങിയ വിദ്യാർത്ഥിനിയുടെ കൈവെള്ളയിൽ അടിച്ചതിന് അധ്യാപകന്റെ പേരിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയെടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി. പഴയങ്ങാടി എരിപുരം താഴെ ഇറക്കത്തിന് ശേഷമുള്ള പള്ളിക്ക് സമീപം ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാവിലെ 10:30 അപകടം. എരിപുരം ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബസും പഴയങ്ങാടിയിൽ നിന്ന് പിലാത്തറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. മലയോര ജനതയുടെ ഏറെക്കാലത്തെ ആവശ്യമായ തലശ്ശേരി പേരാവൂർ ഇരിട്ടി ബംഗളൂരു റൂട്ടിൽ KSRTC ബസ് അനുവദിച്ചു. സ്വിഫ്റ്റ് സൂപ്പർ ഡീലക്സ് ബസ്സാണ് സർവീസ് നടത്തുക. നഗരസഭകളുടെ സ്പിൽഓവർ അധിക തുക ഉൾപ്പെടുത്തിയ വാർഷിക പദ്ധതി ഭേദഗതിക്ക് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. 8.46 കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം നൽകിയത്. തലശ്ശേരി ചോനാടത്ത് നിന്ന് 1.23 ഗ്രാം MDMA പിടികൂടിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ് ഇന്ന് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കണ്ണൂർ നഗരമധ്യത്തിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ചയാൾ 8 വർഷത്തിന് ശേഷം പിടിയിലായി. ശ്രീകണ്ഠാപുരം പള്ളിപ്പാത്ത് ഹൌസിൽ ബെൻസറാണ് ടൗൺ പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പേത്തിന്റെ നിർദ്ദേശപ്രകാരം അറസ്റ്റിലായത്. 2018 ഫെബ്രുവരി 14 താവക്കര വെച്ച് പരമേശ്വർ ടുഡുവിനെയാണ് കാറിൽ തട്ടിക്കൊണ്ടുപോയത്. അനധികൃത ചെങ്കൽ ഖനനത്തിനെതിരെ ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി ജിയോളജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വയോജന സഹായ കേന്ദ്രം സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി. വയോജനങ്ങൾക്കായി നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ, സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവ അർഹരായ ഗുണഭോക്താക്കൾക്ക് സമയബന്ധിതമായും കാര്യക്ഷമമായും ലഭ്യമാക്കാനാണ് ഇത്. യുദ്ധം അവസാനിപ്പിക്കാനും 7 ദിവസത്തിനകം ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ലക്ഷ്യമിട്ട് ഇറാൻ US നിർദ്ദേശം സമർപ്പിച്ചതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ദൃഢമാക്കാനും ഇരു രാജ്യങ്ങളുടെയും പൊതു താൽപര്യം മുൻനിർത്തി ഭാവി പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകാനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തീരുമാനിച്ചു. പാനൂർ കുന്നോത്തുപറമ്പിൽ തെരുവുനായയുടെ ആക്രമണം, 6 പേർക്ക് കടിയേറ്റു. ഇന്നലെ രാവിലെയാണ് സംഭവം. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ബസ്സുകളിൽ പരിശോധന നടത്തി. ഓപ്പറേഷൻ ലോക്ക് ടു ലീവ് എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയ 6 ബസ്സുകൾക്കെതിരെ പിഴ ചുമത്തി. യാത്രക്കിടെ ബസ്സുകളുടെ വാതിലുകൾ തുറന്നിടുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യത്തിലാണ് പരിശോധന ശക്തമാക്കിയത്. പാനൂർ നഗരസഭയിലെ പെരിങ്ങത്തൂർ ടൗണിൽ ഉദ്ഘാടനം ചെയ്ത സ്ത്രീ സൗഹൃദ ശൌചാലയവും മുലയൂട്ടൽ കേന്ദ്രവും പൂട്ടിയിട്ട നിലയിലെന്ന് റിപ്പോർട്ടുകൾ. താഴെ അങ്ങാടിയിൽ മത്സ്യ മാർക്കറ്റിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് ഇത് നിർമ്മിച്ചത്.

0: പാലക്കോട് പഞ്ചായത്ത് ഉപഭോക്തൃ പങ്കാളിത്തത്തോടെ കോടികൾ മുടക്കി പണിതു പൂർത്തിയാക്കിയ ജലനിധി പദ്ധതി ജലവിതരണമില്ലാതെ ഉപേക്ഷിച്ചു എന്ന് റിപ്പോർട്ടുകൾ. പമ്പ് ഹൌസ് പ്രദേശം കാടുകയറി നശിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നടുവിൽ മഞ്ഞപ്പുല്ലുവഴി പൈതൽ മല കാണാനെത്തിയവർക്ക് പെരുന്തേനീച്ചയുടെ കുത്തേറ്റു. 8 പേർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. മലമുകളിലെ വാച്ച് ടവറിനടുത്ത് നിൽക്കുകയായിരുന്നവർക്കാണ് തേനീച്ചകളുടെ കുത്തേറ്റത്. മട്ടന്നൂർ ഇരിട്ടി റോഡിൽ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി അവസാനഘട്ടത്തിൽ എത്തി. റോഡരികിൽ നടപ്പാത, കൈവരികൾ എന്നിവയാണ് നിർമ്മിച്ചിട്ടുള്ളത്. മട്ടന്നൂർ ജംഗ്ഷൻ മുതൽ ആശ്രയ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് ഓവുചാലും നടപ്പാതയും കൈവരിയും നിർമ്മിച്ചത്. കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ വി കെ സനോജ് MLA വിളിച്ചു ചേർത്ത അവലോകന യോഗം തീരുമാനിച്ചു. പടിയൂർ കല്യാട് പഞ്ചായത്തിൽ 311 ഏക്കർ സ്ഥലത്ത് 3000 കോടി രൂപ ചെലവിലാണ് ആയുർവേദ ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുന്നത്. കീഴലൂർ പഞ്ചായത്തിന്റെ മധുര 16 പദ്ധതി പ്രകാരം തെരൂർ വയലിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. തരിശായി കിടന്ന 3 ഏക്കറോളം വയലിലാണ് കൃഷി ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ വിമാനത്താവളത്തിലെ സൗരോർജ പ്ലാന്റിന്റെയും അന്താരാഷ്ട്ര കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം 28 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. മന്ത്രി സണ്ണി ജോസഫ് അധ്യക്ഷനാകും. കെ സുധാകരൻ MP, VK സനോജ് MLA തുടങ്ങിയവർ പങ്കെടുക്കും. 4 MW സൗരോർജ പ്ലാന്റാണ് വിമാനത്താവളത്തിൽ സ്ഥാപിച്ചത്. പ്ലാന്റ് പ്രവർത്തന സജ്ജമാകുന്നതോടെ വിമാനത്താവളത്തിലെ പകൽ വൈദ്യുതി ഉപയോഗം സൗരോർജത്തിലാകും. 18 കോടി രൂപ ചെലവഴിച്ചാണ് സോളാർ പ്ലാന്റ് നിർമ്മിച്ചത്. നിങ്ങൾ കേട്ടത് സ്റ്റേച്വൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
2: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
3: താരസ്വരം, നിങ്ങളുടെ ഇഷ്ട താരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം,
2: താരസ്വരത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
4: ഞാൻ അവനെ കൊന്നടാ, എന്റെ അപ്പത്തിനെ കൊന്നവനെ ഈ കൈകൊണ്ട് ഞാൻ കൊന്നു. 20 വർഷത്തെ കണക്ക് ഞാൻ തീർത്തടാ. ഇനി എനിക്ക് എന്റെ അമ്മച്ചി എടുത്തുപോണം. അമ്മച്ചി പൊന്നുകൊണ്ട് പുതിയണം. നോട്ട് കെട്ടുകൊണ്ട് തുലാഭാരം നിർത്തണം. അപ്പച്ചൻ ആഗ്രഹിച്ച പോലെ എന്റെ അമ്മച്ചി തമ്പുരാട്ടെ പോലെ.
2: മലയാള ചലച്ചിത്ര അഭിനേതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമാണ് സായികുമാർ. 1989 റിലീസായ റാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിൽ സജീവമാകുന്നത്. 2 നവാഗതരായ സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ നവാഗത അഭിനേതാക്കളായ സായികുമാറിനെയും രേഖയെയും പരിചയപ്പെടുത്തിയത് ഈ ചിത്രത്തിലൂടെയായിരുന്നു. പിന്നീട് സ്വഭാവ നടനായും വില്ലനായും മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായി സായികുമാർ മാറി.
5: എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു.
6: എന്ത് കാര്യം?
5: ഒന്ന് പുറത്തേക്ക് വരൂ, പറയാം.
6: ഇവിടെ വെച്ച് പറഞ്ഞാ മതി.
5: പ്ലീസ്, പേഴ്സണൽ ആയിട്ട് പറയണതാ. ഒന്ന് പുറത്തേക്ക് വരൂ.
6: എന്താ?
5: റാണി അന്നൊരു ദിവസം എന്നോട് പറഞ്ഞില്ലേ 50,000 രൂപ കൂട്ടി തന്ന ജോലിയിൽ നിന്ന് മാറി തരാമെന്ന്? കാര്യമായിട്ട് പറഞ്ഞാണോ അത്?
6: മനസ്സുണ്ടായിട്ടൊന്നുമല്ല. നിങ്ങളുടെ വാശി കണ്ടപ്പോ, ചെറിയൊരു ഇഷ്ടം തോന്നിയപ്പോ ഒന്ന് തോറ്റുതരാമെന്ന് കരുതിയേ ഉള്ളൂ.
5: 50,000 പോയിട്ട് 50 പൈസയുടെ നിലയം വിലയില്ല തുരുത്തനാ ഞാൻ. കടം കൂടിയപ്പോഴാണ് നാട് വിട്ടത് തന്നെ. ഒരു ജോലി കയ്യിലുണ്ടെങ്കിൽ കടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു നിർത്താലോ. അതിനാ ഒരു ജോലി എളുപ്പം കിട്ടാൻ വേണ്ടി ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. ബഹളം ഉണ്ടാക്കാനല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല, അതിനുള്ള കഴിവുമില്ല. ജോലി റാണി തന്നെ എടുത്തോളൂ. ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാനാണെങ്കിൽ റാണിക്ക് അതിന് സാമർഥ്യമുണ്ടല്ലോ. എത്ര പേപ്പർ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം, പകരം എനിക്കൊരു 35,000 രൂപ തരുമോ? പെങ്ങളുടെ കല്യാണത്തിന് പണ്ട് വാങ്ങിച്ചൊരു കടമുണ്ട് എനിക്ക്. അത് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങും. സത്യവും ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ പ്രതീക്ഷയിലാണ് വന്നത്. ഇപ്പോ റാണി എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാവും. പ്ലീസ് പറ്റില്ല എന്ന് പറയരുത്, അവധിയും പറയരുത്.
6: ഇത്രയും വലിയൊരു മണ്ടത്തരം ബാലകൃഷ്ണൻ കാണിക്കണം.
5: അത്യാവശ്യം കൊണ്ടാ, ഈ കച്ചവടത്തിൽ റാണിക്ക് ഒരു നഷ്ടവും വരില്ല, വലിയ ലാഭം ഉണ്ടാവും. പിന്നെ റാണി ഒരു സാമർഥ്യക്കാരിയായതുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞു തോറ്റുവരിക.
6: എത്ര പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ സാമർഥ്യമൊക്കെ. ഒരു കാര്യം ചെയ്യൂ, വൈകിട്ട് വീട്ടിലേക്ക് വരൂ, അവിടെ വെച്ച് സംസാരിക്കാം.
5: ശരി, വരാം.
2: മലയാള സിനിമയിലെ പ്രശസ്തനായ ചലച്ചിത്ര നടൻ, അന്തരിച്ച കൊട്ടാരക്കര ശ്രീധരൻ നായരുടെയും വിജയലക്ഷ്മി അമ്മയുടെയും മകനായി 1963 ഏപ്രിൽ 14 കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ ജനനം. മലയാള ചലച്ചിത്ര അഭിനേത്രിയായ ശോഭാമോഹനൻ സഹോദരിയാണ്. 1977 റിലീസായ വിടരുന്ന മുട്ടുകൾ എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സായ്കുമാർ തൻ്റെ അഭിനയ ജീവിതത്തിന് തുടക്കമിട്ടത്. പിന്നീട് കഥയറിയാതെ, ഇതും ഒരു ജീവിതം എന്നീ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു പോന്ന സായ്കുമാറിൻ്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത് 1989 റിലീസായ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയാണ്.
5: നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ, വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്.
7: എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം
5: കാണിക്കൊലച്ചു. സമാധാനമായല്ലോ, അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ.
7: പോടാ. എന്തോ ഏ, നിങ്ങൾക്കറിയോ ഇവന്റെ പെങ്ങള് പൊരാറിയിക്കുമ്പോ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളവനെ രക്ഷിക്കാൻ ഒരു ഈടുമില്ലാണ്ട് 35,000 രൂപ അംസക്കോയ എണ്ണിക്കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കൊടുത്ത് താലി വീണത്.
8: അംസക്കോയെ, മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും.
7: പേരെന്താ? മത്തായി അച്ഛന. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, നാലാന്നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. മത്തായി അച്ഛൻ തരും പൈസ? എന്തേ തരുവാന്ന്? ഒന്ന് പോടോ മാപ്പിളെ. എടാ, ഇനി ഒരാഴ്ച ഉള്ളു എന്റെ നബീസുന്റെ നിക്കാഹിന്. ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങി പോകും. എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത്. നീ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ നിന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞെന്നറിയോ? ഇക്കാക്ക, എന്റെ കല്യാണം മുടങ്ങിയാലും സാരമില്ല, ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്നാ. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ 13 ജന്മം കൊണം പിടിക്കൂല.
5: നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? നബീസിന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടക്കും, നടത്തും. നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാം. നിനക്കെന്താ വിശ്വാസമില്ലേ? ഞാനല്ലേ തരാന്ന് പറയുന്നത്.
7: അതാണ് എനിക്ക് വിശ്വാസമില്ലാത്ത. വേണ്ട, മൂപ്പർ പറയട്ടെ.
5: മൂപ്പരല്ല, മത്തായി.
7: ആ മത്തായി മൂപ്പർ പറയട്ടെ. എന്തേ, നിങ്ങളരോ?
5: അവരാരും അല്ലല്ലോ, ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത്. ദേ, നീ വെള്ളിയാഴ്ച വരുന്നു, പണവുമായി നമ്മൾ പോകുന്നു. നബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു. എന്താ
7: അല്ലാ, ഇത് വല്ലതും നടക്കൂ?
5: നടക്കും. നീ ഇപ്പൊ പോവാം.
7: ഞാൻ പോകാ, പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ 10-15 ആളും ഉണ്ടാവും. അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല ബാലകൃഷ്ണ. നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ എന്റെ നബീസുന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും. ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടിരുന്നത്.
5: എടാ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പണം നീ എവിടെ എടുത്തു കൊടുക്കും? പണം കിട്ടും മത്തച്ചേട്ടൻ.
9: എവിടുന്ന്
5: കിട്ടുമെന്നേ?
9: എന്തത്ര ഉറപ്പ്?
5: എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നബീസിന്റെ കല്യാണം നടക്കുമെന്നും.
10: അവനോട് വേണമെങ്കിൽ ഒന്ന് കഞ്ഞുടിക്കാൻ പറ. ബാക്കിയുള്ളവർ കിടന്ന് ഉറങ്ങണം.
9: എന്താ, നീ കഞ്ഞുടിക്കുന്നില്ലേ? നിനക്കെന്താ വിഷമം?
5: ഒന്നുമില്ല, നബീസിന്റെ കാര്യം ആലോചിക്കായിരുന്നു. എന്റെ ഈ കൈകളിൽ കിടന്ന് വളർന്നവള അവള്, എന്റെ മറ്റൊരു പെങ്ങള്, ഇന്നവള് കല്യാണ പെണ്ണായി. ആ കല്യാണം നടക്കുന്ന മത്തായിട്ടാ, എങ്ങനെയും ഞാനത് നടത്തും. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട്.
9: എടാ ബാലകൃഷ്ണ, സത്യം പറ, നീ വല്ല ബാങ്ക് കുത്തിപ്പിടിക്കാൻ പ്ലാനിട്ടിരിക്കുക?
5: അതൊന്നും വേണ്ടിയില്ല, പണം കിട്ടും. പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണോ നഗരത്തിലേക്ക് വന്നത്, എന്ത് നേടാനാണോ ഇത്ര നാൾ വലഞ്ഞത്, ആ ജോലി എനിക്ക് നഷ്ടമാവും.
2: വൻ വിജയം നേടിയ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലെ നായകവേഷം സായ്കുമാറിനെ മലയാള സിനിമയിൽ തിരക്കുള്ള നടനാക്കി മാറ്റി. തുടർന്ന് സൗഹൃദം, തുടർക്കഥ, ഘോഷയാത്ര, അനന്തവൃത്താന്തം, തൂവൽ സ്പർശം തുടങ്ങിയ ഏതാനും സിനിമകളിൽ അദ്ദേഹം പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹാസ്യത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നായകനായി സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. അതേസമയം മുകേഷും ജഗദീഷും സിദ്ദിഖും ലോ ബജറ്റ് സിനിമകളിൽ അഭിനയിച്ചു. റാംജി റാവ് സ്പീക്കിങ്ങിൻ്റെ തുടർച്ചയായ 1995 പുറത്തിറങ്ങിയ മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൽ ഇത്തവണ മുകേഷാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്.
11: ബാലകൃഷ്ണ, നീ ഒന്ന് ഇറങ്ങി അന്വേഷിച്ചേ ഈ മാംഗ്ലൂർ മലയാളി സമാജം എവിടെയാണ്.
12: ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ ഭാഷ അറിയാൻ വയ്യാത്ത നാട്ടിലൊന്ന് നാടകം ബുക്ക് ചെയ്യണ്ടാവും.
13: അതിന് ഭാഷ അറിയാത്തവരുടെ മുന്നിലല്ലോ നാടകം കളിക്കണേ, ഇവിടുത്തെ മലയാളികളുടെ മുന്നിലല്ലേ. ഈ വഴി അന്വേഷിക്കാൻ പോയവന് എവിടെ പോയി? കണ്ടെങ്കിൽ കിടന്ന് ചാടന എന്തിനാ, അങ്ങോട്ട് പോയാ പോരെ.
14: അതല്ല മത്തച്ചേട്ടാ, ഞാൻ അവളെ കണ്ടു നമ്മുടെ മീരെ. ഞാൻ അവളെ നേരിട്ട് കണ്ടു.
15: അതെങ്ങനെ ചത്തുപോയ മീരെ നീ നേരിട്ട് കാണുന്നു?
14: എടാ അവള് ചത്തിട്ടില്ലടാ, അവള് ജീവിച്ചിരിപ്പുണ്ട്.
13: നിനക്ക് തലക്ക് ഭ്രാന്ത.
14: എന്റെ മത്തച്ചേട്ടാ സത്യമായിട്ട് അവള് ചത്തിട്ടില്ലെന്ന് ഞാൻ അവളെ മീരെ എന്ന് വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഒറ്റ ഓട്ടം ഞാൻ അവളെയും കണ്ട് അവൾ എന്നെയും കണ്ട്. അവളുടെ പിന്നാലെ പോയി അവൾ നിൽക്കുന്ന സ്ഥലവും കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. വാ വേഗം വാ, കാണിച്ചേരാം വാ.
2: ഇൻ ഹരിഹർ നഗർ, സാന്ദ്രം, മക്കൾ മഹാത്മ്യം, ഗൃഹപ്രവേശം, ആയുഷ്കാലം എന്നിവയുൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ സപ്പോർട്ടിംഗ് ക്യാരക്ടർ, നെഗറ്റീവ് റോളുകൾ എന്നിവയിലൂടെ സായികുമാർ വ്യവസായത്തിൽ സജീവമായി തുടർന്നു. കുറച്ച് സിനിമകളിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചു. ലോ ബജറ്റ് കോമഡി സിനിമകളായിരുന്നു അവയെല്ലാം എന്നതുകൊണ്ട് തന്നെ നായകവേഷങ്ങളിൽ അധികനാൾ തുടർന്നില്ല. താമസിയാതെ അദ്ദേഹം സ്വഭാവ വേഷങ്ങളിലേക്കും വില്ലൻ വേഷങ്ങളിലേക്കും ചുവടുമാറി.
16: അവനോടുള്ള ദേഷ്യത്തിന് സ്വന്തം തോപ്പല്ല വെട്ടി നശിപ്പിക്കേണ്ടത്.
17: എല്ലാം നശിക്കട്ടെ, എന്റെ കുഞ്ഞിന്റെ ജീവിതം തന്നെ നശിച്ചില്ല. ഇനി എന്തിനാണിതൊക്കെ?
18: മേനോച്ചേട്ടൻ വിഷമിക്കണ്ട, ഗൗരിയെ നശിപ്പിച്ചവനോട് എങ്ങനെയാണ് പകരം ചോദിക്കേണ്ടതെന്ന് എനിക്കറിയാം. അവന്റെ വീട്ടിലുമില്ലേ പെൺകുട്ടികൾ? കണ്ണിലെ കൃഷ്ണമണി പോലെ അവൻ കാത്തു സൂക്ഷിക്കുന്ന അവന്റെ സഹോദരിമാർ, അവരുടെ ജീവിതം നശിക്കണം, നശിപ്പിക്കണം. എങ്കിലേ ഈ വേദന അവനും മനസ്സിലാവൂ. ഇനി ഇതിലൊന്നും നോക്കരുത്, സ്വന്തവും ബന്ധവും ഒന്നും. അവന്റെ സഹോദരിമാർ മൂന്ന് പേരും നമ്മുടെ കൺമുൻപിൽ നശിപ്പിക്കപ്പെടണം. ലോഡ്ജ് മുറികളിൽ നിന്ന് അവർ പിടിക്കപ്പെടണം. വ്യഭിചാര കുറ്റത്തിന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ആ കഥകളും വാർത്തകളും ഒക്കെ പത്രങ്ങൾ കൂടി ഈ നാട്ടുകാർ മുഴുവനും വായിക്കണം. അതിനുള്ള എല്ലാ വഴികളും കണ്ടുവച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മേനോൻചേട്ടൻ വാ, ധൈര്യമായിട്ട് വാ വാ. ഇതാണ് ഞാൻ പറഞ്ഞ ഡാൻസ് ടീച്ചർ. മാധവൻകുട്ടിയുടെ പെങ്ങന്മാരെ ഡാൻസ് പഠിപ്പിക്കുന്നത് ഈ ടീച്ചറാ, മാലതി ടീച്ചർ.
19: വരൂ, അകത്തേക്ക് വരൂ.
18: നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടീച്ചറാണ് ഏറ്റിരിക്കുന്നത്. അവരെ മൂന്നാളെയും വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നതും ലോഡ്ജ് മുറികളിൽ എത്തിക്കുന്നതും ടീച്ചറായിരിക്കും.
19: ആലോചിച്ചിട്ട് പേടിയാവുന്നു, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ?
20: ടീച്ചർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, അതിനല്ലേ ഞങ്ങളൊക്കെ കൂടെ ഉള്ളത്.
21: കുഴപ്പം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ടീച്ചർക്ക് നല്ല ഗുണം ഉണ്ടാവുകയും ചെയ്യും. എന്താ?
22: അതെ, നമുക്കെന്താ വേണ്ടത് ചെയ്യാം.
18: ആ പെൺകുട്ടികളെയും കൊണ്ട് ടീച്ചർ എന്നാ യുവജനോത്സവത്തിന് പോകുന്നത്?
19: അടുത്ത വെള്ളിയാഴ്ച.
18: അടുത്ത വെള്ളിയാഴ്ച, അതുവരെ ഉള്ളു മാധവൻകുട്ടി, നിന്റെ ഈ തലയെടുപ്പും അഹങ്കാരവും ഒക്കെ.
2: 1996 ഹിറ്റ്ലർ എന്ന സിനിമയിൽ വില്ലനായി അഭിനയിച്ചതോടെയാണ് സായികുമാർ വില്ലൻ വേഷങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇത് അദ്ദേഹത്തിന് ബുദ്ധിമാനായ വില്ലൻ എന്ന ഖ്യാതി നേടിക്കൊടുത്തു. തുടർന്ന് നിരവധി സിനിമകളിൽ വില്ലൻ വേഷം ചെയ്ത സായികുമാറിന്റെ ശ്രദ്ധിക്കപ്പെട്ട വില്ലൻ വേഷം 2002 ദിലീപ് ചിത്രമായ കുഞ്ഞിക്കൂനനിൽ കീരിവാസു എന്ന ക്രൂരനായ ഗുണ്ടയുടെ തികച്ചും വ്യത്യസ്തമായ ഗെറ്റപ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അത് ഏറെ പ്രശംസ നേടിയിരുന്നു.
23: നമുക്കൊരു ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് സംസാരിക്കാം.
24: എന്താടാ തല്ലു കൊണ്ടതിനു ശേഷം ഒരു സ്നേഹം?
23: ഓ, നമ്മൾ ആണുങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാ ചിലപ്പോ അത് തല്ലി തന്നെ തീർത്തുന്നിരിക്കും. അതോടെ അത് തീർന്നു. ഏ, എനിക്ക് അണ്ണനോട് ഒരു വിരോധമില്ല.
24: പെണ്ണുകൾ ഫോൺ ചെയ്യണം.
23: അയ്യോ അപ്പൊ ഐ എസ് ടി കോളെ വിളിച്ചോണ്ടിരിക്ക, അങ്ങനെ ചായ വേണ്ടിക്കണ്ട, നമുക്ക് ഓരോ കടിയായാലോ.
24: ഇതാണ് ഐ എസ് ടി, ഞാനൊരു ലോക്കലാണ്. ഈ വിളി കഴിഞ്ഞ ഈ ഫോണിൽ ഞാനും ഒരു ലോക്കൽ വിളിച്ചോട്ടോ. നീ കൊള്ളാമല്ലോ ഡി പെണ്ണെ.
23: വേണ്ട വാസന വിട്ടേക്ക്, സർക്കിളേമാന്റെ മോളാ.
24: ഓഹോ, സർക്കിളേമാന്റെ മോളാണോ? അപ്പൊ കുറച്ച് മര്യാദ കൊടുക്കണമല്ലോ. മാറിയില്ലെങ്കിലോ
23: വാസണ്ണ, ഞാൻ കാലു പിടിക്കാം, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇങ്ങോട്ട് പോരു വാസണ്ണ. എന്തിനാ എന്റെ ശരീരം കേടാക്കുന്നേ? അവരായി അവരുടെ പാടായി.
2: രണ്ടായിരത്തി നാലിൽ സേതുരാമയ്യർ സി ബി ഐ എന്ന സിനിമയിലൂടെ സായികുമാറിന്റെ യഥാർത്ഥ കഴിവ് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. നടൻ സുകുമാരന്റെ സൗണ്ട് മോഡുലേഷനും മാനറിസങ്ങളും അദ്ദേഹം വിവേകപൂർവ്വം പുനർനിർമ്മിച്ചു. കാരണം സായികുമാർ ചെയ്ത കഥാപാത്രം ഒരു സി ബി ഐ ഡയറിക്കുറിപ്പ് എന്ന സിനിമയിലെ ഇൻസ്പെക്ടർ ദേവദാസിന്റെ മകനായിരുന്നു.
24: അല്പം പ്രഷർ വേണ്ടി വന്നു ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങാൻ. ഈ ഓണം കേറാ മൂലയിൽ എന്തോന്ന് അട്രാക്ഷൻ ഒന്നോ. എയർ പൊല്യൂഷൻ ഇല്ല, അതുകൊണ്ട് നല്ല ശുദ്ധമായ വായു കിട്ടും. തന്നെയുമല്ല, അതിസുന്ദരികളുള്ള നാടാണോ ഇത്, അതിന്റെ അട്രാക്ഷൻ ഒന്ന് വേറെ. ആ പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്, ആ കാര്യം ഇപ്പൊ വന്ന കാലിൽ തന്നെ പുറത്തു പോണ്ട്. പിന്നെ വിളിക്കാം
0: സാർ.
24: എന്താടോ തനിക്കെന്തിനാ ഇത്ര ടെൻഷൻ? ആരായാലും എനിക്ക് സൗകര്യമുള്ള പഴയ കാണാൻ നോക്കൂ.
0: കുറെ നേരമായിട്ട് അവർ കാത്തു നിൽക്കുന്നു സാർ.
24: നിക്കട്ടടോ, കഴിക്കും എവിടെങ്കിലും ഇരുന്നോളും. പിന്നെ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ കുറച്ച് കുഴമ്പെടുത്ത് ആ കാലങ്ങ് തിരുമ്മിക്കൊടു. എവിടെയാ പാച്ചുവും ഗോപാലനും? പോയോ? ആ ഇരിക്കെ.
0: ഓ
24: ഓ, പിന്നെ നാല് ചില്ലെറിഞ്ഞ് പൊട്ടിച്ച സ്വാമി പേടിച്ച് വരണ്ട് നാട് വിടും. തൻ്റെക്ക് ബുദ്ധിയുണ്ടല്ലോ, കൊണ്ട് വിനാഗിരിയിൽ ഇട്ട് വെക്കേ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്നേക്കുമായി അയാളെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാൻ?
0: ഓ
24: ആ, പിന്നെ ഒരു 10-25 ലക്ഷം രൂപ ചെലവാവും. പറ്റിയാലിനെ ഞാൻ തരാം. ഗെറ്റ്സ് ഇല്ല. അപ്പൊ പിന്നെ ഈ മരപ്പെട്ടി, ചീങ്കണ്ണി, കടുവ ഇവയുടെയൊക്കെ മുഖം മൂടി ഇറങ്ങിയിട്ടുണ്ട്. പിള്ളേരെ പേടിപ്പിക്കുക, അതിട്ട് അയാളെന്ന് വരട്ടെ നോക്ക്. ചിലപ്പം സ്വാമി പേടിച്ച് സ്ഥലം വിട്ടേക്ക്.
1: ധൈര്യശാലികൾ.
24: എന്താ അടിയോളി, പേടിച്ചോ? ആ ഈ ഭാഗത്തൊക്കെ ഒരു തെണ്ടൽ.
1: ഞാൻ
24: ആ പട്ടരെ കണ്ടിട്ടുള്ള വരവാണല്ലേ. എന്തൊക്കെ ശ്രദ്ധിച്ചു അയാളുടെ മുന്നിൽ. രണ്ടെണ്ണം വിട്ടിട്ട് ഇനിയും കയറി വരും തൻ്റെ വീട്ടില്, അന്നത്തെ പോലെ അത്താഴ സമയത്ത്. പക്ഷേ നേരം പുലർന്നിട്ട് തിരിച്ചു പോരും, ചില്ലറ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്. എന്താ വരട്ടെ?
1: വേണ്ട, വരണ്ട.
24: ആ എങ്കിൽ പറ, അയാൾ എന്തൊക്കെ ചോദിച്ചു, താൻ എന്തൊക്കെ പറഞ്ഞു?
1: പിന്നെ
24: പറയണോ? വണ്ടി എടുക്ക്,
0: വണ്ടി എടുക്ക് സത്യദാസേ.

0: അടിയുടി നേരെ ഇന്ന് റൂറൽ എസ്പേക്ക് ആണ്. എന്നിട്ട് ഞാൻ തരുന്ന ഈ നമ്പറിൽ എന്നെ വിളിക്കാൻ പറയണം. ബാക്കി കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. പേടിക്കണ്ട, ഇനിയൊരു പുഴു പോലും ആ മുറ്റത്ത് കയറില്ല. അടിയോടിയോടൊരു വാക്ക് സംസാരിക്കാൻ ധൈര്യപ്പെടില്ല. ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിട്ട് പോകുള്ളൂ.
1: സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ?
0: ഇനി പോവല്ലോ.
2: 1990s അവസാനത്തിലാണ് സായ്കുമാറിന്റെ സുവർണകാലം ആരംഭിച്ചത്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത 6-ാം തമ്പുരാൻ സൂപ്പർഹിറ്റ് ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത്. അവിടെ മലയാള ചലച്ചിത്ര താരം മോഹൻലാൽ അഭിനയിച്ച നായകന്റെ അടുത്ത സുഹൃത്തായി അഭിനയിച്ചു. പിന്നെ എല്ലാ സൂപ്പർ സ്റ്റാർ സിനിമകളുടെയും ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി അദ്ദേഹം മാറി. 2000s നരസിംഹം, 2001s താണ്ഡവം, ചതുരംഗം എന്നീ ചിത്രങ്ങളിൽ മോഹൻലാലിനെ വില്ലനായി അദ്ദേഹം അഭിനയിച്ചു. മോഹൻലാലിന്റെ അതേ വലിപ്പത്തിലുള്ള ചിത്രങ്ങൾ അച്ചടിച്ച താണ്ഡവത്തിന്റെ പോസ്റ്ററുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് വ്യക്തമായിരുന്നു. വല്യേട്ടൻ, വേഷം തുടങ്ങിയ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് വില്ലനായി. 2005s മമ്മൂട്ടിയുടെ മെഗാഹിറ്റായ രാജമാണിക്യത്തിൽ അദ്ദേഹം അഭിനയിച്ചു. സായ്കുമാറിന് 2005 വളരെ നല്ല ഒരു വർഷമായിരുന്നു. രാജമാണിക്യത്തിൽ അദ്ദേഹം ഒരു മുതിർന്നയാളായി അഭിനയിച്ചു. ഇത് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ ശ്രേണിയെക്കുറിച്ച് സംവിധായകരെ പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചു.
0: ആരാ

0: ആരാ നീ? എന്താ നിനക്ക് വേണ്ടത്? വർഗീസേ, ഏതായി പയ്യൻ?
1: അത്
2: എന്റെ അമ്മ അതിനകത്തുണ്ട്, വിളിക്കേ.
0: നിന്റെ അമ്മയാ?
2: ഹാ, ഞാൻ കണ്ട്. വിളിക്കേ.
0: മുത്തുലക്ഷ്മി,
2: അമ്മേ.
0: അറിയോ നിനക്കവനെ?

0: നിനക്ക് ഇവനെ അറിയില്ലേ? കള്ളം പറയുന്നു. ഈ രാത്രിയിൽ ഇത്രയും ദൂരം നടന്നു വന്ന് ഇവനീ കഥയിൽ മുട്ടണമെങ്കിൽ ഇവനെ നീ നൊന്ത് പ്രസവിച്ചിരിക്കണം. അല്ലാതെ നിന്നെ പോലൊരു സ്ത്രീയെ നാണം കെടുത്താൽ മാത്രമുള്ള പ്രായമായിട്ടില്ല ഇവന്. എങ്ങോട്ടാ
1: പോണ്?
0: നീ വന്ന് കയറിയത് എന്നോട് അനുവാദം ചോദിച്ചിട്ടല്ല, പക്ഷെ തിരിച്ചു പോണമെങ്കിൽ അത് വേണം. മിടുക്കനാ നീ, ആൺകുട്ടി. എന്താ നിന്റെ പേര്?
1: അമ്മ എന്നെ വിളിക്കുന്നത് മുത്തെന്നാണ്. ഇനി എനിക്ക് ആ പേര് വേണ്ട.
0: നീ മുത്തല്ല, മാണിക്യമാണ്, രാജമാണിക്യം.
2: 2007 ചോട്ടാ മുംബൈ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ പിതാവായും അഭിനയിച്ചുകൊണ്ട് ക്യാരക്ടർ റോളുകളിൽ അഭിനയിക്കാനുള്ള കഴിവ് അദ്ദേഹം പ്രകടമാക്കി. സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവ് ചിത്രമായ ഭരചന്ദ്രൻ IPSൽ വില്ലനായി അഭിനയിച്ചു. സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെടുന്നതുവരെ ആദ്യത്തെ 45 മിനിറ്റിൽ കഥയെ നയിക്കുന്നതിനാൽ വില്ലനല്ല, ഒരു ആന്റി ഹീറോ എന്നാണ് അദ്ദേഹം ഈ വേഷത്തെ വിശേഷിപ്പിച്ചത്.
0: ജാസ്മിൻ, അറിഞ്ഞോ നീയെ? ജസ്റ്റിസ് ചന്ദ്രപുല്ല രാമമോഹൻ റെഡ്ഡി കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുക്കാൻ പോണുന്ന്. കമ്മീഷന്റെ അടുത്ത് മംഗലാപുരം സിറ്റിംഗില് ദ ഗ്രേറ്റ് ഓൾഡ് മാൻ മായമ്പറം ബാബ. എന്താ നീ പറയാറ് ഇയാളെ കുറിച്ച്? സ്റ്റേറ്റ് പോലീസിലെ മോസ്റ്റ് ഡിഗ്നിഫൈഡ് ക്രൂക്ക് IG രാജൻ കോശി. കണ്ടില്ലേടി, പേടിച്ച് മൂത്രം പാത്തിപ്പോയി.
3: ജനാ, പേടിച്ചിട്ടല്ല, അറിയാമല്ലോ ബേപ്പൂരും ചെറിയാപ്പയിലും ട്രയഡ്സിന് മുൻപും പിൻപും നടന്നതിനെ കുറിച്ചൊക്കെ സാക്ഷാൽ ബാബ തന്നെ മൊഴി കൊടുത്തു.
0: അറിയാമടോ, സാക്ഷാൽ മായമ്പറം ബാബ ഒരൊറ്റ തവണ മാതൃക കാണിച്ചാല് പിന്നെ കുന്നുകളയുമെന്ന് നമ്മൾ ഇന്നലെ വരെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരുന്നവർ പോലും ചങ്കൂറ്റം കാണിച്ചെന്ന് വരും സത്യങ്ങൾ വിളിച്ചു പറയാൻ. അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു പോയാല് പിന്നെ ഒരൊറ്റ നിമിഷം മതി, മൂക്കുകുത്തും ആകാശം. IG രാജൻ കോശിക്കും പിന്നെ ഹൈദരാലിക്കും.
3: ജനാ പ്ലീസ്.
0: ഇല്ലടോ കൊച്ചു കോശി, ഇഫ് ദ സ്കൈ സോ വിഷസ്. അങ്ങനെ മൂക്കുകുത്താനെങ്ങാനും ആകാശത്തിനൊരു മോഹം തോന്നിപ്പോയാല് ആകാശം ഇങ്ങ് താഴെ ഭൂമിയിൽ ഈ വിനീതനായ ജനാബ് ഹൈദരാലി ഹസൻ സാഹിബിനോട് ചോദിക്കും, സാഹിബ് would you care if I nose dive it? And sahib would say no. Venda nu parayum aagyamikkum panna naayinte monodu janab Hyderali Hasan. Jasmine,
2: ഒരു കഥകളി കലാകാരനായും ഉയർന്ന കഴിവുള്ള എന്നാൽ രോഗിയായ ഒരു മകന്റെ പിതാവായും 2007 റിലീസായ ആനന്ദഭൈരവി എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് സായ്കുമാറിന് ലഭിച്ചു. അടുത്ത ഏതാനും വർഷങ്ങളിൽ നിരവധി അവസരങ്ങൾ സമ്പാദിക്കാൻ ഈ ചിത്രത്തിന്റെ വിജയം അദ്ദേഹത്തെ സഹായിച്ചു.
4: അമ്മയോട് എത്ര പ്രാവശ്യം പറഞ്ഞു വരണ്ടെന്ന്! രാത്രി മുഴുവൻ ചോമയും.
5: നിന്റെ വേഷം ഇത്ര അടുത്തുണ്ടാവുമ്പോ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഒരു തലയ്ക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ

ഉറക്കത്തിൽ അമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുമ്പോ ഈശ്വര ഇതിന് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പൊക്കിക്കൂടി മുറിക്കുമ്പം എന്റെ അമ്മ അമ്മയെന്ന് വിളിച്ച് കരയുമ്പോ ഇടനെഞ്ച് പൊട്ടുക.

0: ഇവന് വേണ്ടിയാ ഇപ്പൊ എന്റെ മുമ്പിൽ കളിവിളക്ക് തെളിയണേ. ശ്രീരയും രമേന്റെയും ഉറവശിയൊക്കെയാ ഇപ്പൊ എന്റെ അപ്പൂന്റെ അമ്മ.
1: ആ മാനേജർ എന്നെ കളിക്കാനേ വിടുന്നില്ല.
0: അദ്ദേഹം അറിയണ്ട, സ്കൂളിലൊക്കെ കുറച്ച് ഓടി കളിച്ചോ. എന്താ അല്ല കുട്ടിശങ്കർ, നല്ല സുഖമില്ല. അപ്പൊ ഞാൻ
1: അതിനല്ലേ പറഞ്ഞേ, എന്തിനാ പണിക്കാരന്റെ കൂടെ അയക്കണേ എന്റെ ഒപ്പം?
0: അല്ല സൈക്കിൾ ആവുമ്പോ
1: ഒന്നുമല്ല, മിക്ക ദിവസവും കുട്ടിശങ്കരൻ സൈക്കിൾ ഉന്തും അപ്പൊ നടക്കുകയും ചെയ്യും കൂട്ടുകാർക്കൊപ്പം.
0: ഇനിയിപ്പോ അങ്ങനെ വെയിലത്ത് നടക്കരുതെന്ന് ആ മാനേജർ പറയണേ.
1: അയാളെ മാനേജറാക്കിയോ? ഒന്നും ഉണ്ടായിട്ടല്ല, അയാൾ അത്ര ശരിയല്ലെന്ന് അമ്മമാര് പറയണേ.
0: അത് പൊങ്ങച്ചം പറച്ചിലല്ലേ ശാധിയ. പിന്നെന്താ അച്ഛാ, ഇംഗ്ലീഷ് ഒക്കെ പറയാൻ പറഞ്ഞ ഒരാളാവശ്യ അപ്പുന്റെ കാര്യം നോക്കാൻ. ദിവസം എത്ര ആളാ വരിക? അപ്പോ ആരെങ്കിലും
1: ഞാൻ മതിയോ? അച്ഛനൊന്ന് കാണണമെന്ന് പറയണ കേട്ടു. ഗുണദോഷിക്കാനാത്രേ കളി മുടക്കണേന്.
0: എന്താ ചെയ്യ, രണ്ടാഴ്ച കൂടിയിട്ട് ഇന്ന് അപ്പൂനെ സ്കൂളിലേക്ക് അയക്കണേ. അതിന്റെ ഇടയിൽ എങ്ങനെയാ ഞാൻ കളിക്ക് പോവാ? എന്നാ പിന്നെ ഞാൻ സ്കൂളിലേക്കില്ല. അപ്പു
1: ഞാൻ നോക്കിക്കോളാം.
2: എടാ എന്താ, എന്താ എന്റെ അപ്പൂനെയാ? അമ്പലത്തിൽ വെച്ച് കുട്ടികൾ പറഞ്ഞതാ അവര് ശയന പ്രദർശനം ചെയ്യ അപ്പുന്റെ തെണ്ണം മാറാൻ. അപ്പുനിപ്പോ എന്താ തെണ്ണം? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാനേ ഇങ്ങോട്ട് നോക്കൂ, അപ്പുന്റെ കച്ചേരി തീർന്നിട്ട് വരിക. നീ എന്തോന്നും മിണ്ടാത്ത.
0: അമ്മ ക്ഷമിക്കണം, ഞങ്ങൾ ഒളിച്ചു വെക്കുകയായിരുന്നു. കഴിയുന്ന ഇത്രയും കാലം അമ്മ ദുഃഖിക്കരുന്ന് കരുതിയിട്ട അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പുന് ദണ്ണുണ്ട്, ഇനി ഒരു മരുന്നുമില്ല. ആശാനെ ഞാൻ കാണാതിരിക്കായിരുന്നു. പക്കമേളക്കാരുടെ പാസ്പോർട്ടിന്റെ കൂടെ ആശാന്റെയും ആപ്ലിക്കേഷൻ വാങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിൽ തന്നെ 10 മന്ത്രണ്ട് കച്ചേരി ഉണ്ട് അത്രേ, പിന്നെ ഇംഗ്ലണ്ട്. ഒരു മാസം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പോവും. അല്ല ആശാൻ എന്താ ഒരു ക്ഷീണം പോലെ?
3: ഒന്നുമില്ല, വാസുവിനോട് ഒരു കാര്യം പറഞ്ഞ.
0: എന്താ, വരാൻ ബുദ്ധിമുട്ട് വല്ലതും?
3: അതല്ല വാസു, ഇരിക്ക. അന്ന് അപ്പുവിന്റെ കാര്യം മൂസ് പറഞ്ഞത്
0: ഓർമ്മയുണ്ട്? തലവേദന ഉണ്ടെങ്കിൽ മാത്രം പോരെ എണ്ണ.
3: എണ്ണ തേച്ചിട്ടും കാര്യമില്ല വാസു.
4: മലയാളത്തിൽ ഇതുവരെ ഏകദേശം 300 സിനിമകളിൽ സായികുമാർ അഭിനയിച്ചു. സുരേഷ് ഗോപി ഹിറ്റായ ദി ടൈഗറിൽ DYSP പോത്തനായി സഹകഥാപാത്രത്തെ അവതരിപ്പിച്ചു. ആഗതൻ എന്ന സിനിമയിൽ സത്യരാജന് വേണ്ടി ശബ്ദം നൽകിയ അദ്ദേഹം തിളക്കത്തിൽ ത്യാഗരാജന് വേണ്ടിയും ഡബ് ചെയ്തു. മോഹൻലാലിനെ പോലുള്ള കഴിവുള്ളവനാണെന്ന് സംവിധായകൻ വിനയൻ വിശേഷിപ്പിച്ചു. അത് അദ്ദേഹത്തിന്റെ അഭിനയ കഴിവിന് ലഭിച്ച ഏറ്റവും മികച്ച അഭിനന്ദനമാണ്.
5: നിന്നോട് മാപ്പ് ചോദിക്കാനാണ് ഞാൻ.

0: അയ്യൂഫും ഞങ്ങളെല്ലാവരും നിന്നോട് ചെയ്തത് ചതിയാണ്. ബോബി ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഇപ്പോൾ രാമേട്ടൻ്റെ മോൻ വന്നു, അവന് ജനപിന്തുണയുണ്ട്. എന്നിരുന്നാലും നിന്നെ പാർട്ടിക്കൊരിക്കലും കൈവിടാനാവില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആ മേടയിലാൻ്റെ കളി നിന്നെ ഇവിടെ നിറക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് സ്റ്റീഫ. പക്ഷേ ആ ബോബി എന്നെയൊന്ന് കരുതിയിരിക്കണം. അവൻ വിഷമാണ്, കുടുംബവിഷം. നിനക്ക് നേരെ വാ നേരെ പോവാണെന്ന് എനിക്കറിയാം. പക്ഷേ ബോബിയെപ്പോലുള്ളൊരുത്തനെ നേരിടേണ്ടത് അങ്ങനെയല്ല.
1: പിന്നെങ്ങനാ വർമ്മ സാറേ?
0: ആ പറയാം. പണ്ട് ഒരു റെയിൽവേ പാളത്തിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിരുന്നു ഞാൻ പഠിച്ചിരുന്ന പള്ളിക്കൂടവും എൻ്റെ വീടും. കൂടെ പഠിച്ചിരുന്ന തഹസീൽദാരുടെ മകനൊരു പേടയായിരുന്നു. നിവർത്തി കിട്ടും ഒരു ദിവസം ഞാൻ അവനെ തല്ലി. വലിയ കോലാഹലമായി. അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അച്ഛനീ വർമ്മ എന്നുള്ള വാല് മാത്രമേ ഉള്ളൂ. പലിശയ്ക്ക് കൊടുപ്പും ഭൂമിയിടപാടും കള്ളിഷാപ്പും ഒക്കെ ആയിരുന്നു. തഹസീൽദാർ ഒത്താശയില്ലാതെ ഒന്നും നടക്കുകയില്ല. പുകലൊക്കെ ഒരു വീതം ഒതുക്കി എന്നെയും വിളിച്ച് പാളം വഴി നടത്തിക്കൊണ്ട് വരിക അച്ഛൻ. മിണ്ടാട്ടമില്ലാതെ മുരണ്ടുകൊണ്ട് നടന്ന എന്നോട് അച്ഛൻ പറഞ്ഞു, ഇടാ മഹേശ, നമ്മളെക്കാൾ ശക്തിയുള്ള ഒരാൾ നമ്മളോട് കുരുക്കാൻ വന്നാ നമ്മൾ അയാളെ നേരിടുന്നതിനൊരു തഞ്ചമൊക്കെ വേണം. ഇപ്പതാ അവിടുന്ന് ഒരു തീവണ്ടി വരും. നിന്റെ ഒപ്പം നടക്കുന്നത് തഹസീൽദാറുടെ ചക്കനാണെന്ന് വിചാരിക്ക. അവൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടേ. അപ്പം നിനക്ക് അവനോട് വൈരാഗ്യമുണ്ടേ. നിനക്കവൻ ഇല്ലാതാകണം എന്നൊരാഗ്രഹവും ഉണ്ടേ. ദാ ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കുമ്പോൾ ദൂരത്തു നിന്ന് തീവണ്ടി ഇങ്ങനെ വരും. നീ കളിച്ചും ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞ് അവൻ്റെ ഒപ്പം നടക്കും. തീവണ്ടി അടുത്തെത്തുമ്പോൾ കൈമുട്ടുകൊണ്ട് ചെറുതായിട്ടൊരു തട്ട് ഒരു തട്ട് തീർന്നേ. നമ്മളെ ആരും സംശയിക്കുകയില്ല. തീവണ്ടി അവനെയും കൊണ്ടുപോവുകയും ചെയ്യും. രാഷ്ട്രീയത്തിൽ ഞാൻ ഇന്നും പാലിക്കുന്ന ഉപദേശമാണ് അച്ഛൻ അന്ന് തന്നത്. സ്റ്റീഫനും നിന്റെ കൂടെ നിന്നുവന്നാൽ മതി. ബോബിയെ നമുക്ക് അതേപോലെ അങ്ങ് തട്ടാം.
1: ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തൻ്റെ തന്തയല്ല എൻ്റെ തന്ത.
0: ആരാണ് സ്റ്റീഫൻ്റെ തന്ത? അല്ല, അത് പി കെ രാമദാസാണെന്നൊരു
2: മലയാള സിനിമയിൽ നടനയാത്ര തുടരുന്ന സായിക്കുമാർ എന്ന അതുല്യ പ്രതിഭയുടെ ഏതാനും ചില അഭിനയ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള താരസ്വരമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയും ധാരാളം വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു. താരസ്വരത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ.
3: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
4: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780. എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാർ.

0: ഇതിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: വളയം

0: റേഡിയോ മലബാർ വളയത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പാറാൽ എന്ന സ്ഥലത്താണ്. നമുക്ക് നമ്മുടെ കൂടെ ഉള്ളത് ആരാണ് നമുക്ക് ചോദിച്ചറിയാം. എന്താ പേര്?
1: സാലിൻ സജീഷ്.
0: സാലിൻ, ആഹാ, വെറൈറ്റി ഒരു പേരാണെന്ന് സാലിൻ. ഇത് ആരാ ഇട്ടത്? സാലിൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഡ്രൈവറാ.
0: ബസ്സിൽ
1: കിളിയായിട്ട് വരുന്ന, പിന്നെ ട്രാവലറിലും പോകും, പിന്നെ ഇന്നോവ അങ്ങനത്തെ വണ്ടിയിലും പോകും.
0: എന്താണ് സാലിനെ ഈ ഡ്രൈവിംഗ് മേഖലയിലേക്ക് തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെട്ടിട്ട് തിരഞ്ഞെടുത്തതാണോ?
1: ഇഷ്ടപ്പെട്ടിട്ട് തിരഞ്ഞെടുത്ത. അച്ഛൻ ഡ്രൈവറാ, അങ്ങനെ ഡ്രൈവറാ.
0: സാലിൻ എന്ത് പഠിച്ചത്?
1: ഞാൻ പ്ലസ് ടു വരെ, പിന്നെ ആർമീന്റെ എല്ലാം നോക്കി ഒന്നും നടന്നില്ല, അങ്ങനെ വണ്ടി കയറി.
0: വണ്ടി കയറി. അപ്പോ നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു അംബിഷൻ, എന്താണ് ആവണം എന്നുണ്ടൊക്കെ? ആർമി ആണോ അതോ ഡ്രൈവിംഗ് ഫീൽഡ് ആണോ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടം?
1: ഹൈറ്റിന്റെ വർഷം കൊണ്ടാണ് ഇതിൽ എത്തിപ്പെട്ടത്. ഇനി ഇത് തന്നെ തുടരും.
0: ഇതന്നെ തുടരാം. ഡ്രൈവിംഗ് ഇഷ്ടമാണ്?
1: ഡ്രൈവിംഗ് ഇഷ്ടമാണ്, പണ്ടേ ഇഷ്ടമാണ്. ആർമിയിൽ ഡ്രൈവിംഗ് കോഴ്സ് ആണ് കൊടുക്കല്. ഡ്രൈവിംഗ് പണ്ടേ ഇഷ്ടമാണ്. ഇപ്പൊ 19 വയസ്സാണുള്ളത്. ഇപ്പൊ ഹെവി എടുത്തിട്ട് വണ്ടി കയറണം.
0: വണ്ടി കയറണം. അപ്പൊ ഏത് വണ്ടിയാണ് ഓടിക്കാൻ എനിക്ക് ഒന്ന് ആഗ്രഹമുള്ളത് എന്ന് വെച്ചാൽ, ഏറ്റവും നമ്മള് ഓരോ വണ്ടി ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല.
1: എനിക്ക് ഇത് ബസ് ആണ്, 49 സീറ്റ് ബസ്.
0: 49 സീറ്റുള്ള ബസ്, വലിയ ബസ്. ഓക്കെ. അപ്പൊ കുഞ്ഞുനാളിലെയോ ആഗ്രഹമായിരുന്നോ ഡ്രൈവിംഗ്
1: ഫീൽഡിലേക്ക്? അങ്ങനെയുള്ള സമയത്ത്
0: നമുക്കൊരാളെ കണ്ടാൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ. ആരെയും കണ്ടിട്ടാണോ ഇത്? അച്ഛനെ കണ്ടിട്ടാണോ ഡ്രൈവിംഗ് ഫീൽഡിൽ?
1: അച്ഛനെ കണ്ടില്ല, എന്റെ ഫാമിലി മൊത്തം ഡ്രൈവർമാർ.
0: ഓ, അത് ശരി.
1: മുത്തച്ഛനും അട്ടന്മാരും എല്ലാവരും ഡ്രൈവർ.
0: നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബസ് ഉണ്ടോ?
1: അല്ല, എനിക്ക് ഒരു ചെറിയ വണ്ടി, 7 സീറ്റ് വണ്ടിയുണ്ട് സ്വന്തമായിട്ട്. ഓട്ടോ ഓടണം.
0: ഓക്കെ. അപ്പോ വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് അച്ഛൻ, അമ്മ, അനിയ, അച്ഛമ്മ, അച്ഛാച്ച.
0: അച്ഛാ, ഒരുപാട് പേരുണ്ട്. അനിയൻ എന്താ ചെയ്യുന്നത്?
1: പ്ലസ്
0: ടു പഠിക്കുന്നത്. അപ്പൊ അനിയൻ പറയാറുണ്ടോ ഇനി എനിക്കും ഡ്രൈവിംഗ് മേഖലയിലേക്കാണ് വരേണ്ടതെന്ന് പറയുന്നുണ്ടോ?
1: ഇല്ല, വേറെ എന്തെങ്കിലും പഠിപ്പിക്കണം.
0: അപ്പോ ഈ ഏറ്റവും ലോങ് പോയിട്ടുണ്ടോ?
1: ലോങ് കന്യാകുമാരി, അച്ഛൻ്റെ കൂടി വണ്ടി കൊണ്ടുകൊടുക്കാൻ വേണ്ടിട്ട് പോയിരുന്നു.
0: അങ്ങനെ പോയിട്ടുണ്ട്. സ്വന്തമായിട്ട് ഓടിച്ചിട്ടാണോ പോയത്?
1: അച്ഛനും കുറെ ഓടിക്കും, അത്രയും നമുക്ക് ഓട്ടാനാവില്ല, വലിയ വണ്ടിയാ.
0: എങ്ങനെയാണ് ഈ ദൂരയാത്രകളൊക്കെ പോകുമ്പോ എൻജോയ് ചെയ്തിട്ടാണല്ലേ പോന്നത്?
1: എൻജോയ് ഒന്നുമില്ല, വേണ്ടേ, കുടുംബം പോയിട്ടുണ്ടായി,
0: അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. എന്തെങ്കിലും അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം?
1: അനുഭവം എന്നാ, സ്കൂൾ വണ്ടിയെല്ലാം നമ്മള് അങ്ങനെയെല്ലാം ചെറിയ മക്കളെല്ലായിട്ടുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ.
0: പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് അല്ലേ? ഓക്കെ. അപ്പൊ അത്രയായാലും ഫീൽഡിലേക്ക് വന്നിട്ട്. അച്ഛൻ എത്ര വർഷമായി ഈ ഫീൽഡിലേക്ക് വന്നിട്ട്?
1: 17 വയസ്സിൽ ഡ്രൈവറാ.
0: ഇപ്പൊ കൂടെ ഉള്ളത് അച്ഛന്റെ കൂടെ തന്നെയാണോ ഇപ്പോഴും വന്നത്?
1: അല്ലല്ല,
0: ഏട്ടന്റെ കൂടെ വന്നതാണ്. ഓക്കെ. അപ്പൊ ഈ ഡ്രൈവിംഗിന്റെ ഒക്കെ ഇതിൽ ആവുമ്പോഴും സിനിമയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ?
1: അത്യാവശ്യം.
0: ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ദൂരയാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടോ?
1: ഫ്രണ്ട്സിന്റെ കൂടെ കൂട്ടി അങ്ങനെ
0: പോവാറുണ്ട്. സ്വന്തം ഓടിച്ചിട്ട് തന്നെയാ പോകുന്നത്?
1: അത് ബൈക്കിലോ?
0: ബൈക്കിൽ.
1: ബൈക്കാ കൂടുതൽ ഇഷ്ടം.
0: ഓഹോ, അത് ശരിയാണ്. ഊട്ടി പോയിട്ടുണ്ട്. ഓക്കെ. എന്തായിരുന്നു അനുഭവം?
1: രാത്രി ഇങ്ങനെ ഓരോരുത്തർ പെട്ടതുണ്ട്, 6 5 അങ്ങനെ ഇങ്ങനെ കുറെ അനുഭവങ്ങൾ.
0: അത്രമാത്രം. ഓക്കെ. സിനിമ ഇപ്പോഴും കാണാൻ പോകാറുണ്ടോ തിയേറ്ററിലൊക്കെ പോയിട്ട്?
1: അത്യാവശ്യം. പഴയ സിനിമ,
0: പഴയ
1: റീ റിലീസ് വരുമോ? ഇഷ്ടമാണ്,
0: ഇഷ്ടമാണ് കാണാറുണ്ട്. നടൻ ആരാണ്?
1: മോഹൻലാൽ.
0: ഓക്കെ. നമ്മുടെ കുടുംബകാര്യത്തിലേക്ക് വരാം. അച്ഛന്റെ ഒക്കെ പേര് പറഞ്ഞോളൂ.
1: അച്ഛന്റെ പേര് സജീഷ്, അമ്മേന്റെ പേര് പ്രജിഷ, അനിയന്റെ പേര് സിദുൽ, അച്ഛമ്മേന്റെ പേര് കമല, അച്ഛാച്ചന്റെ പേര് വാസു.
0: വാസു, എവിടെ വീട്?
1: എന്റെ വീട് വരുന്ന കരിയാട്.
0: കരിയാട്? അത് ഏത് ഭാഗത്താണ്?
1: മാഹിന്റെ അടുത്തായിട്ട്, മോന്താൽ പാലത്തിന്റെ
0: അടുത്തായിട്ട്. അപ്പൊ അവിടെ ഇപ്പൊ റോഡ് പണിയൊക്കെ നടക്കുകയാണല്ലോ അല്ലെ?
1: റോഡ് പണി ഏതാണ്ട് കഴിയാനായി,
0: കഴിയാറായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ സാലിൻ ഇഷ്ടപ്പെട്ട പാട്ട് പറയാൻ നമ്മൾ കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണെങ്കിലും
1: ഇഷ്ടപ്പെട്ട പാട്ട്, മറ്റേ തുള്ളിത്തുള്ളി മഴയോ
0: പയ്യ എന്ന ചിത്രത്തിലെ പാട്ട്. ആ പാട്ട് തമിഴ് സിനിമയോടാണ് കൂടുതൽ ഇഷ്ടം?
1: പാട്ട് ഭയങ്കര
0: ഇഷ്ടമാണ്. ആ സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് പയ്യ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ പാട്ട് കേൾപ്പിക്കും. ആർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇല്ലല്ലോ,
0: ആർക്കും ഇല്ല, സ്വന്തം കേൾക്കാം. ഓക്കെ, താങ്ക് യു സാലിൻ.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിലെ വളയം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാം, ഇന്ന് പുതിയൊരു അതിഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടന്റെ പേര്?
2: എന്റെ പേര് സുമീഷ്.
1: സുമീഷ്,
2: മുക്കാളിയാണ് വീട്.
1: മുക്കാളിയിൽ നിന്ന് ഈ കൂത്തുപറമ്പിലാണ് നമ്മളുള്ളത്. ഇവിടെ എങ്ങനെയാണ്?
2: ഞങ്ങൾ ഇവിടെ ഒരു കല്യാണ ഫംഗ്ഷൻ വന്നാണ്. ഞങ്ങൾ ഈ ബസ്സിന്റെ ഡ്രൈവർമാരാണ്.
1: കുറെ പേരുണ്ടോ?
2: ഞങ്ങൾ ആ മൂന്ന് ബസ്സിലും കൂടി 6 പേരും, ഒരു ട്രാവലർ 7 പേരുണ്ട്.
1: നിങ്ങൾ എങ്ങനെയാ?
2: എല്ലാവരും നാലും നാല് ട്രാവൽസ് ആണ്. അതെ.
1: അപ്പൊ ഇവിടെ വന്നിട്ട് എല്ലാരും പരിചയപ്പെട്ടു?
2: എല്ലാം നാട്ടിൽ തന്നെ ഉള്ള ആളാണ്. അടുത്തടുത്ത് ഒരു 4-5 കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ വണ്ടികളാണ്.

0: അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു കല്യാണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇറക്കി ഫംഗ്ഷന് പങ്കെടുത്തിട്ട് നാട്ടിലേക്ക് പോകണം. കുട്ടീന്റെ വീട് ഇവിടെ പാനൂര് അടുത്താണ്. ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി.
1: ഇന്നലെയൊക്കെ നല്ല പരിപാടിയായിരിക്കുമല്ലോ.
0: ആ ഇന്നലെയൊക്കെ സൂപ്പർ പരിപാടിയാണ്.
1: നമ്മൾ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ ഈ വളയെന്ന് പറഞ്ഞാൽ നമ്മൾ വളയം പിടിക്കുന്നവരുടെ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും. നല്ലത് മോശമായതെല്ലാം ഉണ്ടാവും. മുക്കാളിയാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അവിടെ തന്നെയാണ് വണ്ടി വെക്കുന്നത്?
0: അതെ, വീട്ടിന്റെ അടുത്ത് തന്നെയാണ്.
1: എത്ര വർഷമായി ഈ ഫീൽഡിലേക്ക് വന്നത്?
0: ഞാന് 14-ാമത്തെ വയസ്സിൽ ഈ പരിപാടി തുടങ്ങിയതാണ്.
1: 14-ാമത്തെ വയസ്സിൽ എങ്ങനെയാണ് അന്ന് ഇതിനെല്ലാം നിയമം അനുവദിക്കുക?
0: അതായത് അച്ഛനും അച്ഛാച്ചനെല്ലാം ഇതുമായി ബന്ധപ്പെട്ടോണ്ട്
1: അസിസ്റ്റന്റ് ആയി നിന്നിട്ട്
0: ചെറുതിലേ വണ്ടി ഫീൽഡാണ്. വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല. കൊറോണ സമയത്ത് പോയിനി. ബാക്കി
1: ചെയ്യുന്ന കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട്
0: നമ്മ വീട്ടിൽ തന്നെ ഇപ്പൊ വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ചെറുതിലെ വണ്ടിയൊക്കെ പിടിച്ച്
1: അതന്നെ
0: ഇതിലേക്ക് മാറി. വേറെ ജോലിക്ക് പോകാൻ താല്പര്യം കുറവാണ്. ഇതിപ്പം വളരെ എന്താ പറയുക, ദയനീയ സ്ഥിതിയാണ്. ഓട്ടം വളരെ കുറവാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോ കൊറേ പറയുന്ന യുദ്ധത്തിന്റെ ഒരു കാരണം പറയുന്നുണ്ട്. കല്യാണമൊക്കെ കുറവാണ്. പിന്നെ വരുന്നത് എന്ന് വെച്ചാല് വണ്ടികൾ കൂടി. അന്നൊക്കെ ഒരു ഒരു 5-10 പരിധിയിൽ കുറഞ്ഞ വണ്ടികളാ. ഇപ്പൊ ഒരുവിധം എല്ലാവരും വണ്ടികളായി. അപ്പൊ എന്ന് വെച്ചാല് ഓട്ടങ്ങൾ കുറഞ്ഞു
1: കുറഞ്ഞു.
0: ആ അപ്പൊ നമ്മളാദ്യമൊക്കെ നമ്മളെ അടുത്തൊക്കെ വെച്ചാല് ബസ്സൊക്കെ കുറഞ്ഞ ബസ്സിനുണ്ടായിരുന്നു. ഇപ്പോ എന്നാ പറയണ്ട, ഓരോ 3 കിലോമീറ്റർ പരിധിയിൽ ബസ്സുകളുണ്ട്. എന്നുവെച്ചാല് എന്നാ പറയാ, നിനക്ക് അറിയാലോ,
1: ഓരോരുത്തരും അവരുടെ ബിസിനസ്സിലേക്ക് ഇറങ്ങാണ്. ഇപ്പൊ പറഞ്ഞു ചെറുതാവുമ്പോഴേ അച്ഛനൊക്കെ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിൽ നിൽക്കുമ്പോ കാര്യങ്ങളെല്ലാം വന്ന് വീട്ടിൽ സംസാരിക്കൂലേ?
0: വണ്ടിയായിട്ട് ബന്ധപ്പെട്ടില്ല. അച്ഛനൊക്കെ ഓട്ടർഷ ആണ്, നാട്ടിൽ തന്നെ പരിധി കളിക്കുന്നത്. അങ്ങനെ പിന്നെ ഒന്ന് മാറി, ഓട്ടോ എടുത്തില്ല, ലോങ് സർവീസുകളിലൊക്കെ പോയി. ലോങ് യാത്രയല്ലേ.
1: ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് മനസ്സിൽ തട്ടുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: ചില ട്രിപ്പൊക്കെ പോയാലും ചില പാർട്ടിയിലായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും.
1: എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരിക?
0: അതൊക്കെ നമ്മൾ ക്ഷമിച്ചു നിൽക്കുന്നത്, നമ്മളെ ജോലി എന്നുള്ള രീതിയിൽ ക്ഷമിച്ചു നിൽക്കും.
1: ക്ഷമ പഠിച്ചു.
0: അതെ, ക്ഷമ വെച്ചാൽ നല്ല ക്ഷമമാണ്. എന്നുവെച്ചാൽ 2-3 ദിവസം ട്രിപ്പല്ലായിരിക്കും പോവാ. അപ്പൊ ചില ടീമുകൾ നല്ലതുണ്ടാവും, വിടക്കും ഉണ്ടാവും. അപ്പൊ അതിനെ സഹിച്ചിട്ട് ഒത്തിപ്പിച്ചങ്ങ് പോവാ. അത്രേ.
1: ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: അപ്പോ നമ്മൾ പറഞ്ഞു പല ടൈപ്പ് ആൾക്കാരാണ് നമ്മളെ ഡ്രൈവിംഗ് സമയത്ത് പരിചയപ്പെടുന്നത്. അപ്പോ എല്ലാരെയും എന്താ പറയാ ക്ഷമയോട് കൂടിയിട്ടാണ് ചേട്ടൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോ അത്തരത്തിലുള്ള രസകരമായ എന്തെങ്കിലും ഒരു സംഭവം ഷെയർ ചെയ്യാനുണ്ടോ?
1: ചില ട്രിപ്പുകളൊക്കെ നല്ല ജോളി ട്രിപ്പുകളായിരിക്കും, അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്.
0: പോയവര് പിന്നെയും വിളിക്കാറുണ്ട്?
1: ഓ തീർച്ചയായിട്ടും, ഈ ട്രിപ്പൊക്കെ അങ്ങനെ വന്നതാണ്. ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം ട്രിപ്പൊക്കെ പോയി പരിചയപ്പെട്ട് അപ്പോൾ ഇതിലുള്ള അപ്പോൾ ഓരോ കൂടെ ഉള്ള ആൾ പറയും നമ്മളെ അന്ന് പോയ വണ്ടി വിളിച്ചോ അല്ല അന്ന് പോയ ഡ്രൈവറെ വിളിച്ചോ എന്ന് പറയും. അപ്പോൾ നമ്മൾ വിളിക്കും, നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. അത് തന്നെ എൻ്റെ വിജയം.
0: ഓക്കെ, ഫാമിലിയെ കുറിച്ച് എന്താ പറയാനുള്ളത്?
1: വീട്ടിൽ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്. മക്കളൊക്കെ പഠിക്കാണ്.
0: പഠിക്കാണ്. എന്താ ചെയ്യുന്നത്?
1: ചെറിയ കുട്ടി ഒന്നാം ക്ലാസ്സിലും മോള് നാലാം ക്ലാസ്സിലും.
0: പണ്ടൊക്കെ ഭയങ്കര ആരാധനയോടെ കാണുന്നതാണ് സത്യം പറഞ്ഞാല് ഡ്രൈവറിയെല്ലാം. കല്യാണ സമയത്ത് ആ ഒരു ഡ്രൈവറാണ് പെണ്ണ് കിട്ടാൻ പറ്റാത്ത അങ്ങനത്തെ വിഷമം വല്ലതും ഉണ്ടായിരുന്നു?
1: ഇല്ല, ഞാന് സ്നേഹിച്ച് അയച്ചതാണ്, ഡ്രൈവറാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയച്ചതാണ്. അതുകൊണ്ട് പിന്നെ ആവശ്യമില്ല,
0: പ്രൊപ്പോസലൊന്നും വേറെ വന്നിട്ടൊന്നും
1: അതിനെ പറ്റി ചിന്തിച്ചില്ല.
0: അമ്മയോ അച്ഛനോ പറഞ്ഞിട്ടുണ്ടോ മോനെ ഈ ഫീൽഡിലേക്ക് പോകണ്ട?
1: ആദ്യമൊക്കെ പറയൂ, പിന്നെ അത് എന്താ പറയണ്ടേ, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. പ്ലസ് ടു കഴിഞ്ഞപ്പോ പോയതാണ്. അതിന്റെ മുന്നേ വണ്ടിയായിട്ട് എന്തുണ്ട്?
0: പഠിച്ചിട്ടില്ല. പിന്നെ
1: പ്ലസ് ടു വരെ പഠിച്ചു.
0: ഇപ്പൊ പറഞ്ഞു ഓട്ടോ അല്ല അന്ന് എടുത്ത അച്ഛൻ ഓട്ടോ ആയിരുന്നു എന്ന് പറഞ്ഞു.
1: അതെ.
0: ഏത് വണ്ടി ആദ്യം എടുത്ത? ട്രാവലറാണ്.
1: ആ, ഞങ്ങൾ ഫസ്റ്റിൽ വന്ന ജീപ്പാണ്. ജീപ്പിലാണ് സ്റ്റാർട്ടിങ്.
0: ജീപ്പ് സർവീസ് ഉണ്ടായിരുന്നോ?
1: സർവീസ് ആയിട്ടില്ല,
0: ടാക്സി
1: ആയിട്ട് അങ്ങനെ. ആള് അന്ന് ഈ ട്രാവലറൊക്കെ കുറവല്ലേ, കൂടുതലും ജീപ്പാണ്. ജീപ്പ് അംബാസിഡർ കാറാണ് ആ കാലത്ത്. ജീപ്പ് തന്നെ കൂടുതൽ, പിന്നെ അത് മാറി ട്രാവലറിലേക്ക് മാറി. ഇപ്പോൾ എല്ലാം ട്രാവലറാണ് കൂടുതൽ. ഇപ്പം ജീപ്പ് അപൂർവം, ഇപ്പം ബസ്സിലാണ്.
0: ഇപ്പം താരതമ്യേന നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോ ഇതല്ലേ. ഏറ്റവും കൂടുതൽ കംഫർട്ട് ഇതിലാണ്.
1: ഏറ്റവും കൂടുതൽ കംഫർട്ട് ബസ്സിന്.
0: ഞങ്ങളൊക്കെ പേടിയോടെ കാണുന്നതാണ് ഈ ബസ് എങ്ങനെ എടുത്തു പോവാ.
1: കാറോട്ടുന്നതിനെ കിടസുഖം ബസ് ഓട്ടുന്ന. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാറോട്ടാൻ നമുക്ക് ഒരു പ്രയാസമാണ്, ബസ്സോട്ടാൻ നമുക്ക് സന്തോഷം. മുകളിൽ ഇരുന്ന് ഓട്ടുന്നല്ലേ, മുകളിൽ ഇരുന്ന് ഓട്ടും അല്ലേ, അപ്പൊ നമുക്ക് വിഷയമില്ല.
0: അപ്പൊ
1: നിങ്ങളിപ്പം കാറും കൊണ്ടുപോകും, ബസ്സിലും പെട്ടെന്ന് വരുമ്പോ ഒരു പേടിയാവില്ലേ?
0: അപ്പൊ
1: ആ ഒരു പേടി നമുക്കില്ല.
0: ഇതാണ് കംഫർട്ട് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഇപ്പം എന്തായാലും മേഖലകള് മാറിക്കൊണ്ടേയിരിക്കും, കാലഘട്ടം മാറുന്നതിനാ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഇനി എന്താണ്?
1: ഇനി ഈ ബസ് ഇങ്ങനെ ഒഴിവാണോ, വേറെന്താ നോക്കണം? എന്താ വെച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാനാകുന്നില്ല. അല്ല പക്ഷേ ഈ ചില ആഴ്ചക്ക് ഒരു ദിവസം അല്ല രണ്ട് ദിവസം ഓടി കൊണ്ട് നമ്മുടെ കാര്യം നടക്കൂല.
0: ഇപ്പം വേറെ
1: വെറുതെ നടക്കാൻ ദിവസം 10-30 രൂപ ചിലവാ വെറുതെ നിന്നാൽ. അപ്പോൾ എന്ന് വെച്ചാൽ ആഴ്ചക്ക് രണ്ട് ദിവസം 1000, 2000, 3000 കിട്ടിയോണ്ട് കാര്യമില്ല. സ്ഥിരമായിട്ട് ഒരു വരുമാനം

0: ഫാമിലീൻ്റെ കൂടെ എങ്ങനെയാണ് സമയം ചെലവഴിക്കാറ്? വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരോടൊപ്പം ചെലവഴിക്കുന്നത് എങ്ങനെയാണ്?
1: സാധാരണ എല്ലാവരുള്ള പോലെ തന്നെ കിച്ചണിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ സഹായിക്കും, അല്ലാതെ നമ്മള്
0: വെക്കുന്നപ്പോ
1: സഹായിച്ചു കൊടുക്കും.
0: സ്വന്തമായിട്ട് വെക്കാറുണ്ട്?
1: സ്വന്തമായിട്ട് ഞങ്ങള് വണ്ടിയിലൊക്കെ പോവാൻ സമയത്ത് വെക്കാറുണ്ട്, വീട്ടില് അതിന്റെ ആവശ്യമില്ലല്ലോ.
0: എന്താണ് മാസ്റ്റർ പീസ് എന്താ കയ്യില്?
1: ഞങ്ങളിപ്പോ ആദ്യം ഒന്ന് ചേർന്ന ചിക്കൻ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് വെക്കാം, കറികള് വെക്കും.
0: വൈഫ് നന്നായിട്ട് പാചകം ചെയ്യുന്നോ?
1: അതെ അതെ.
0: എവിടുന്നാണ് വൈഫിനെ കണ്ടുമുട്ടിയത്?
1: നാട്ടിൽ തന്നെയാ.
0: പറയുമ്പോ തന്നെ ചേട്ടൻ നാണം
1: വരുന്നുണ്ട്. ബസ്സിന്റെ ഓണർ വീട്ടിന്റെ അടുത്തേനും.
0: സുഗമമായിട്ട് നടന്ന കല്യാണം തന്നെയാണ്?
1: അല്ല അല്ല, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
0: എങ്ങനെയാണ് ആ പ്രശ്നങ്ങൾ ഇപ്പൊ സെറ്റിൽ ആയോ?
1: പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു.
0: കുട്ടികളൊക്കെ ആയപ്പോഴും എല്ലാരും അംഗീകരിച്ചു?
1: മുന്നേ തന്നെ സെറ്റിൽ ആയിരുന്നു, രണ്ടു മൂന്ന് നാല് മാസം കൊണ്ട് റെഡി ആയി.
0: ഓക്കെ. പുറത്ത് പോവാറുണ്ടോ? സിനിമ കാണാറുണ്ടോ?
1: ഉണ്ട്. ഇപ്പൊ ഇനിയിപ്പോ സിനിമ കാണണ്ട ഏതൊരു പ്രശ്നത്തിലാണല്ലേ. ഇപ്പൊ പുതിയൊരു സിനിമ വന്നില്ലേ, അത് കാണാം. അതൊന്ന് കാണാൻ പോണോ? നല്ല സിനിമയെന്ന് പറഞ്ഞു. ഈ തിങ്കളാഴ്ച കഴിഞ്ഞ ഒരു ദിവസം പോണം.
0: പിന്നെ പാട്ട് ഇഷ്ടമാണോ?
1: പാട്ട് ഇഷ്ടമാണ്, പക്ഷെ പാടാൻ അറിയില്ല.
0: പാടണ്ട, കുഴപ്പമില്ല. എങ്ങനെയാണ് ഇപ്പൊ ബസ്സിലൊക്കെ വെക്കുന്നത്? യൂട്യൂബിലുള്ളതാണ്?
1: ഓ, യൂട്യൂബ് കൂടുതൽ ഇപ്പതാ. ബ്ലൂടൂത്ത് ഓണായി കൊടുക്കുക, അവര് പാർട്ടിക്ക് ഇഷ്ടമുള്ള പാട്ട് വെക്കാം.
0: അപ്പൊ ഇനി എന്താ വേണ്ട വെച്ചാ, നമ്മൾ ഈ പരിപാടിയിലേക്ക് കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിക്കാൻ പറ്റും. ഏത് പാട്ടാ കേൾക്കണ്ട?
1: ഇഷ്ടപ്പെട്ട ഗായകൻ നമ്മള് യേശുദാസ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പഴയ കാലത്തെ നല്ല നല്ല പാട്ടുകൾ, മറ്റേ മോഹൻലാലിന്റെ സിനിമ വടക്കുന്നാഥനിലൊക്കെ, അതിലൊരു നല്ലൊരു പാട്ടില്ലേ,
0: രവീന്ദ്രൻ മാഷ്
1: സംഗീതം ചെയ്ത കളപന്തര എന്നുള്ള
0: പാട്ടാണ്.
1: ആർക്കാണ് ഡെഡിക്കേഷൻ?
0: ഡെഡിക്കേഷൻ ഈ ഒരു കല്യാണത്തിന് പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് കൊടുക്കാം.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648.
0: 9656948.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111-933-600.
1: സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140, 7225900018.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓടു.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധന കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
5: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മണിചിത്രത്താഴി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയാലപിച്ച ഗാനം.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: ഇനി കന്മദം എന്ന ചിത്രത്തിലെ യേശുദാസ് ആലപിച്ച ഗാനം.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: ഇനി പി ജയചന്ദ്രനും സുജാതാ മോഹനും ആലപിച്ച ഗാനമാണ് ചിത്രം ക്രോണിക് ബാച്ചിലർ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656943321.
2: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം, ചിത്രം അഭിമന്യു.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം ദാമോദരൻ തില്ലങ്കേരി എഴുതി അവതരിപ്പിക്കുന്ന ഗാനം

ദാമോദരൻ തില്ലങ്കേരി എഴുതി അവതരിപ്പിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ അടുത്തതായി അഞ്ജിമ മനോഹർ കാഞ്ഞിലേരി എഴുതിയ മുറിവേറ്റവർ എന്ന കവിത. ആലപിക്കുന്നു പാറക്കണ്ടി രാജീവൻ, അയ്യല്ലൂർ.

പറത്തി ചുവപ്പുരാശി പടർന്ന കണ്ണിൽ കപട പ്രണയം നിറച്ച് മധുവാക്കുകൾ മുഴിഞ്ഞവൻ ഇന്നു തൻ കഴുത്തിലൂടെയാടുമീ മഞ്ഞച്ചരടിലുടമയായി ഗാംഭീര്യം നിറഞ്ഞ താതന്റെ നാദം ഇടറിയ തേങ്ങലായത് ഞാൻ.

പറത്തി ചുവപ്പുരാശി പടർന്ന കണ്ണിൽ കപട പ്രണയം നിറച്ച് മധുവാക്കുകൾ മുഴിഞ്ഞവൻ ഇന്നുതൻ കഴുത്തിലൂടെയാടുമീ മഞ്ഞ ചരടിൽ ഉടമയായി ഗാംഭീര്യം നിറഞ്ഞ താതന്റെ നാദം ഇടറിയ തേങ്ങലായത് ഞാനറിഞ്ഞില്ല. പ്രായത്തിൽ രക്തത്തിളപ്പിലോ അന്ധമാം അനുരാഗത്തിൽ മിടിപ്പോ അറിയില്ല ഞാൻ അലസമാം മുടിയുള്ളവനോടുള്ള

താൻ മുറിവേൽപ്പിച്ചവരുടെ വേദന പുതുമണവാട്ടിയെ എതിരേൽക്കാൻ ഇടറിയ കാലും രക്തവർണമാമിഴിയുമായി വന്നവൻ പൊള്ളുന്ന ഇരുമ്പിന്മേൽ വീണ മഞ്ഞുതുള്ളിയുടെ ആയുസ്സേ പ്രണയത്തിനുള്ളുവെന്ന് ഞാൻ അറിയുന്നു. താൻ പോലും അറിയാതെ ഉടയാടകൾ ഊരിയെറിയപ്പെടുന്നതും മേനിയിൽ നഗ

മുറിവേൽപ്പിച്ചവരുടെ വേദന പുതുമണവാട്ടിയെ എതിരേൽക്കാൻ ഇടറിയ കാലും രക്തവർണ്ണമാമിഴിയുമായി വന്നവൻ പൊള്ളുന്ന ഇരുമ്പിന്മേൽ വീണ മഞ്ഞു തുള്ളിയുടെ ആയുസ്സേ പ്രണയത്തിനുള്ളുവെന്ന് ഞാനറിയുന്നു. താൻ പോലും അറിയാതെ

അഞ്ജിമ മനോഹർ കാഞ്ഞിലേരി എഴുതിയ മുറിവേറ്റവർ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് പാറക്കണ്ടി രാജീവൻ അയ്യല്ലൂർ. സർഗജാലകത്തിൽ അടുത്തതായി മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിക്കുന്ന കവിത കൊച്ചുറക്ക് പാട്ട്.

മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിച്ച കൊച്ചുറക്ക് പാട്ട് എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. സർഗജാലകം.

0: ആ കേറിവാ, ഇരിക്ക്, ചായ കുടിച്ചിട്ട് പോകാം.
1: ഇന്നെന്ന വിശേഷോ?
0: മോളെ കല്യാണം ഉറപ്പിച്ച്. അതിന് കാരണക്കാര് നിങ്ങള് ഹരിതകർമ്മസേനക്കാര് കൂടിയാ.
1: ഞങ്ങളാ?
0: അതെ, ചെറുക്കന് പെണ്ണിനെ മാത്രല്ല വീടും പരിസരവും ഒരുപാട് ഇഷ്ടായിന്ന് മാലിന്യമില്ലാത്ത നാടെന്ന് പ്രത്യേകം പറഞ്ഞു.
1: ഓ സന്തോഷം.
0: ആദ്യോ യൂസർ ഫീ തരാൻ പോലും മടിച്ചവരാ ഞങ്ങള്. ആ ഞങ്ങളെ വീട്ടിലാ ഈ സൗഭാഗ്യം പടികടന്നു വന്നത്.
1: നാടും നഗരവും കൂടുതൽ സുന്ദരാവുമ്പോ ഇനിയും ഒരുപാട് മഹാഭാഗ്യങ്ങള് നമ്മളെ തേടി വരും. തീർച്ച.
2: അതെ, മാലിന്യ മുക്തി നേടി മഹാഭാഗ്യം കൈവരിക്കാൻ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. എറണാകുളം മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ പണിത ഫ്ളാറ്റ് പൊളിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ സാഹിത്യ അക്കാദമി അടക്കം സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ സാരഥികളെ നിശ്ചയിച്ചു. കൽപ്പറ്റ നാരായണൻ സാഹിത്യ അക്കാദമി ചെയർമാൻ. ഏഷ്യൻ ഗെയിംസിൽ മലയാളികളുടെ അഭിമാന താരം വിദർശ വിനോദിന് വീണ്ടും വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷ പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി നേർന്നു. പൊതുജീവിതത്തിനും രാജ്യസേവനത്തിനും ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബംഗാളിന്റെ സാമൂഹ്യ നവോത്ഥാന നായകനായിരുന്ന ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ ജന്മവാർഷികത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്മരണാഞ്ജലി നേർന്നു. വിദ്യാഭ്യാസം ശക്തമായ സാമൂഹ്യ നവീകരണത്തിന് ഉപയോഗിച്ച മഹാനായിരുന്നു വിദ്യാസാഗറെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ന്യൂയോർക്കിൽ ഇന്ത്യ ജി സി സി മന്ത്രിതല യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പങ്കെടുത്തു. ഇന്ത്യ ജി സി സി സംയുക്ത കർമ്മ പദ്ധതി പുരോഗതി യോഗം അവലോകനം ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ജി സി സി സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ ആരംഭിച്ചതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, ആരോഗ്യം, പുതിയ സാങ്കേതിക വിദ്യകൾ, സംസ്കാരം, ജനങ്ങൾ തമ്മിലെ വിനിമയം തുടങ്ങിയ മേഖലകളിൽ ജി സി സിയുമായി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സമൂഹത്തിന് നൽകിയ പിന്തുണയ്ക്ക് ജി സി സി നേതൃത്വത്തിന് ഡോക്ടർ ജയശങ്കർ നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138 പതിപ്പാണിത്. പരിപാടിയുടെ ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം കേരള നിലയങ്ങളിൽ മലയാള പരിഭാഷയും ഉണ്ടായിരിക്കും. ആകാശവാണി ന്യൂസ് വെബ്സൈറ്റിനും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്ലിക്കേഷനും പുറമെ ആകാശവാണി, ദൂരദർശൻ ന്യൂസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. എറണാകുളം മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ പണിത ഫ്ളാറ്റ് പൊളിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. താമസം തുടങ്ങി ഒരു വർഷമായപ്പോഴേക്കും ചോർന്നൊലിക്കുന്ന കെട്ടിടം നിർമ്മിച്ചതിൽ അപാകമുണ്ടെന്നും അതിനാൽ പൊളിക്കുകയല്ലാതെ നിവൃത്തിയില്ലെന്നും അദ്ദേഹം സ്വകാര്യ ചടങ്ങിൽ പറഞ്ഞു. താമസക്കാരെ തൽക്കാലത്തേക്ക് ഗവൺമെന്റ് വാടക നൽകി പുനരധിവസിപ്പിച്ചതിനു ശേഷമാകും കെട്ടിടം പൊളിക്കുകയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പ്രളയ ധനസഹായം വേഗത്തിലാക്കാൻ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവിറക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപേക്ഷകൾ പെട്ടെന്ന് പരിശോധിച്ച് അർഹരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക്

നേരിട്ട് തുക എത്തിക്കാനാണ് കലക്ടറേറ്റുകളിൽ നിന്ന് താലൂക്ക് തലങ്ങളിലേക്ക് വിതരണം മാറ്റിയത്. സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പദ്ധതിയുടെ DPR 4 മാസത്തിനകം സമർപ്പിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മന്ത്രി കെ മുരളീധരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ഗവൺമെന്റ് മുന്നോട്ട് വച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സംസ്ഥാനത്തെ സാഹിത്യ അക്കാദമി അടക്കം സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് പുതിയ സാരഥികളെ നിശ്ചയിച്ചു. സാഹിത്യ അക്കാദമി ചെയർമാൻ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണനാണ്. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ MP സുരേന്ദ്രനാണ് അക്കാദമിയുടെ പുതിയ സെക്രട്ടറി. സംഗീത നാടക അക്കാദമി ചെയർമാനായി ഗായകൻ ജി വേണുഗോപാലിനെയും വൈസ് ചെയർമാനായി നാടക സാംസ്കാരിക പ്രവർത്തകൻ ഹേമന്ത് കുമാറിനെയും തീരുമാനിച്ചു. NV പ്രദീപ് കുമാറാണ് അക്കാദമിയുടെ പുതിയ സെക്രട്ടറി. KSFDC ചെയർമാൻ നടൻ പ്രേംകുമാറാണ്. വൈസ് ചെയർമാൻ ആലപ്പി അഷ്റഫാണ്. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ പുതിയ ചെയർമാൻ സിനിമാ സീരിയൽ നിർമ്മാതാവ് എം രഞ്ജിത്താണ്. ലളിതകലാ അക്കാദമി ചെയർമാൻ ആനിമേഷൻ ഡിസൈനർ പ്രൊഫസർ പ്രകാശ് മൂർത്തിയും ഫോക്ലോർ അക്കാദമി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂരുമാണ്. സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശം 8,590.69 km² നിജപ്പെടുത്തി അന്തിമ വിജ്ഞാപനം ഇറക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. കർഷകരുടെയും മലയോര ജനതയുടെയും ജീവിതത്തെ ബാധിക്കാതെ വിധം ശാസ്ത്രീയ പഠനങ്ങളുടെയും ജനകീയ അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നിർദ്ദേശമെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം ജനങ്ങളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ പ്രദർശനാനുമതി നിഷേധിച്ച 31 ചിത്രങ്ങളിൽ 24 ചിത്രങ്ങൾക്ക് കൂടി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശനാനുമതി നൽകി. 31 ചിത്രങ്ങൾക്കും അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നിയമ നടപടി സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ചിരുന്നു. ഇത് സംബന്ധിച്ച കേസിൽ കോടതി ഇന്ന് വാദം കേൾക്കാനിരിക്കെയാണ് മന്ത്രാലയം പ്രദർശനത്തിന് അനുമതി നൽകിയത്. അനുമതി ലഭിച്ച ചിത്രങ്ങൾ മേളയുടെ 3rd ദിവസം മുതൽ പ്രദർശിപ്പിച്ചു തുടങ്ങും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് അല്പസമയത്തിനകം. 1 തിരുവനന്തപുരം ഗോർഖി ഭവനിൽ നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റും ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മലയാളികളുടെ അഭിമാന താരം വിദർശ വിനോദിന് വീണ്ടും മെഡൽ. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ടീം ഇനത്തിൽ വിദർശ വിനോദ്, തിലോത്തമ സെൻ, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘമാണ് വെള്ളി നേടിയത്. വിദർശയും തിലോത്തമയും വ്യക്തിഗത ഇനത്തിൽ ഫൈനലിനും യോഗ്യത നേടി. നേരത്തെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ വിദർശയ്ക്ക് വെള്ളി മെഡൽ ലഭിച്ചിരുന്നു. കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിയാണ് വിദർശ. ഏഷ്യൻ ഗെയിംസിൽ ഇറാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ വനിതാ കബഡി ടീം സ്വർണം നേടി. ഫൈനലിൽ ഇറാനെതിരെ 37-34 മാർജിനിലാണ് ഇന്ത്യയുടെ ജയം. ഗെയിംസിൽ ഇന്ത്യയുടെ 3rd സ്വർണമാണിത്. 3 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 27 മെഡലുകളുമായി ഇന്ത്യ 12th സ്ഥാനത്താണ്. ഫിഡെ ചെസ് ഒളിമ്പ്യാഡ് പുരുഷ വിഭാഗം ഓപ്പൺ മത്സരങ്ങളുടെ 9th റൌണ്ടിൽ നിലവിലെ ചാമ്പ്യനായ ഡി ഗുഗേഷ് ജർമ്മൻ താരത്തെ പരാജയപ്പെടുത്തി. ഇതോടെ ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2rd സ്ഥാനത്തെത്തി. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 2:00 മത്സരം. ക്ഷീരകർഷകന്റെ നട്ടെല്ലാണ് ക്ഷീരസംഘങ്ങളെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ എടക്കാട് ബ്ലോക്ക് ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്ഷീരകർഷകരുടെ പ്രശ്നങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് മുന്തിയ പരിഗണന നൽകുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. നോർത്ത് കേരള എനർജി ആന്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോൺക്ലേവ് ഇന്ന് കണ്ണൂരിൽ നടത്തും. കേരള ഹൈടെൻഷൻ ആന്റ് എക്സ്ട്രാ ഹൈടെൻഷൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് കോൺക്ലേവ്. ഉച്ചയ്ക്ക് പയ്യാമ്പലത്ത് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിനുവേണ്ടി മികച്ച വൈദ്യുതി കരാറുണ്ടാക്കിയത് വൈദ്യുത മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് ആയിരുന്നെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. മികച്ച പൊതുപ്രവർത്തകന് നൽകുന്ന ആര്യാടൻ മുഹമ്മദ് പുരസ്കാരം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് മലപ്പുറത്ത് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും കടലാക്രമണ സാധ്യതകളെ തുടർന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ലക്ഷദ്വീപിലും തമിഴ്നാട്ടിലെ കന്യാകുമാരി അടക്കം വിവിധ ജില്ലകളിലും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത കണക്കിലെടുത്ത് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അറിയിപ്പ്. മറ്റന്നാൾ പുലർച്ചെ വരെയാണ് ജാഗ്രതാ നിർദ്ദേശം. KCB ചീഫ് വിജിലൻസ്

ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കൊല്ലം ആന്റി പവർ തെഫ്റ്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ നടത്തിയ പ്രത്യേക പരിശോധനയിൽ 3,14,00,000 രൂപയുടെ വൈദ്യുതി ക്രമക്കേട് കണ്ടെത്തി. സംസ്ഥാനത്തുടനീളം കർശന പരിശോധന തുടരുമെന്ന് ചീഫ് വിജിലൻസ് ഓഫീസർ അറിയിച്ചു. കണ്ണൂർ ആറളം ജനവാസ മേഖലയിൽ ഭീതി വിതയ്ക്കുന്ന KM-1 എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്ന നടപടികൾ അന്തിമഘട്ടത്തിലെത്തി. 2 കുങ്കിയാനകളെ ഇതിന്റെ ഭാഗമായി ആറളത്ത് എത്തിച്ചു. ഇടുക്കി ചപ്പാത്ത് 4 മൈലിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അടൂർ സ്വദേശി അഭിഷേക് എസ് നായരാണ് മരിച്ചത്. വനം വന്യജീവി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലാതല വന്യജീവി വാരാഘോഷം 2 മുതൽ 8 വരെ നടത്തും. വാരാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് 2-നും 3-നും കോഴിക്കോട്ട് മാത്തോട്ടത്തെ വനശ്രീയിൽ പെയിന്റിംഗ്, പ്രസംഗം, ക്വിസ് തുടങ്ങി വിവിധ മത്സരങ്ങൾ നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. എറണാകുളം മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ പണിത ഫ്ളാറ്റ് പൊളിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ സാഹിത്യ അക്കാദമി അടക്കം സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ സാരഥികളെ നിശ്ചയിച്ചു. കൽപ്പറ്റ നാരായണൻ സാഹിത്യ അക്കാദമി ചെയർമാൻ. ഏഷ്യൻ ഗെയിംസിൽ മലയാളികളുടെ അഭിമാന താരം വിദർശ വിനോദിന് വീണ്ടും വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 പ്രിയരാഗം, 2 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും, 5:45 നാടൻ പാട്ടുകൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിലും, 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8 ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേര. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: എടാ, നീ എന്നാ ഇങ്ങനെ കൂട്ടിലിട്ട് വെരു കളിക്കും പോലെ കളിക്കുന്നു? എന്നാ നിന്റെ പ്രശ്നം?
3: എന്റെ കഷ്ടകാലം തുടങ്ങി അത്ര തന്നെ.
2: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യമായി പറയുന്നു?
3: എല്ല മനുഷ്യ, മീൻ മുറിച്ച ഞാൻ എടിയ നീട്ടി മറിക്കല്, ബാക്കി വന്ന വേസ്റ്റിലെ ഞാൻ എടിയ കൊണ്ട് കളയല്. ഈ മതിലിന്റെ അപ്പുറത്തല്ലിനുവാ, അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നോലു. ഇനി ഇപ്പൊ എന്നെ കാടിയിടാൻ പറ്റുവാ?
2: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ. അതിനല്ലേ 2 കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.
4: ഓർക്കുക, അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം. നമ്മളുണ്ടാക്കുന്ന മാലിന്യത്തിന്റെ സംസ്കരണം ഉറപ്പുവരുത്തേണ്ടതും നമ്മൾ തന്നെ.
1: ഇനി നാട്ടുവിശേഷം. ഇരിക്കൂർ വയോജനവേദി കൊളപ്പ യൂണിറ്റിന്റെയും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് ഈ മാസം 28 ഉച്ചയ്ക്ക് 2 കൊളപ്പ ശിശുമന്ദിരത്തിൽ നടത്തും. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനതല ഓപ്പൺ സ്കൂൾ ചെസ് ടൂർണമെന്റ് നാളെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സീനിയർ സിറ്റിസൺ ഫോറം മാലൂർ യൂണിറ്റിന്റെയും കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് 7 മാലൂർ സിറ്റിയിലെ പ്രഭാത് ആർട്സ് ആൻഡ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10 മുതൽ 12:30 വരെയായിരിക്കും ക്യാമ്പ്. കുന്നത്തൂർപാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ പുത്തരി ഉത്സവം ഈ മാസം 27-28 തീയതികളിൽ നടക്കും. തന്ത്രി പോർക്കളത്തില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. 27 രാവിലെ 5 ഗണപതി ഹോമം, 9 കലശപൂജ, 11 വെള്ളാട്ടം, രാത്രി 7 പൈങ്കുറ്റി, 7:30 വെള്ളാട്ടം, 28 രാവിലെ 10 മറുപുത്തരി വെള്ളാട്ടം എന്നിവ നടക്കും. കോർപ്പറേഷൻ ചേലോറ സോൺ കാപ്പാട് ടാങ്കിന്റെ പൈപ്പ് ലൈൻ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇന്നു മുതൽ 29 കാപ്പാട്, തിലാനൂർ, വെള്ളപ്പാറ, മുട്ടോളംപാറ, ആറ്റടപ്പ, പെരിങ്ങളായി, സോമേശ്വരി അമ്പലം, ഓറയിൽ, CP സ്റ്റോർ മേഖലകളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

0: ಆಕಾಶವಾಣಿ. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. ഗ്രാമീണ മേഖലയിലുണ്ടായ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം ഗണ്യമായി കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. ഐക്യരാഷ്ട്രസഭയിൽ ആഗോള മഹാമാരി പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11 മണിക്ക് കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് SUT മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം വലിയ തോതിൽ കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങളിൽ വലിയ പുരോഗതിയുണ്ടായെന്നും സ്ത്രീകൾ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രികരുമായി നടത്തിയ വെർച്വൽ ആശയവിനിമയത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്ത് നടപ്പാക്കിയ പുതിയ തൊഴിൽ നിയമങ്ങളാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ തൊഴിൽ മേഖലയെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 4 തൊഴിൽ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
1: നയ ലേബർ കോഡ്സ് മേ 29 ലേബർ കാനൂനോ കോ 4 സരൽ ലേബർ കോഡ്സ് മേ ബദലാ ഗയാ. ഇസ്സേ ഹമാരേ ശ്രമിക് ഭായ് ബഹൻ ന്യൂനതം സാലറി റോജ്ഗാർ കി സുരക്ഷ സാമാജിക് സുരക്ഷ ഓർ സ്വാസ്ഥ്യ സുരക്ഷ ജെസേ വിഷയോ പർ ഓർ സശക്ത ഹോംഗേ.
0: 29 കേന്ദ്ര നിയമങ്ങൾ 4 നിയമങ്ങളായി ക്രോഡീകരിച്ചാണ് പുതിയ ലേബർ കോഡ് സർക്കാർ നടപ്പാക്കിയത്. തൊഴിലാളികൾക്ക് മിനിമം വേതനം സമയബന്ധിതമായി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സമ്പൂർണ്ണ ശാക്തീകരണവും ഇതിലൂടെ ഉറപ്പാക്കുന്നു. തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ തൊഴിലിടങ്ങൾ, ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുക എന്നിവയും പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അമൃതപുരിയിൽ നടക്കുന്ന അമൃതകീർത്തി പുരസ്കാര

0: ചടങ്ങിലും പങ്കാളിയാകും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശ്വാസം വീണ്ടെടുക്കുക, മാറ്റങ്ങളെ കൈകാര്യം ചെയ്യുക, എല്ലാവർക്കും ഫലപ്രദമാകുന്ന ഐക്യരാഷ്ട്രസഭ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പൊതുസഭാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന സമ്മേളനം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം, സമാധാനം, സമത്വം എന്നിവ ഉറപ്പാക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നത്. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല യോഗത്തിൽ ആഗോള മഹാമാരി പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധത കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ആവർത്തിച്ചു. ഏതുതരം ആരോഗ്യ അടിയന്തരാവസ്ഥകളെയും നേരിടാൻ ലബോറട്ടറി ശൃംഖലകളും ചികിത്സാ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തിയ ഇന്ത്യയുടെ ഏകോപിത രീതിയെക്കുറിച്ച് അവർ വിശദീകരിച്ചു. കോവിഡ് കാലത്ത് 100 രാജ്യങ്ങൾക്ക് 30 crore വാക്സിൻ ഡോസുകളും 150 രാജ്യങ്ങൾക്ക് വൈദ്യസഹായവും നൽകിയതിലൂടെ ഒരു ഭൂമി ഒരു ആരോഗ്യമെന്ന തത്വം ഇന്ത്യ ഉയർത്തിപ്പിടിച്ചതായി സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗിന്റെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘകാലം പൊതുജീവിതത്തിൽ വ്യാപൃതനാവുകയും അർപ്പണബോധത്തോടെ രാജ്യത്തെ സേവിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ഡോക്ടർ സിംഗെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ നവോത്ഥാനത്തിന്റെ പ്രയോക്താവായ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ ജന്മവാർഷിക ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരമർപ്പിച്ചു. വിദ്യാസാഗർ വിദ്യാഭ്യാസത്തെ സാമൂഹിക മാറ്റത്തിനുള്ള ശക്തമായ മാധ്യമമാക്കിയെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനുമായി ജീവിതം ഉഴിഞ്ഞുവച്ച വിദ്യാസാഗറിന്റെ ആശയങ്ങൾ ഇന്നും സമൂഹത്തിന് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സംഘം സുവർണ നേട്ടം കൈവരിച്ചത്. പുരുഷന്മാരുടെ കബഡി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഉച്ചയ്ക്ക് ഇറാനുമായി ഏറ്റുമുട്ടും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ 3rd സ്വർണമാണിത്. മലയാളി താരം വിദർശ വിനോദിന് വീണ്ടും മെഡൽ. വനിതകളുടെ 50 m റൈഫിൾ സ്ത്രീ പൊസിഷൻസ് ടീമിനത്തിൽ തിലോത്തമാസൻ, വിദർശ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘമാണ് വെള്ളി നേടിയത്. 3 11 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 27 മെഡലുകളാണ് നിലവിൽ ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന്റെ 9th റൌണ്ടിൽ ഇന്ത്യയ്ക്ക് മികച്ച മുന്നേറ്റം. പുരുഷ വിഭാഗത്തിൽ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷിന്റെ നിർണായക വിജയത്തോടെ ജർമ്മനിയെ തോൽപ്പിച്ച ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനത്തേക്ക് ഉയർന്നു. വനിതാ വിഭാഗത്തിൽ ഉസ്ബെകിസ്ഥാനെ 3-1 തോൽപ്പിച്ച് ഇന്ത്യ 2nd സ്ഥാനം പങ്കിട്ടു. 9 റൌണ്ടുകളിൽ നിന്ന് 15 പോയിന്റോടെ ഖസാക്കിസ്ഥാൻ, മംഗോളിയ എന്നീ ടീമുകൾക്കൊപ്പമാണ് ഇന്ത്യൻ വനിതകൾ 2nd സ്ഥാനം പങ്കിടുന്നത്. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യ, ഇറാൻ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
2: റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഉഭയകക്ഷി വിഷയങ്ങളും ബ്രിക്സ് കൂട്ടായ്മയിലെ സഹകരണവും ശ്രീ എസ് ജയശങ്കർ ചർച്ച ചെയ്തു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഗൾഫ് മേഖലയിലെ നിലവിലെ സംഘർഷാവസ്ഥ വിഷയമായി. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇറാൻ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ സഹകരണവും യോഗം വിലയിരുത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പങ്കെടുത്ത ബ്രിക്സ് നേതാക്കളുടെ ഉച്ചകോടിക്ക് ഇന്ത്യ ഈ മാസത്തിന്റെ തുടക്കത്തിൽ ആതിഥേയത്വം വഹിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. പരിപാടിയുടെ 138th പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AAR News വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. മേളയുടെ 2nd ദിനമായ ഇന്ന് മത്സരചിത്രങ്ങൾ ഉൾപ്പെടെ 59 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. അതിനിടെ മേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട 31 ചിത്രങ്ങളിൽ 24 ചിത്രങ്ങൾക്കുകൂടി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം

ലയം അനുമതി നൽകി. ക്വാഡ് അറ്റ് സീ ഷിപ്പ് ഒബ്സർവർ മിഷൻ ആരംഭിച്ചതിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. കഴിഞ്ഞ മെയ്യിൽ ന്യൂഡൽഹിയിൽ നടന്ന 11-ാമത് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായുള്ള ക്വാഡിന്റെ കൂട്ടായ പ്രതിബദ്ധതയെ ദൌത്യം പ്രതിഫലിപ്പിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അമേരിക്കയിൽ H-1B വിസ നിരക്കുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തെ എതിർത്ത് 22 അറ്റോർണി ജനറൽമാരുടെ കൂട്ടായ്മ. നിരക്കുകളിൽ 1,00,000 ഡോളറിലധികം ഫീസ് ചുമത്താനുള്ള സർക്കാരിന്റെ നിർദ്ദേശത്തോട് അറ്റോർണി ജനറൽമാർ വിയോജിപ്പ് രേഖപ്പെടുത്തി. പുതിയ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കാലിഫോർണിയ, മസാച്യൂസെറ്റ്സ്, വെർജീനിയ തുടങ്ങിയ 22 സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ ഒപ്പിട്ട കത്ത് സർക്കാരിന് സമർപ്പിച്ചു. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. ഗ്രാമീണ മേഖലയിലുണ്ടായ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം ഗണ്യമായി കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. ഐക്യരാഷ്ട്രസഭയിൽ ആഗോള മഹാമാരി പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ആദ്യ ഗാനം യേശുദാസും ചിത്രയും ആലപിച്ചതാണ്. ചിത്രം 7.5 പൊന്നാന.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: കേൾക്കാം ചിത്രയാലപിച്ച ഭദ്രചിറ്റ എന്ന ചിത്രത്തിലെ ഗാനം.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: അമ്മ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കല്ലേ?
2: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
3: പോന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
3: ആന്ന്.
0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400-1-3030-9496-974-141.
4: ഇനി മാന്യന്മാർ എന്ന ചിത്രത്തിലെ ഗാനമാണ്.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: ക്ഷമിച്ചു എന്നൊരു വാക്ക് എന്ന ചിത്രത്തിലെ ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: യേശുദാസ് ആലപിച്ച ഗാനം തീരം തേടുന്ന തിര.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannurof, Simbolo and Collar, other brands, Grandfos, Hutik, Vox Lanit,
1: phone 9496420880.

0: 8111-933-600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ചിത്രയാലപിച്ചതാണ് മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിനു വേണ്ടി.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: യേശുദാസ് ആലപിച്ച ചക്രവാളത്തിനപ്പുറം എന്ന ചിത്രത്തിലെ ഗാനം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: പൊടു അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന്. ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 854

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ. ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
3: അടുത്ത ഗാനം വിനീത് ശ്രീനിവാസൻ ആലപിച്ചതാണ്, ചിത്രം ഗ്രഹണം.
4: എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഗ്രഹണം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഒരു പുതിയ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര രസമുള്ള ഒരു ഒരു മെലഡി റെക്കോർഡ് ചെയ്ത് അതിൻ്റെ സന്തോഷത്തിലാണ് സംസാരിക്കുന്നത്. ആനന്ദ് കുമാർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പാടിയിട്ടുള്ളത്. പാട്ട് എഴുതിയിട്ടുള്ളത് ലിങ്കു അബ്രഹാം എന്ന് പറയുന്ന ഒരു ലിറിസിസ്റ്റാണ്.

0: ദേവിക എന്ന് പറയുന്ന കുട്ടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആനന്ദ് പാഗ എന്ന് പറയുന്ന ആളാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അജ്മൽ സാബുവാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ടീമിന് എൻ്റെ ഓൾ ദി ബെസ്റ്റ് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ പാട്ട് പുറത്തു വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഈ പാട്ട് കേൾക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ബാക്കി ആളുകളുടെ അടുത്തും ഒക്കെ ഷെയർ ചെയ്യുക. ഗ്രഹണം ടീമിന് എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200. ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
2: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
1: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: ഫോൺ 9961004648,
1: 9656943321.
3: അടുത്ത ഗാനം മംഗല്യം തണ്ടുനാനേന എന്ന ചിത്രത്തിൽ നിന്നാണ്. വിജയ് യേശുദാസും മൃദുല വാര്യരുമാണ് ഗാനം ആലപിക്കുന്നത്. അറിയാതെ എൻ മിഴികളിൽ എന്നാരംഭിക്കുന്നു.

0: ഇന്നത്തെ പ്രിയരാഗം ഇവിടെ സമാപിക്കുന്നു.
1: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും, എന്നിട്ടും ഈ വാൽവ് എന്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
2: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
1: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്ക് വെള്ളത്തിലേക്ക് തുറന്നുവിടാനല്ലേ?
2: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
1: എന്തൊരു മനുഷ്യനാ നിങ്ങള്! ദാ ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
2: എടോ, അത് പിന്നെ
1: തെറ്റാണ് നിങ്ങളുടെ ചിന്ത, തിരുത്തണം. നമുക്ക് നാടിനും വേണ്ടി.
3: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.
4: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: അമ്മേ അമ്മേ, കുഞ്ഞാവ കരയുന്ന കേൾക്കുന്നില്ല.
1: ഞാനിപ്പോ പാല് കൊടുത്ത് ഉറക്കിയിട്ടല്ലേ ഉള്ളൂ, പിന്നെന്താ വീണ്ടും ഒരു കരച്ചിലേ?
0: പാല് കൊടുത്ത ശേഷം ഇപ്പൊ വിഷല്ലേ കൊടുക്കുന്നേ, പിന്നെങ്ങനെയാ കുഞ്ഞാവ കരയാണ്ടിക്കുക?
1: വിഷ? നീ എന്ത് നീ പറയുന്നേ?
0: പിന്നെ അല്ലാണ്ട് നിങ്ങൾ പ്ലാസ്റ്റിക് കത്തിച്ച് ശ്വാസം മുട്ടി ചിരിക്കാൻ പറ്റുന്നില്ല. ചപ്പും ചവറും കത്തിക്കരുതമ്മേ.
1: അയ്യോ എന്റെ മോളെ, അമ്മ അത്രക്കൊന്നും ചിന്തിച്ചില്ല.
2: ശുചിത്വം സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് വീട്ടിൽ നിന്നും ആരംഭിക്കുക, നാടും നമുക്കൊപ്പം ചേരും. മധുര ശബ്ദങ്ങളുടെ, ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മേപ്പടിയാൻ എന്ന ചിത്രത്തിൽ നിന്നാണ്. കാർത്തികും നിത്യ മാമനുമാണ് ഈ ഗാനം ആലപിക്കുന്നത്.

അടുത്ത ഗാനം കുംബാരിസ് എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം വിനീത് ശ്രീനിവാസൻ, സിബു സുകുമാരൻ, നിഖിൽ മോഹൻ, ആസിഫ് അഹമ്മദ്.

0: അല്ല, എങ്ങനെയുണ്ടായിരുന്നു പഠനയാത്ര?
1: ഈ യാത്രയില് പലതും പഠിച്ചു, നല്ല പിഴയും കിട്ടി.
0: എന്തിന്?
1: യാത്രക്കിടയില് വണ്ടിയിലുണ്ടായിരുന്ന വേസ്റ്റ് ഒക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് കളഞ്ഞതിനാ. ഇനി എന്റെ ജീവിതത്തില് ഇങ്ങനെ ഒരു അബദ്ധം ഞാൻ കാണിക്കൂല.
0: അതേതായാലും നന്നായി.
2: ജീവിതത്തിൽ പിഴക്കാതിരിക്കാൻ, ചുറ്റുപാടുകൾ മാലിന്യമുക്തമാക്കാൻ ഏറ്റവും നല്ല ആരോഗ്യശീലവുമായി മുന്നേറാം.
3: വിജയ് യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന് ആലപിച്ച ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രനാണ് ഈണമിട്ടത്. ചിത്രം റോബിൻഹുഡ്.

കേൾക്കാം ശ്രേയ ഘോഷാൽ ആലപിച്ചൊരു ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണമിട്ട ഈ ഗാനം ബനാറസ് എന്ന ചിത്രത്തിൽ നിന്ന്.

ഇനി വി ശ്രീകുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനമാണ്. വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ് ഗാനം രചിച്ചത്. വിദ്യാസാഗറാണ് ഈണമിട്ടത്. ചിത്രം നീലത്താമര.

ഇനി കേൾക്കാം വി ദേവാനന്ദും ജോത്സ്നയും ചേർന്ന് ആലപിച്ച ഗാനം. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ ഈണമിട്ട ഈ ഗാനം ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ നിന്ന്.

ഇനി എം ജി ശ്രീകുമാറും സുജാതാ മോഹനും ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം ഇന്ത്യൻ റുപ്പി. വി ആർ സന്തോഷിൻ്റെ വരികൾക്ക് ഷഹബാസ് അമനാണ് ഈണമിട്ടത്.

ഇനി കേൾക്കാം കാർത്തിക്കും മധു ബാലകൃഷ്ണനും ആലപിച്ച ഗാനം. രാജീവ് നായർ ഗാനരചന നിർവഹിച്ച ഈ ഗാനത്തിന് സംഗീതം കൊടുത്തത് വിദ്യാസാഗർ. ചിത്രം ഓർഡിനറി.

0: ഡോക്ടർ ലവ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. നജീം അർഷാദും വിവേകാനന്ദനുമാണ് ഗാനം ആലപിക്കുന്നത്. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിനു തോമസ് ആണ് ഈണമിട്ടത്.
1: ആകാശം ദൂരെ എന്നതോ നുണയല്ലേ.

0: கூட்டத்திலெல்லாம் குறிஷல்லே குறிஷல்லே.
1: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പെട്ട് വിധാനത്തോടെ ആർത്തു വിളിച്ച് ശമമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
2: ചിത്രപരിചയം.
3: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക,
4: അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം.
3: അത് ഞാൻ ഉറപ്പിച്ചു.
4: ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
2: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
5: നരസിംഹമ്മന്നാടിയാരുടെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതം.
2: മറവിയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
1: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
2: ചിത്രപരിചയം.
4: കുഞ്ഞുകണ്ണന്റെ മോളല്ലേ?
6: അതെ.
4: എന്താ പേര്?
6: മായ.
2: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
6: ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
2: മറക്കാതെ കേൾക്കുക. ചിത്രപരിചയം.

പാട്ടിഷ്ടങ്ങളുടെ മധുരതീരങ്ങളിലൂടെ സ്നേഹസല്ലാപത്തിൻ്റെ സംഗീതയാത്ര, ഗാനാസ്വദനത്തിൻ്റെ നവ്യാനുഭവം, ഗാനലയം, റേഡിയോ മലബാർ 89.6 FM.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: എല്ലാവർക്കും നമസ്കാരം.
2: നമസ്കാരം.
1: കസവുതട്ടം എന്ന ചിത്രം 1967 കുഞ്ചാക്കോ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയത്. കഥ, തിരക്കഥ, സംഭാഷണം രചിച്ചത് തോപ്പിൽ ഭാസിയാണ്. ജമീല എന്ന ശാരദ ആടുകളെ വളർത്തിയും കാട്ടിലെ വിറക് ശേഖരിച്ചുമൊക്കെയാണ് തൻ്റെ ബാപ്പ പറക്കൂട്ടിൽ ആലിയാർ എന്ന എസ് പി പിള്ളിയെയും വികലാംഗനായ സഹോദരൻ പോക്കർ എന്ന ബഹദൂറിനെയും പരിപാലിക്കുന്നത്. അബ്ദുൾ കരീം മുസലിയാർ എന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ കൂപ്പിൽ മരം വെട്ടുകാരനായി ജോലി ചെയ്യുന്ന അബു എന്ന പ്രേമനസീർ ജമീലയുമായി സ്നേഹത്തിലാണ്. അബു ജമീലയെ സ്വപ്നം കണ്ടു കിടക്കുമ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ തെളിയുന്ന ഗാനം ആലപിച്ചത് യേശുദാസാണ്. പിന്നണിയിൽ പ്രവർത്തിച്ചത് വയലാറും ദേവരാജനും.

തുടക്കത്തിൽ അബുവിൻ്റെ വിവാഹാഭ്യർത്ഥന ജമീല നിരസിക്കുന്നു. വിവാഹത്തോടെ തൻ്റെ ബാപ്പയും സഹോദരനും അനാഥരായി പോകുമെന്ന വേവലാതി തന്നെയാണ് കാരണം. എന്നാൽ വിവാഹശേഷം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുമെന്ന വാഗ്ദാനം അബു നൽകിയപ്പോൾ ജമീല നിക്കാഹിന് സമ്മതിക്കുന്നു. അവരുടെ മൊഹബത്തിൻ്റെ മൂർധന്യത്തിൽ ആലപിക്കുന്ന ഗാനത്തിന് സ്വരം നൽകിയത് എ എം രാജയും പി സുശീലയുമാണ്.

എന്നാൽ തന്നെ കാത്തിരിക്കുന്ന ദുരന്തമെന്തെന്ന് അബുവിനോടൊപ്പമുള്ള ആ സുന്ദര നിമിഷങ്ങളിൽ ജമീലക്ക് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല. വിഭാര്യനായ അബ്ദുൽ കരീം മുസലിയാർ കാർ യാത്രക്കിടെ റോഡിൽ വെച്ച് കണ്ടുമുട്ടുന്ന ജമീലയെ ഇഷ്ടപ്പെടുകയും അവളുടെ ബാപ്പയെ സന്ദർശിച്ച് അവളെ തനിക്ക് നിക്കാഹ് കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ജമീലയുടെ താല്പര്യങ്ങൾക്ക് പുല്ലുവില പോലും നൽകാതെ ആലിയാർ അവളെ മുസലിയാർക്ക് കെട്ടിച്ചു കൊടുക്കുന്നു. ആദ്യ ഭാര്യയുടെ ഓർമ്മകളാൽ വലയുന്ന മുസലിയാർ തൽക്കാലം ജമീലയെ തൻ്റെ 4 കുട്ടികളുടെ പോറ്റമ്മയായി മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഭർത്താവിൻ്റെയും മക്കളുടെയും ആവശ്യങ്ങൾ നന്നായി നിർവഹിച്ചു പോരുന്ന ജമീല ഒരു പ്രത്യേക സന്ദർഭത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു പാട്ടുപാടുന്നു. ദുഃഖാർത്ഥമായ തൻ്റെ വ്യക്തിജീവിതത്തെ മുഗൾ കാലഘട്ടത്തിലെ ഒരു കഥയുമായി ബന്ധിപ്പിച്ച് മനോഹരമായ ഈണത്തിൽ ജമീല ആലപിക്കുന്നു. വയലാറിൻ്റെ ഇമ്പമാർന്ന വരികൾക്ക് ശോകമധുരമായ സംഗീതം പകർന്ന ദേവരാജൻ പി. സുശീലയുടെ ഗാനം ക്ലാസിക് നിലവാരത്തിലേക്ക് തന്നെ ഉയർത്തി.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
2: ഇപ്പോൾ നാടൻ പാട്ടുകൾ കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചാരുകസേര, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. രാവിലെ 5:00 പ്രഭാതഗീതങ്ങൾ. 6:10 പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. തുടർന്ന് മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ വള്ളത്തോളിന്റെ തറവാട്ടമ്മ എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം, വചനാമൃതം എന്നിവ കേൾക്കാം. 6:30 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളാണ്. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. അവതാരകരായി ശ്രോതാക്കൾ എത്തുന്ന ഈ പരിപാടിയിൽ അജയ് പാലക്കാരൻ തന്റെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നു. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ചിത്രപരിചയത്തിലൂടെ കേൾക്കാം പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളും ശബ്ദശകലങ്ങളും. അവതരിപ്പിക്കുന്നു സൂര്യ ഇടവന. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളാണ്. തുടർന്ന് അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:00 തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0490297089. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന റേഡിയോ അറ്റ് സ്കൂൾ. 9:00 നാടകനേരം. ഇതിൽ നെല്ലിക്ക നാടകത്തിൽ ശബ്ദം നൽകിയവരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കുന്ന നാടക ചർച്ച കേൾക്കാം. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: वित्तमन्त्रालयेन उद्घोषितं यत् उपभोक्तृणां सौविध्याय श्वः रविवासरे सर्वाः सार्वजनिकक्षेत्रस्य बैंकसंस्थाः क्षेत्रीयग्रामीण बैंकसंस्थाः च उद्घाटिताः स्थास्यन्ति। मन्त्रालयेन उक्तं यत् अयं निर्णयः मासस्यास्य अष्टाविंशतितः त्रिंशत् दिनाङ्कपर्यन्तं युनाइटेड फोरम ऑफ बैंक यूनियंस द्वारा आहूतस्य त्रिदिवसीय राष्ट्रव्यापी बैंक कार्यावरोधस्य सन्दर्भे गृहीतः। स्वास्थ्य परिवार कल्याण मन्त्रालयस्य सचिवा पुण्य सलिला श्रीवास्तवः इत्यसा न्यूयॉर्क नगरे संयुक्त राष्ट्र संघस्य उच्चस्तरीय सभायां वैश्विक महामारी सज्जतां प्रतिक्रियां च सुदृढीकर्तुं भारतस्य प्रतिबद्धतां पुनः प्रतिपादितवती। सभां सम्बोधयन्ती सचिवा सर्वकारस्य समाजस्य च मध्ये महामारी निवारणस्य प्रतिक्रियायाः च विषये भारतस्य समन्वित दृष्टिकोणं प्रकटितवती, यस्मिन् संभाव्य स्वास्थ्य आपत्कालस्य विस्तृत श्रेणी अन्तर्भवति। सा भारते प्रयोगशालायाः जालस्य विस्तारः, आपत्काले समन्वयः, स्वास्थ्य कर्मचारिणः चिकित्सा क्षमतायाः कृते च कृताः प्रयत्नाः अधोरेखितवती, येन सुनिश्चितं भवति यत् स्वास्थ्य आपत्कालेषु प्रभाविरूपेण प्रतिक्रियां दातुं व्यवस्थाः सुसज्जिताः सन्ति। श्रीमती श्रीवास्तवः इत्येषा कोविड 19 महामार्याः पाठान सुस्थिर निवेशरूपेण संस्थागत क्षमतायां स्थिते स्थापक स्वास्थ्य प्रणाल्यां च परिष्कारस्य आवश्यकतायां बलं प्रदत्तवती। भारतीय ऋतुविज्ञान विभागेन अद्य उत्तर प्रदेश, उत्तराखण्ड, छत्तीसगढ़, मध्यप्रदेशेषु च केषुचित् भागेषु अतिवृष्टेः संभावना प्रकटिता। एतदतिरिच्य बिहार, हरियाणा, चण्डीगढ़, दिल्ली, हिमाचल प्रदेश, झारखण्ड, ओडिशा, पश्चिम बंगाल, सिक्किम राज्येषु अपि वृष्टेः पूर्वानुमानं प्रकाशितम्। उत्तर प्रदेशे 63 जनपदानि अतिवृष्ट्या प्रभावितानि सन्ति। अतिवृष्टेः पूर्वानुमान कारणात् तत्रत्य विद्यालयाः, महाविद्यालयाश्च पिहिताः आसन्। सर्वेषु जनपदेषु प्रशासनेन उच्च संचेतनापि प्रसारिता, जनाः अपि अध्यर्थिता यत्ते गृहात् बहिः मा गच्छन्तु। भारतीय क्रीडकैः अद्य जापान देशे प्रवर्तमानायां नागोया एशियाई क्रीडा स्पर्धासु कबड्डी, एथलेटिक्स, स्क्वाश, शूटिंग प्रभृति चतुर्षु स्पर्धासु चत्वारि पदकानि प्राप्य स्वीय स्थानं दृढीकृतम् इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ്വ്യവസ്ഥയ്ക്ക് വൻ സാധ്യതകളാണെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതുതലമുറയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11 മണിക്ക് കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് എസ് യു ടി മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതകളാണ് ഉള്ളതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മേഖലയിൽ വനിതകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സ്ത്രീ ശാക്തീകരണം ശക്തമാക്കുന്നതിനുമായുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള വിവിധ വികസന സംരംഭങ്ങളുടെ ഉദ്ഘാടനം കൊല്ലം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സഹകരണ മേഖലയിലൂടെ വനിതാ ശാക്തീകരണത്തിന് കൂടുതൽ ഉണർവ് നൽകുന്ന നിരവധി പദ്ധതികൾക്കാണ് ശ്രീ അമിത്ഷാ കുണ്ടറയിൽ തുടക്കം കുറിച്ചത്. 35 രൂപയ്ക്ക് സവാള വിതരണം ചെയ്യുന്ന വാനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള സഹകരണ വിപണന സംരംഭമായ വനിതം മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് ഷീമാർട്ട് പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. NCCF വിപണിയിലെത്തിക്കുന്ന പുതിയ ജന ബ്രാൻഡ് ഡിജിറ്റൽ ലോഞ്ചിംഗ്, കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള ഭാരത് ആട്ടയുടെയും ഭാരത് അരിയുടെയും ഷീമാർട്ട് വഴിയുള്ള വിതരണോദ്ഘാടനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷത്തോടനുബന്ധിച്ച് വനിതാ കർഷകർക്കായുള്ള സൌജന്യ വിത്ത് കിറ്റുകളുടെ വിതരണവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു.
2: സഹകരണ മേഖലയിലെ ഉൽപ്പന്ന സ്റ്റാളുകളും ശ്രീ അമിത്ഷാ സന്ദർശിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ M. Liju, PC വിഷ്ണുനാഥ്, NK പ്രേമചന്ദ്രൻ MP, രാജീവ് ചന്ദ്രശേഖർ MLA തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാതാ അമൃതാനന്ദമയ്യയുടെ കാരുണ്യമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. മാതാ അമൃതാനന്ദമയ്യയുടെ 73-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിശ്വസേവാദിനം സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാരം അമിത്ഷാ PS ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിച്ചു. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് മന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് അമിത്ഷാ ഏറ്റുവാങ്ങി അസം വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ രനോജ് പെഗുവിന് കൈമാറി. ചെറുതും വലുതുമായ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതിയ തലമുറയ്ക്ക് എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് യുവ സംരംഭകർക്കിടയിൽ സാങ്കേതിക വിദ്യാധിഷ്ഠിത ഉൽപാദന വ്യവസായങ്ങൾക്ക് കരുത്തേകാൻ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് റാമ്പ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കേരള യുവ സംരംഭക സംഗമം കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ വൺ സ്റ്റേറ്റ് വൺ അപ്രൂവൽ നയം സർക്കാർ നടപ്പിലാക്കുകയാണെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. പരിസ്ഥിതി ലോല മേഖലാ വിഷയത്തിൽ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ നിലപാടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തോട്ടഭൂമിയെയും കൃഷിഭൂമിയെയും ഒഴിവാക്കണമെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അടുത്തമാസം 12-ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം പ്രമേയമായി അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. സുസ്ഥിര നഗരവികസനം ലക്ഷ്യമിട്ട് ദീർഘവീക്ഷണത്തോടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഗിഫ്റ്റ് സിറ്റി പദ്ധതിയാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിലെ ഇന്നത്തെ വിഷയം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റിയായ ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി ആധുനിക നഗരാസൂത്രണത്തിലും ആഗോള ധനകാര്യ സേവന രംഗത്തും സുപ്രധാന നാഴികക്കല്ലായി നിലകൊള്ളുന്നു. ഓട്ടോമേറ്റഡ് മാലിന്യ ശേഖരണ സംവിധാനം, നൂതന കൂളിംഗ് സംവിധാനങ്ങൾ, പ്രത്യേക യൂട്ടിലിറ്റി ടണലുകൾ എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക അടിസ്ഥാന സൌകര്യങ്ങളോടെയാണ് ഗിഫ്റ്റ് സിറ്റി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ പ്രമുഖ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ നേതൃത്വം. സാഹിത്യം, സിനിമ, നാടകം, സംഗീതം, ചിത്രകല, നാടോടി കലകൾ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരാണ് വിവിധ അക്കാദമികളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
5: കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായി കവി കൽപ്പറ്റ നാരായണനെ സർക്കാർ നിശ്ചയിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി ഗായകൻ ജി വേണുഗോപാൽ ചുമതലയേൽക്കും. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായി നടൻ പ്രേംകുമാറും ചുമതലയേൽക്കും. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായി ചലച്ചിത്ര നിർമ്മാതാവ് എം രഞ്ജിത്തിനെ നിയമിച്ചു. ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായി പ്രകാശ് മൂർത്തി ചുമതലയേൽക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനായി സുരേഷ് ബാബു ഇളയാവൂർ സ്ഥാനമേൽക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നടൻ രവീന്ദ്രനെയും സർക്കാർ നിയോഗിച്ചിരുന്നു.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച നേട്ടം. കബഡിയിൽ പുരുഷ വനിതാ ടീമുകൾ സ്വർണം നേടി. ഫൈനലിൽ ഇറാന്റെ പുരുഷ വനിതാ ടീമുകളെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഇന്ന് കബഡി, അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നിവയിലായി 5 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഇതോടെ 4 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും അടക്കം 28 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10-ാം സ്ഥാനത്തെത്തി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പോരാട്ടം. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമുണ്ട്. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് ഏകദിന പരമ്പര. സംസ്ഥാന സർക്കാരിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയിൽ 1-ാം സമ്മാനമായ 30 കോടി രൂപ TL 360615 നമ്പർ ടിക്കറ്റിന് ലഭിച്ചു. കണ്ണൂർ ചക്കരക്കല്ലിൽ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പൂജാ ബമ്പർ ലോട്ടറിയും മന്ത്രി പുറത്തിറക്കി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ സാധ്യതകളാണെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണമന്ത്രി അമിത്ഷാ. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതുതലമുറയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്
0: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫ്

0: നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കൊറേ നാളായി അവരെ കണ്ടിട്ട്.
1: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി ഏക്കെ മുട്ടസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട്
2: പോകണം.
1: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
1: ആ പിന്നെന്നാ?
3: പെട്രോൾ, ഇലക്ട്രിക്, ടിവിഎസ് വാഹനങ്ങൾക്ക് എകെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 04972 762 400.

0: അച്ഛനെന്ന എത്ര സന്തോഷം, ഹാള് കിട്ടിയാ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹനിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: സ്വന്തം മകനായി സ്നേഹിച്ച അതിരതരൻ അച്ഛനെ സമ്മാനിച്ചതിന് മഹാറാണി കുന്തിദേവിയോട് ഈ മകൻ കടപ്പെട്ടിരിക്കുന്നു.
3: അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണികൾക്ക് മുത്തം നൽകാൻ ജനമേജയ, അച്ഛനു പകരം നീ വേണം ഇനി. അച്ഛാ,
4: നാടകാസ്വാദകർക്ക് മുന്നിൽ റേഡിയോ മലബാറിന്റെ രംഗവേദി
5: ഉണരുകയാണ്. നിന്റെ ആഗ്രഹം പോലെയെല്ലാം നടന്നില്ലേ? നീയാണ്, നിന്റെ ശാപമാണ് എന്നെ വിധവയാക്കിയത്. എന്തൊരു വിധയാണിത്!
6: വിധിയുടെ കരങ്ങളിൽ വിഫലമാം സ്വപ്നങ്ങൾ.
4: നാടകങ്ങൾ, നാടകഗാനങ്ങൾ.
7: ഒരു മകനെ പോലെ സ്നേഹിച്ചതല്ലേ എന്ന് ആ മനസ്സിന്, ആ മനസ്സിനെ മുറിവേൽപ്പിച്ച് ഈ മകനോട് ക്ഷമിച്ചു.
8: ക്ഷമിക്കാൻ മാത്രം നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മകനെ.
4: ഒരാഴ്ച, ഒരു മണിക്കൂർ.
5: വെറുപ്പാണ്, വെറുപ്പാണ് നിങ്ങളോട് എനിക്ക്. വെറും വെറുപ്പ്.
4: വാചികാഭിനയത്തിന്റെ വാതായനങ്ങളിൽ നാടകാവതരണത്തിന്റെ ശ്രവ്യാനുഭവം. നാടകനേരം.
9: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
10: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
9: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
10: യെസ്
9: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
10: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
9: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
10: 9447371836.
9: 8078502836.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: അമ്മ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കല്ലേ?
1: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
3: പോകുന്നില്ലേ? എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 1.

0: കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ചെല്ലി
1: സഹകരണ മേഖലയിലെ ഉൽപ്പന്ന സ്റ്റാളുകളും ശ്രീ അമിത്ഷാ സന്ദർശിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ എം ലിജു, പി സി വിഷ്ണുനാഥ്, എൻ കെ പ്രേമചന്ദ്രൻ എം പി, ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സഹകരണ മേഖലയിലെ വനിതാ നേതൃത്വത്തിലുള്ള വിവിധ സംരംഭങ്ങൾക്കാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലത്ത് തുടക്കം കുറിച്ചത്. എൻസിസിഎഫ് വിപണിയിലെത്തിക്കുന്ന പുതിയ ജന ബ്രാൻഡിന് തുടക്കം കുറിച്ച ആഭ്യന്തരമന്ത്രി വനിതകളുടെ നേതൃത്വത്തിലുള്ള സഹകരണ വിപണന സംരംഭമായ വനിതം ഷീമാർട്ട് സ്റ്റോറിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള ഭാരത് ആട്ട, ഭാരത് അരി എന്നിവയുടെ വിപണനോദ്ഘാടനവും വനിതാ കർഷകർക്കായി സൌജന്യ വിത്ത് കിറ്റുകളുടെ വിതരണോദ്ഘാടനവും ശ്രീ ഷാ നിർവഹിച്ചു. കർഷകരുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പുകളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. മാതാ അമൃതാനന്ദമയുടെ കാരുണ്യമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മാതാ അമൃതാനന്ദമയുടെ 73-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിശ്വസേവാദിനം സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ അമൃതകീർത്തി പുരസ്കാരം ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിച്ചു. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് മന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് കേന്ദ്രമന്ത്രി ഏറ്റുവാങ്ങി. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന സമ്മേളനം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം, സമാധാനം, സമത്വം എന്നിവ ഉറപ്പാക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും എആർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പരീക്ഷകളെ ഭീഷണിയായല്ല, മറിച്ച് അവസരങ്ങളായാണ് കാണേണ്ടതെന്നും ഏതു തരത്തിലുള്ള സമ്മർദ്ദത്തെയും നേരിടാൻ പ്രാപ്തിയുള്ളവരും കരുത്തരുമായി മാറാൻ കുട്ടികൾക്ക് കഴിയണമെന്നും പരീക്ഷാ പേ ചർച്ചയുടെ ഭാഗമായി നടന്ന ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളോട് പറഞ്ഞു.
3: किसी भी प्रकार के प्रेशर को झेलने के लिए सामर्थ्यवान बनाना चाहिए. रोते बैठना नहीं चाहिए, मान के चलना चाहिए कि जीवन में आता रहता है, दबाव बनता रहता है, तो खुद को तैयार करना पड़ता है.
1: പരീക്ഷാ സമ്മർദ്ദം ലഘൂകരിക്കുക, സന്തുലിതമായ തയ്യാറെടുപ്പ് പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലൂടെ കോടിക്കണക്കിന് ഇന്ത്യൻ യുവജനങ്ങളുടെ സമഗ്ര വികസനത്തിലേക്ക് ഈ പരിപാടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കേരളം, മാഹി, ലക്ഷദ്വീപ് തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. കബഡി, അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നീ ഇനങ്ങളിലായി 5 മെഡലുകൾ കൂടി നേടിയാണ് ഇന്ത്യ ഇന്ന് മികച്ച നേട്ടം കൈവരിച്ചത്. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അഭിനന്ദിച്ചു. ഒരു റിപ്പോർട്ട്.
4: പുരുഷ വനിതാ കബഡി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇരട്ട സ്വർണം നേടി. ഇറാനെതിരെ ഇന്ത്യൻ വനിതകൾ ഫൈനൽ വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ പുരുഷ ടീമും ഇറാനെതിരെ വിജയം നേടി. കബഡിക്ക് പുറമെ അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നീ ഇനങ്ങളിലും ഇന്ത്യ ഇന്ന് മെഡലുകൾ നേടി. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ മാരത്തണിൽ സാവൻ ബർവാൾ വെള്ളി മെഡൽ നേടി. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ടീം ഇനത്തിൽ തിലോത്തമാ സെൻ, വിദർഷ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘവും വെള്ളി സ്വന്തമാക്കി. 4 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 28 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ നിലവിൽ 10-ാം സ്ഥാനത്താണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. 2-ാം മത്സരം ഈ മാസം 30-ന് ഗുവാഹത്തിയിലും അവസാന മത്സരം ഒക്ടോബർ 3-ന് ഛത്തീസ്ഗഡിലുമാണ് നടക്കുന്നത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രക്രിയയിൽ നോട്ടീസ് ലഭിച്ച വ്യക്തികളിൽ നിന്ന് ആവശ്യമായ രേഖകൾ ശേഖരിക്കുന്നതിനായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ സന്ദർശിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ശേഷം BLOമാർ രേഖകൾ ECI നെറ്റ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യും. ന്യൂഡൽഹിയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനമായത്. വാദം കേൾക്കാൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നേരിട്ട് വിളിച്ചു വരുത്തില്ലെന്നും ആവശ്യമെങ്കിൽ ഓൺലൈൻ വഴിയായിരിക്കും ഹിയറിംഗുകൾ നടത്തുകയെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും മേഖലയിലെ ശത്രുതാപരമായ നടപടികൾ അവസാനിപ്പിക്കുന്നതിനുമായി ഇറാൻ മുന്നോട്ട് വച്ച നിർദ്ദേശം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതായി റിപ്പോർട്ട്. പദ്ധതികളിന്മേലുള്ള US ഔദ്യോഗിക പ്രതികരണത്തിനായി ഇറാൻ കാത്തിരിക്കുമ്പോഴാണ് ട്രംപിന്റെ നിലപാട് സംബന്ധിച്ച വിവരങ്ങൾ ഒരു അമേരിക്കൻ പത്രം US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവിട്ടത്. യുക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ടു. ക്രൂയിസ്, ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ സാറ്റലൈറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും നാളെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാന ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തുമായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാര സമർപ്പണ ചടങ്ങിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി S.J. അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. കള്ളക്കടൽ സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ വനിതാ കബഡിയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
2: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരമെത്തുകയാണ് ആഴ്ച വൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് ആശുപത്രികൾ കൊള്ളവില ഈടാക്കുന്നതിൽ ഇടപെടാനൊരുങ്ങി കേന്ദ്രം. പല വസ്തുക്കൾക്കും കൊള്ളലാഭമെടുക്കുന്നുവെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ദേശീയ ഔഷധ വില നിയന്ത്രണ സമിതി ഇടപെടുന്നത്. വിശദ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആരോഗ്യവകുപ്പ് സമിതിയോട് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആളുന്നതിനിടെ സൗദി അറേബ്യയ്ക്ക് 48 F-35 ലൈറ്റ്നിംഗ് 2 യുദ്ധവിമാനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും വിൽക്കാനുള്ള ആയുധ കരാറിന് US വിദേശകാര്യ വകുപ്പ് അനുമതി നൽകി. 2.3 ലക്ഷം കോടി രൂപയുടേതാണ് ഈ അത്യാധുനിക 5-ാം തലമുറ യുദ്ധവിമാന ഇടപാട്. US കോൺഗ്രസ് അംഗീകരിച്ചാലേ തീരുമാനം അന്തിമമാകൂ. രാജ്യത്ത് വിദേശ സംഭാവനകൾ ഏറ്റവുമധികം എത്തുന്ന ആദ്യ 10 സംസ്ഥാനങ്ങളിൽ 7-ാം സ്ഥാനത്ത് കേരളവും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച കണക്കുകൾ നിരത്തിയത്. നിശ്ചിത സമയത്തിനകം ലഹരി പരിശോധനയ്ക്ക് ഹാജരാകാത്തതിന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ 4 പൈലറ്റുമാർ ഉൾപ്പെടെ 8 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. August 2 ദുബായിൽ നിന്ന് അമൃത്സറിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാർക്കെതിരെയാണ് നടപടി. ദേശീയ തലത്തിൽ BJP കോൺഗ്രസ് ഇതര കക്ഷികളുടെ മുന്നണി ഉണ്ടാക്കുന്നതിന് DMK ശ്രമം തുടങ്ങി. മമതാ ബാനർജി, ഉദ്ധവ് താക്കറെ, ശരത് പവാർ, സുപ്രിയ സുലെ എന്നിവരെ കണ്ട് പാർട്ടി നേതാവ് കനിമൊഴി ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടത്തി. കണ്ണൂർ, മലപ്പുറം, തൃശൂർ ജില്ലകളിലായി 5,000-ലധികം പട്ടയം വിതരണം ചെയ്തതായി മന്ത്രി AP അനിൽകുമാർ. ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസം കൊണ്ട് 5,000 പേർക്ക് പട്ടയം നൽകുമെന്നാണ് സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ചത്. വെള്ളാപ്പള്ളി നടേശനടക്കമുള്ളവർ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രോസിക്യൂഷൻ അനുമതിയുടെ കാര്യത്തിൽ സർക്കാരും വിജിലൻസിന്റെ അഭിഭാഷകനും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത് ആശയവിനിമയത്തിലെ വീഴ്ച മൂലമെന്ന് വിലയിരുത്തൽ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഉയർന്ന പലിശയ്ക്ക് വായ്പ നൽകി തട്ടിപ്പ് നടത്തിയെന്നതാണ് കേസ്. അതിനാൽ കുറ്റപത്രം സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ അനുമതി അനിവാര്യമാണ്. ഈ വസ്തുത മനസ്സിലാക്കാതെയാണ് പിന്നാക്ക വിഭാഗ ക്ഷേമ സെക്രട്ടറി കുറ്റപത്രം സമർപ്പിക്കാൻ അനുമതി ആവശ്യമില്ലെന്ന് ഉത്തരവിറക്കിയത്. ഈ നിലപാട് തെറ്റാണെന്ന് സർക്കാരിന്റെ തന്നെ ഭാഗമായ വിജിലൻസ് നിലപാട് സ്വീകരിച്ചത് ഹൈക്കോടതിയുടെ വിമർശനത്തിനും ഇടയാക്കി. ഓസ്കാർ 2027 ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി മറാഠി ചിത്രം ഗോന്ധൽ. ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ചിത്രം തിരഞ്ഞെടുത്തതായി അറിയിച്ചത്. പെട്ടെന്നുള്ളതും താൽക്കാലികവുമായ നടപടികൾ കൊണ്ട് പരീക്ഷാ ചോദ്യച്ചോർച്ച തടയാനാവില്ലെന്ന് സുപ്രീംകോടതി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ ജീവനക്കാരെ മറ്റു വകുപ്പുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവന്നാൽ പോരാ, പകുതി പേരെയെങ്കിലും സ്ഥിരം ജീവനക്കാരാക്കണം. NTA ഓഫീസിൽ നേരിട്ടെത്തി പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നതായും ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങളോടും അഭിഭാഷകരോടും നിയമാനുസൃതവും അന്തസ്സോടെയുമുള്ള പെരുമാറ്റം ഉറപ്പാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. കണ്ണൂർ ബാറിലെ അഭിഭാഷകയോട് കണ്ണൂർ വനിതാ പോലീസ് സ്റ്റേഷനിലെ SI അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് ഉത്തരവ്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മതിയായ തെളിവുണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താമെന്നും മതിയായ തെളിവില്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം നടത്താനും അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം. രാജ്യതലസ്ഥാനത്ത് 16-കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം കൊലപ്പെടുത്തി ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിച്ചു. മൃതദേഹം തെരുവുനായകൾ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 4 പ്രതികളെ പോലീസ് പിടികൂടി. ഇവരിൽ 3 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഇന്ത്യയിലെ പലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബു ഷാവേസ് മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച അരമണിക്കൂറിലേറെ നീണ്ടു. സംസ്ഥാനത്ത് ബാങ്കുകളുടെ മൊത്തം ബിസിനസിൽ കേരള ബാങ്ക് നാലാം സ്ഥാനത്തെത്തിയെന്ന് പ്രസിഡന്റ് പി മോഹനൻ അറിയിച്ചു. വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സർവകലാശാലകളിലും പോളിടെക്നിക്കുകളിലും SFIയുടെ ആധിപത്യം. കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ PRNSS കോളേജ്, ഇരിട്ടി ഡോൺ ബോസ്കോ കോളേജ് എന്നിവ SFI തിരിച്ചുപിടിച്ചു. കന്നഡയ്ക്ക് ശേഷം സംസ്ഥാനത്തെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയായി തുളുവിന് അംഗീകാരം നൽകാൻ മംഗളൂരുവിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഭിന്നശേഷി നിയമനം മൂന്നാംഘട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ നിർദ്ദേശം പുറത്തിറക്കി. കഴിഞ്ഞ മാസം പുറത്തിറക്കിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കാതെ വന്നതോടെയാണ് ഒക്ടോബർ 22 നിയമന ശുപാർശകൾ നൽകേണ്ട രീതിയിൽ ഇപ്പോൾ പുതിയ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. അന്തസംസ്ഥാന ലഹരിക്കേസുകൾ അന്വേഷിക്കാൻ നാർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപവൽക്കരിച്ചു. തൂഫാൻ നോഡൽ ഓഫീസറും വടക്കൻ മേഖല IGയുമായ പുട്ട വിമലാദിത്യയാണ് തലവൻ. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് യൂണിറ്റുകൾ പ്രവർത്തിക്കുക. വലിയ മയക്കുമരുന്ന് കേസുകളുടെ അന്വേഷണം സംഘത്തിന് കൈമാറും. ലഹരിക്കടത്തിന്റെ ഉറവിടം കണ്ടെത്തി ആസൂത്രകരെ അറസ്റ്റ് ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു.
4: വീട്ടിൽ പരിധിയിൽ കവിഞ്ഞ് മദ്യം സൂക്ഷിച്ച കേസിൽ റിമാൻഡിലുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മേധാവി ആൻഡോ അഗസ്റ്റിൻ ജപ്തി ചെയ്ത സ്വന്തം വീട് തിരിച്ചുപിടിക്കാൻ നടത്തിയതും ദുരൂഹ ഇടപാടുകളെന്ന് റിപ്പോർട്ട്. വീടും 36.25 സെന്റ് സ്ഥലവും ഈട് നൽകി പൊതുമേഖലാ ബാങ്കിൽ നിന്ന് എടുത്ത 13.57 കോടി രൂപയുടെ വായ്പ കുടിശ്ശികയായതോടെ ബാങ്ക് ഇത് ലേലത്തിന് വെക്കുകയായിരുന്നു. ലേലത്തിൽ പിടിച്ചത് ആൻഡോയുടെ ഭാര്യാമാതാവിന്റെ പേരിലും കോടികൾ വിലമതിക്കുന്ന വസ്തു വെറും 2 കോടിക്കാണ് ഭാര്യയുടെ അമ്മ ലില്ലിയുടെ പേരിൽ തിരിച്ചുപിടിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ജമ്മുവിൽ സുരക്ഷാസേനയ്ക്കു നേരെ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കേസിലെ 3 പ്രതികളുടെയും ജാമ്യാപേക്ഷ പ്രത്യേക NIA കോടതി തള്ളി. കുറ്റകൃത്യത്തിന്റെ ഗൗരവവും ലഭ്യമായ തെളിവുകളും കണക്കിലെടുത്താണ് പ്രത്യേക NIA കോടതി ജഡ്ജി പ്രേംസാഗറിന്റെ നടപടി. കോളേജുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് കൂച്ചുവിലങ്ങിടാനുള്ള നീക്കവുമായി കേരള സർവകലാശാല. കോളേജുകളിലോ സർവകലാശാല പഠന വിഭാഗങ്ങളിലോ വിദ്യാർത്ഥികൾ ഒരു തരത്തിലും ഉള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഏർപ്പെടരുതെന്നാണ് സിൻഡിക്കേറ്റ് തയ്യാറാക്കിയ കരടു മാർഗരേഖയിലെ നിർദ്ദേശം. പെരുമാറ്റച്ചട്ട ലംഘനത്തിന് വിദ്യാർത്ഥികൾക്ക് പുറമെ രാഷ്ട്രീയ പാർട്ടികളും പിഴ നൽകേണ്ടിവരും. മുഖ്യമന്ത്രി VD സതീശന്റെ പേരിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആൻഡോ അഗസ്റ്റിൻ വ്യാജ വിവാഹ ആരോപണം ഉന്നയിച്ച കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട KPCC വക്താവ് RaJU P Nair കളമശ്ശേരി പോലീസിൽ മൊഴി നൽകി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിനും T Veenaykkum എതിരായ ED കത്തുപ്രകാരം വിജിലൻസ് പ്രാഥമിക പരിശോധന നടത്താൻ സാധ്യത. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷമാവും ആഭ്യന്തരവകുപ്പ് അന്തിമ തീരുമാനമെടുക്കുക. ഡൽഹിയിൽ 16-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധ്യാ കേസെടുത്തു. സമയബന്ധിതവും സമഗ്രവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് കമ്മീഷൻ അധ്യക്ഷ വിജയ രഹത്കർ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് കത്തയച്ചു. പെൺകുട്ടിയുടെ കുടുംബത്തിന് നിയമസഹായം നൽകാൻ നിർദ്ദേശിച്ചു. നടപടികളിൽ 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടു. മന്ത്രി KM ഷാജി ഉപയോഗിച്ചിരുന്ന ആഡംബര കാർ വിവാദത്തെ തുടർന്ന് ഉടമയെ തിരിച്ചേൽപ്പിച്ചു. വിദേശ മലയാളിയായ വ്യവസായിയുടെ റേഞ്ച് റോവർ കാറാണ് മന്ത്രി ഉപയോഗിക്കുന്നതെന്ന വിമർശം ഉയർന്നതോടെയാണ് കാർ തിരിച്ചേൽപ്പിച്ചത്. മിൽമ മലബാർ മേഖലാ യൂണിയൻ ഭരണസമിതി പിരിച്ചുവിടൽ, പിന്നിൽ കാസർഗോഡ് മലപ്പുറം ഡയറികളിലെ ക്രമക്കേടുകളെന്ന റിപ്പോർട്ടുകൾ. മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് 25 വർഷമായി സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും കണ്ടെത്തിയതായി ഉത്തരവിൽ പറയുന്നു. മാതാ അമൃതാനന്ദമായി മഠത്തിന്റെ ഈ വർഷത്തെ അമൃത കീർത്തി പുരസ്കാരത്തിന് മുൻ ഗവർണറും അഭിഭാഷകനും ഗ്രന്ഥകർത്താവുമായ PS ശ്രീധരൻപിള്ള അർഹനായി. 1,23,456 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ബാലരാമപുരം കോട്ടുകാൽക്കോണത്ത് 5 വയസ്സുകാരനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടുകാൽക്കോണം വാറുവിള വീട്ടിൽ പ്രദീപ് ശ്രുതി ദമ്പതികളുടെ മകൻ ദീപക്കിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏഴിമല നാവിക അക്കാദമിയിൽ പിടിയിലായ ബംഗ്ലാദേശ് പൗരൻ ബിപ്ലോബ് സോറൻ അലക്ക് ശുചീകരണ തൊഴിലാളിയായി അക്കാദമിയിൽ ജോലി ചെയ്തത് 1.5 വർഷം. ബംഗ്ലാദേശ് പൗരത്വം മറച്ചുവെച്ച് മതിയായ രേഖകളും മറ്റുമില്ലാതെ ജോലി ചെയ്യുന്നതിനിടെയാണ് നാവികസേന അധികൃതർ കഴിഞ്ഞ ദിവസം സോറനെ പിടികൂടിയത്. പ്രധാന സൈനിക കേന്ദ്രമായ ഏഴിമല നാവിക അക്കാദമിയിൽ ഒരു വർഷത്തിലേറെയായി ബംഗ്ലാദേശ് പൗരൻ ജോലി ചെയ്തു വന്നത് അതിഗൗരവത്തോടെയാണ് സുരക്ഷാ ഏജൻസികൾ കാണുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണവും അവർ തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ അടക്കേണ്ട കെട്ടിട നികുതിക്ക് 30-ാം തീയതി വരെ പിഴപ്പലിശ ഒഴിവാക്കി. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ തനത് വരുമാനം കൂട്ടുന്നതിന്റെ ഭാഗമായി നികുതി പിരിവ് ഊർജിതമാക്കാനാണ് സർക്കാർ തീരുമാനം. വ്യാജ ആരോപണങ്ങളും അപവാദ പ്രചരണങ്ങളും ചൂണ്ടിക്കാട്ടി സംവിധായകൻ സനൽകുമാർ ശശിധരൻ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ നടി മഞ്ജു വാര്യർ എറണാകുളം മുൻസിഫ് കോടതിയിൽ നൽകിയ പരാതിയിൽ നോട്ടീസിന് ഉത്തരവായി. മഞ്ജു വാര്യർക്കു നേരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നത് കോടതി വിലക്കിയിട്ടുണ്ടെന്ന് നടിയുടെ അഭിഭാഷക എം ശാന്തി മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്നത് 676 മെഗാവാട്ട് ശേഷിയുള്ള 123 ചെറുകിട ജലവൈദ്യുത പദ്ധതികളെന്ന് റിപ്പോർട്ടുകൾ. തടയണ നിർമ്മിച്ച് വഴി തിരിച്ചുവിടുന്ന ഒഴുക്കുവെള്ളത്തിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ ഊർജ്ജോൽപാദനം സാധ്യമാകുന്ന ഈ പദ്ധതികൾ വൈദ്യുതി ബോർഡിന്റെ മെല്ലെപ്പോക്ക് മൂലം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇടുക്കിയിൽ മാത്രം 236 മെഗാവാട്ടിന്റെ 22 പദ്ധതിയാണ് ഉള്ളത്. പത്തനംതിട്ടയിൽ 91 മെഗാവാട്ടിന്റെ 21 പദ്ധതികളും കണ്ണൂരിൽ 66 മെഗാവാട്ടിന്റെ 22 പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ഉണ്ട്. ഹൈസ്കൂളിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കിയ ഉത്തരവ് മരവിപ്പിച്ചതോടെ ഈ വർഷത്തെ SSLC പരീക്ഷയിൽ പഴയപടിയിലുള്ള മാർക്കിടലിന് സാധ്യതയേറി. പഠന നിലവാരം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് LDF സർക്കാർ നടപ്പാക്കിയ പരിഷ്കാരമാണ് മരവിപ്പിച്ചത്. SSLC വിജയത്തിൽ ഇടിവുണ്ടായി ഹയർ സെക്കൻഡറി പ്രവേശനത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് മിനിമം മാർക്ക് നിബന്ധന ഒഴിവാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചതെന്നാണ് വിവരം. കേരളത്തിലെ രണ്ടാമത്തെ ഹജ്ജ് ഹൌസിന് കണ്ണൂർ വിമാനത്താവള പരിസരത്ത് തറക്കല്ലിട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം തുടങ്ങാനായിട്ടില്ല എന്ന് റിപ്പോർട്ടുകൾ. ഫണ്ട് കണ്ടെത്തുന്നതിലെ പ്രതിസന്ധിയാണ് പദ്ധതിയെ സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചത്. കൊലക്കേസിൽ വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്നയാൾ കണ്ണൂർ സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിൽ. വളവട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കക്കൻപാലത്ത് മണികണ്ഠനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി കോയമ്പത്തൂർ സ്വദേശി സി ആനന്ദിനെയാണ് കോയമ്പത്തൂർ കങ്കയം പാളത്തുനിന്ന് 14 വർഷത്തിന് ശേഷം പോലീസ് പിടികൂടിയത്. ഇക്കരെക്കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപത്തെ ആയില്യാർ കാവിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയത് വിവാദമാവുന്നു. വർഷത്തിൽ 2 തവണ പ്രത്യേക സമയത്ത് അനുവാദമുള്ളവർക്ക് മാത്രം പ്രവേശിക്കാവുന്ന കാവിൽ നിന്നാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. അനധികൃതമായി ആയില്യാർ കാവിൽ പ്രവേശിച്ച് മരങ്ങൾ മുറിച്ചത് ആചാരലംഘനമാണെന്ന് പടിഞ്ഞീറ്റ രാമചന്ദ്രൻ നമ്പൂതിരി വ്യക്തമാക്കി. പേരാവൂർ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് ആവശ്യമായ ഫണ്ട് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് കണക്ഷൻ സർവീസ് തുടങ്ങി. കണ്ണൂരിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ബംഗളൂരു വഴിയാണ് സർവീസ്. രാത്രി 8:40 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 7 മണിക്ക് ബാങ്കോക്കിലെത്തും.
5: CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ കൈക്കൂലി കുറ്റമടക്കം നിലനിൽക്കുമെന്ന് നിയമോപദേശം. അഴിമതി തടയൽ നിയമത്തിലെ വകുപ്പ് 7 പ്രകാരമുള്ള കുറ്റമാണ് ഇത്. വകുപ്പ് 13(1)(b) പ്രകാരമുള്ള കുറ്റവും നിലനിൽക്കുമെന്ന് നിയമോപദേശത്തിൽ പറയുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന് ചുമത്തുന്ന വകുപ്പാണ് ഇത്. ഗാർഹിക LPG സബ്സിഡി ആനുകൂല്യം ലഭിക്കാൻ ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാര വിവരങ്ങൾ നിർബന്ധമാക്കി. സബ്സിഡി ലഭിക്കുന്നത് അർഹരായവർക്കു മാത്രമെന്ന് ഉറപ്പുവരുത്താനാണ് ഇത്. ആധാർ അപ്ഡേഷൻ പൂർത്തിയാകാത്തവർ ഒക്ടോബർ 1 മുതൽ സബ്സിഡിയില്ലാതെ വിപണി വിലക്ക് സിലിണ്ടർ വാങ്ങേണ്ടി വരും. ഇന്ത്യൻ എക്കോ കാർഡിയോഗ്രാഫിയുടെ പിതാവും പ്രമുഖ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജി വിജയരാഘവൻ അന്തരിച്ചു. കുമാരപുരം കലാകൗമുദി റോഡിൽ ഗോവിന്ദത്തിലാണ് താമസിച്ചിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ 2D എക്കോ കാർഡിയോ ലാബിന്റെ സ്ഥാപകനും കിംസ് ഹെൽത്ത് കെയറിന്റെ സ്ഥാപക വൈസ് ചെയർമാനുമായിരുന്നു. 2009 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മാണം പൂർത്തിയായി. പഴയ ഓഫീസും ക്ലാസ് മുറികളും ഉൾപ്പെടുന്ന കെട്ടിടം പൊളിച്ചു നീക്കിയാണ് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 4,70,00,000 രൂപ ചെലവഴിച്ചാണ് 2 നിലകളിലൂടെ കെട്ടിടം നിർമ്മിച്ചത്. ഉദ്ഘാടനം ഈ മാസം 28 മുഖ്യമന്ത്രി നിർവഹിക്കും. സന്നിധാനത്ത് അരവണക്ഷാമം രൂക്ഷമായതോടെ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അരവണ പ്ലാന്റിൽ നവീകരണം നടക്കുന്നതിനാൽ ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെച്ചതാണ് ക്ഷാമത്തിന് കാരണം. കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ UDF സർക്കാർ BJPയുടെ നയം നടപ്പാക്കുന്നവരാണെന്ന് തെളിയിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരള കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആധാർ കാർഡിലെ പേര് മാറ്റുന്നതിനും തിരുത്തുന്നതിനുമുള്ള മാനദണ്ഡങ്ങൾ ആധാർ അതോറിറ്റി പുതുക്കി. പേരിനൊപ്പം അപരനാമം, സ്ഥാനപ്പേർ, ബഹുമതി, ഡോട്ട് ഉൾപ്പെടെയുള്ള പ്രത്യേക ചിഹ്നങ്ങൾ എന്നിവ കർശനമായി വിലക്കി. സ്ത്രീകൾക്ക് വിവാഹശേഷമോ വിവാഹമോചനശേഷമോ പേര് തിരുത്താൻ തിരിച്ചറിയൽ രേഖയ്ക്ക് പുറമെ സത്യവാങ്മൂലവും നൽകണം. മാസവാടകയ്ക്ക് പകരം മണിക്കൂറിന് 400,000 രൂപയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകാമെന്ന് സ്വകാര്യ കമ്പനി സർക്കാരിനെ അറിയിച്ചു. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏർപ്പെട്ട കരാർ UDF സർക്കാർ പുതുക്കാത്തതിനെ തുടർന്നാണ് ചിപ്സൺ ഏവിയേഷൻ പുതിയ വ്യവസ്ഥ വെച്ചത്. ഉപയോഗിക്കുന്ന മണിക്കൂറിന് മാത്രം വാടക നൽകിയാൽ മതിയെന്നതാണ് ഇതിന്റെ നേട്ടം. ചരിത്രത്തിലാദ്യമായി ജപ്പാനീസ് പോർവിമാനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പറന്നുയർന്നു. രാജസ്ഥാനിലെ ജോധ്പൂർ വ്യോമസേനാ താവളത്തിൽ നടക്കുന്ന വീർ ഗാർഡിയൻ 2026 സംയുക്ത വ്യോമാഭ്യാസത്തിലാണ് ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങൾ പങ്കാളികളാകുന്നത്. മോട്ടോർ വാഹന വകുപ്പിലെ 60 സേവനങ്ങൾ ആധാർ അധിഷ്ഠിതമാകും. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന രജിസ്ട്രേഷൻ രേഖകൾ എന്നിവ ആധാറുമായി ബന്ധിപ്പിച്ച അപേക്ഷകർക്ക് ഈ സൗകര്യം ലഭ്യമാകും. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കലാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വിലങ്ങിടാൻ ലക്ഷ്യമിട്ട് കേരള സർവകലാശാല തയ്യാറാക്കിയ കരട് രേഖയിൽ പ്രതിഷേധം പുകയുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങിയതോടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വെള്ളം ചേർക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാവില്ലെന്ന് മന്ത്രി റോജി എം ജോൺ വ്യക്തമാക്കി. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ സർവകലാശാല നിയമവിഭാഗം ചർച്ചയ്ക്കായി അയച്ച രേഖയാണ് പുറത്തായതെന്ന് മന്ത്രി വിശദീകരിച്ചു. സാംസ്കാരിക പാരമ്പര്യങ്ങളും പൊതുവായ രാഷ്ട്രീയ പ്രവർത്തനവും തമ്മിൽ ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് നിലനിന്ന ആത്മബന്ധം നഷ്ടമായതാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളിൽ പ്രധാനമെന്ന് കവിയും സാമൂഹിക വിമർശകനുമായ കൽപ്പറ്റ നാരായണൻ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിഭാഗത്തിൽ മികച്ച ഗൈഡ്സ് യൂണിറ്റിനുള്ള 2024-26 അക്കാഡമിക് വർഷത്തെ ചീഫ് മിനിസ്റ്റേഴ്സ് പുരസ്കാരം ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിന്.
2: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: സ്വകാര്യ സർവകലാശാലകളെ ലാഭമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളാകാൻ അനുവദിക്കില്ലെന്ന് സുപ്രീംകോടതി. രാജ്യത്ത് മുഴുവൻ സ്വകാര്യ സർവകലാശാലകളും കഴിഞ്ഞ 5 വർഷത്തെ സാമ്പത്തിക ഇടപാട്, ഫണ്ടുകൾ ഉപയോഗിച്ച വിവരം, ഫീസ് ഘടന, നിക്ഷേപം, വിദ്യാഭ്യാസവുമായി നേരിട്ട് ബന്ധമില്ലാത്തവർക്ക് നൽകിയ തുക എന്നിവ വ്യക്തമാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂമിന്റെ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂം അന്തരിച്ചു. ദുബായ് ഭരണാധികാരിയുടെ ഓഫീസാണ് മരണവാർത്ത ഔദ്യോഗികമായി പുറത്തുവിട്ടത്. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരത്തെ വേർപെടുത്തി മൈസൂരു ഡിവിഷനോട് ചേർക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന സൂചന നൽകി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വോട്ടർ പട്ടിക തീവ്രപരിശോധനയുടെ ഭാഗമായി ഡൽഹിയിൽ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 33 ലക്ഷത്തോളം പേർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചതിൽ പ്രതിഷേധമുയരുന്നു. നോട്ടീസ് ലഭിച്ചവരിൽ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, MPമാർ തുടങ്ങി മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ, സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാർ, മുതിർന്ന അഭിഭാഷകർ, ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവരും ഉൾപ്പെടുന്നു. വോട്ടറാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഒക്ടോബർ 29 സമർപ്പിച്ച് കമ്മീഷനെ ബോധ്യപ്പെടുത്താനാകാത്തവർ കരട് പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും. നവംബർ 4 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. ഡൽഹിയിലെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 33 ലക്ഷത്തോളം പേർക്ക് നോട്ടീസ് അയച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ. ഭരണഘടനയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണിതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടി. ആരെയും എപ്പോഴും അറസ്റ്റ് ചെയ്യാമെന്ന സർക്കാരിന്റെ അധികാര പ്രയോഗത്തിന് കടിഞ്ഞാനിട്ട് സുപ്രീംകോടതി. ചട്ടപ്രകാരമല്ലാത്ത അറസ്റ്റിനെ തുടർന്ന് വിട്ടയക്കപ്പെട്ട ഒരാളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ മജിസ്ട്രേറ്റിന്റെ അനുമതി വേണമെന്ന് ജസ്റ്റിസുമാരായ ഉജ്ജൽ ഭുയാൻ, അതുൽ എസ് ചന്ദൂർക്കർ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടു. അറസ്റ്റിൽ നിന്ന് പൌരന്മാർക്ക് സംരക്ഷണം നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 22(1) വകുപ്പിന്റെ വ്യാപ്തി വിപുലപ്പെടുത്തിയാണ് ഉത്തരവ്. ഒരു വ്യക്തി എത്ര വലിയ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെട്ടാലും ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും ഹനിക്കാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ശബരിമലയിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങളുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ കടുത്ത നിലപാടുമായി സർക്കാർ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അരവണ പ്രതിസന്ധിയാണ് ഒടുവിലത്തെ വിഷയം. പ്രത്യേക ടീമിനെ തീർത്ഥാടനം നടത്തിപ്പിന് നിയോഗിക്കുന്നത് ആലോചിക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കാലിക്കറ്റ് എഫ് സി പ്രതിരോധ നിരതാരം റിജോൺ ജോസ് വാഹനാപകടത്തിൽ മരിച്ചു. ഞായറാഴ്ച രാത്രി കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിന് സമീപം ഗാന്ധി റോഡ് മേൽപ്പാലത്തിൽ വെച്ച് റിജോൺ സഞ്ചരിച്ച ബൈക്കിൽ മറ്റൊരു ബൈക്കിടിച്ചായിരുന്നു അപകടം. റിജോണിനൊപ്പമുണ്ടായിരുന്ന സഹതാരം ഗനി അഹമ്മദ് നിഗം ചികിത്സയിലാണ്. പ്രവാസി ക്ഷേമത്തിന്റെ പേരിൽ ഇടത് സർക്കാരിന്റെ കാലത്ത് രണ്ടു വർഷത്തിലൊരിക്കലുണ്ടായിരുന്ന ലോക കേരളസഭ നടത്തില്ലെന്ന് യു ഡി എഫ് സർക്കാർ. തുടരില്ലെന്ന രാഷ്ട്രീയ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേരളം മതേതരമാണ് എന്ന് അഭിമാനത്തോടെ പറയുമ്പോഴും അതിന്റെ പൂർണ്ണ അവകാശം ശ്രീനാരായണ ഗുരുദേവനുള്ളതാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വർക്കല ശിവഗിരിയിൽ 99th ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണവും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമാധി ശതാബ്ദി ആചരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജാതിമത ചിന്തകളിൽ നിന്നും പിന്തിരിപ്പൻ ആശയങ്ങളിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാൻ ശ്രീനാരായണ ഗുരു നടത്തിയ പോരാട്ടം ഈ സർക്കാർ തുടരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിമാനമാർഗം കേരളത്തിലെത്തി വൻ കവർച്ച നടത്തുന്ന അന്തർസംസ്ഥാന കവർച്ച സംഘം കണ്ണൂരിൽ അറസ്റ്റിൽ. ഉത്തർപ്രദേശ് മീററ്റ് സ്വദേശികളായ സമീർ, മൊഹസിൻ, മുഹമ്മദ് സാജിദ് അൻസാരി, മുഹമ്മദ് സാഹിൽ, മോനിഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാൻ 2.0 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൈകോർക്കുന്നു. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളിൽ പ്രത്യേക തൂഫാൻ ഗ്രാമസഭകൾ വിളിക്കും. 20,999 വാർഡുകളിലും ജാഗ്രതാ സമിതികൾ വരും. ലഹരി വിൽപ്പന, വിതരണം, ഉപയോഗം, കേന്ദ്രങ്ങൾ എന്നിവയുടെ വിവരം അറിയിക്കാൻ സംവിധാനമുണ്ടാകും. രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റവും ദാരിദ്ര്യവും ഇടത്തരം വിഭാഗങ്ങളുടെ നട്ടെല്ല് തകർത്തെന്ന് കോൺഗ്രസ്. അവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുന്നത് സാധാരണക്കാരുടെ ജീവിതം ദുഷ്കരമാക്കിയെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് കുറ്റപ്പെടുത്തി. ബി ജെ പി തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ മുൻ ഡി ജി പി ജേക്കബ് തോമസിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി കമ്മീഷന്റെ അന്വേഷണം വഴിമുട്ടി. നിർണായക മൊഴി നൽകേണ്ടവർ ഹാജരാകാത്തതാണ് കാരണം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ സുപ്രീംകോടതിയിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സമർപ്പിച്ച റിപ്പോർട്ടിൽ 105 മോഷണങ്ങൾ ക്ഷേത്രത്തിലെ സി സി ടി വിയിൽ പതിഞ്ഞതുൾപ്പെടെയുള്ള വിവരങ്ങളുണ്ട്. കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലേക്ക് പ്രകൃതിവാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. നിക്ഷേപത്തിന് തിങ്കളാഴ്ച ചേർന്ന IOC ഡയറക്ടർ ബോർഡ്

ഇടപാടുകളും നിയമനങ്ങളും വിജിലൻസ് അന്വേഷിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നിർദ്ദേശിച്ച സർക്കാർ ഉത്തരവും കേസും റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് PSC ഹൈക്കോടതിയിൽ. അംഗങ്ങൾ അടക്കമുള്ളവർക്ക് ചോദ്യം ചെയ്യാൻ ഹാജരാകാനായി നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് PSC ഹൈക്കോടതിയെ സമീപിച്ചത്. PSC അംഗങ്ങൾക്കും ജീവനക്കാർക്കും എതിരെ അന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാരിന് അധികാരമില്ലെന്നാണ് ഹർജിയിലെ വാദം. മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് മമ്മൂട്ടിയും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് വൈക്കം വിജയലക്ഷ്മിയും ഗുജറാത്തിലെ ഏക്താ നഗറിൽ നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങി. മതപരമായ കാരണങ്ങളാൽ വന്ദേമാതരം ആലപിക്കാത്തവർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് സുപ്രീംകോടതി. മനസാക്ഷിക്ക് നിരക്കാത്തതിനാൽ വന്ദേമാതരം ആലപിക്കാൻ വിസമ്മതിക്കുന്നവരെ ശിക്ഷിക്കാൻ പാടില്ലെന്നും കോടതി പറഞ്ഞു. അതേസമയം ദേശീയഗീതം ഏതെന്നും അതിൻ്റെ എത്ര ചരണങ്ങൾ ആലപിക്കണമെന്നും ഭരണകൂടത്തിന് തീരുമാനിക്കാമെന്നും അക്കാര്യം കോടതി പരിശോധിക്കില്ലെന്നും ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചിയും പറഞ്ഞു. തുറമുഖ കനാൽ പദ്ധതികൾക്കും പുലിമുട്ട് കടൽഭിത്തി പോലുള്ള നിർമ്മിതികൾക്കും ഉള്ള മുൻകൂർ പാരിസ്ഥിതികാനുമതിയുടെ കാലാവധി നിലവിലെ 10 വർഷത്തിൽ നിന്ന് 20 വർഷമാക്കി ഉയർത്തി കേന്ദ്രം. അതിനുശേഷവും 2 തവണ 5 വർഷം വീതം മന്ത്രാലയത്തിന് സുരക്ഷാ ശുപാർശയുടെ കാലാവധി നീട്ടി നൽകാം. ഡൽഹിയിലെ SIRന്റെ ഭാഗമായി ഇതിനകം നോട്ടീസ് ലഭിച്ച 31.6 ലക്ഷം പേരിൽ തീർപ്പായത് 23,000 പേരുടെ അപേക്ഷകൾ മാത്രമെന്ന് റിപ്പോർട്ടുകൾ. കരടു പട്ടികയിന്മേൽ ആക്ഷേപങ്ങൾ സമർപ്പിക്കാനുള്ള സമയം ഒക്ടോബർ 29 വരെയാണ്. കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറങ്ങി 1 വർഷം ആവാനിരിക്കെ ലേബർ കോഡിനുള്ള നടപടികൾക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഭരണ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളെല്ലാം എതിർക്കുന്നതിനാൽ ലേബർ കോഡിനുള്ള സാഹചര്യമൊരുക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ മുൻകൈയെടുക്കും. 29 മുഖ്യമന്ത്രി തൊഴിലാളി സംഘടനാ നേതാക്കളുടെ യോഗം വിളിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ വിമാനയാത്ര ആരുടെ ചെലവിലാണെന്നും അത് മറച്ചുവെക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാർ ആവശ്യത്തിനാണ് മുഖ്യമന്ത്രി മലപ്പുറത്ത് പോയത്, അതിനെന്തിനാണ് സ്പോൺസർഷിപ്പിലുള്ള ചാർട്ടേഡ് വിമാനമെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ ചോദിച്ചു. ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ കണ്ണൂർ ജില്ലയ്ക്ക് മികച്ച വിജയം. പരീക്ഷ എഴുതിയ 539 പേരിൽ 432 പേർ വിജയിച്ചു. വിജയശതമാനം 80.14. കാലാനുസൃതമായ കണ്ടുപിടുത്തങ്ങൾക്കൊപ്പം ശാസ്ത്ര സാങ്കേതിക മേഖലയിലും പുരോഗതി കൈവരിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും സ്കൂൾ വിക്കിത്തോൺ പൂർത്തീകരണ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് സഹകരണ നയം രൂപവത്കരിക്കാനുള്ള ചർച്ച ഒക്ടോബർ 1 ആരംഭിക്കുമെന്ന് മന്ത്രി M. ലിജു പറഞ്ഞു. കോഴിക്കോട്ട് നടക്കുന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സഹകരണ സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 2,000 രൂപയിൽ കൂടുതൽ വരുന്ന വാണിജ്യ ഇടപാടുകളിൽ നടപ്പാക്കുന്ന ഫീസിന്മേലുള്ള GST ചെറുകിട വ്യാപാരികൾക്ക് വലിയ ബാധ്യതയാകുമെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇത്തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് അടിസ്ഥാനരഹിതമാണെന്നും NPCA വ്യക്തമാക്കി. കുറഞ്ഞ കാലാവധിയുള്ള വോയിസ് SMS റീചാർജിന് കുറഞ്ഞ തുകയുടെ പ്രത്യേക റീചാർജ് വൗച്ചറുകൾ നിർബന്ധമാക്കി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ടെലികോം ഉപഭോക്തൃ സംരക്ഷണ ചട്ടത്തിന്റെ 13-ാം ഭേദഗതിയിലാണ് ട്രായ് പുതിയ നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നത്. ചെറുവരുമാനക്കാരായ ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ റീചാർജ് വൗച്ചറുകൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. മുട്ടിൽ മരം മുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിലെ വിചാരണ നടപടികൾ ചോറ്റാനിക്കര ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വയനാട്ടിലെ പ്രത്യേക കോടതിയിലേക്ക് മാറ്റാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. 1-ാം പ്രതി റോജി അഗസ്റ്റിൻ നൽകിയ ഹർജിയിലാണ് കേരള വനം നിയമത്തിന് കീഴിൽ സ്ഥാപിച്ച ബത്തേരിയിലെ പ്രത്യേക കോടതിയിലേക്ക് വിചാരണ മാറ്റാൻ നിർദ്ദേശിച്ചത്. പുതിയ വാഹനം വാങ്ങിയാൽ രജിസ്ട്രേഷന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ലെന്ന് റിപ്പോർട്ടുകൾ. ഫീസും ടാക്സും അടച്ചാൽ ഉടൻ രജിസ്ട്രേഷൻ ലഭിക്കുന്ന വിധത്തിൽ ഓട്ടോമാറ്റിക് രജിസ്ട്രേഷനായി വാഹന സോഫ്റ്റ്വെയറിൽ മാറ്റം വരും. ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണത്തിന് വേദിയൊരുക്കാൻ രാജ്യത്തെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് അവസരം ഒരുങ്ങുന്നു. അടുത്ത വർഷം മുതൽ സംസ്ഥാനങ്ങൾക്ക് ഇതിനായി അപേക്ഷിക്കാം. ഡൽഹി കേന്ദ്രീകരിച്ച് MDMA നിർമ്മിച്ചു നൽകിയിരുന്ന വിദേശ വനിതകളെ കണ്ണൂർ സിറ്റി പോലീസ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു.
നൈജീരിയൻ സ്വദേശിനിയായ ചിനലോ ലിലിയൻ, കാമറൂൺ സ്വദേശിനി ഫിലോമിന

0: ചാൻസലിൻ എന്നിവരാണ് ഡൽഹി ബുരാരിയിൽ പിടിയിലായത്. നിർമ്മാതാക്കൾ വ്യാപാരിക്ക് 2,700 രൂപയ്ക്ക് നൽകുന്ന അർബുദ മരുന്ന് 27,000 രൂപയ്ക്ക് വിൽക്കുന്നത് രോഗികളെ പിടിച്ചുപറിക്കലാണെന്ന് സുപ്രീംകോടതി. ആളുകൾക്ക് മരുന്ന് വാങ്ങാൻ വീടും ആഭരണങ്ങളും വിൽക്കേണ്ട അവസ്ഥയാണെന്നും ജസ്റ്റിസ് സന്ദീപ് മേത്ത അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. അധികാരികൾ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതാണ് ആശ്ചര്യമുണ്ടാക്കുന്നതെന്നും കോടതി പറഞ്ഞു. മരുന്ന് വില നിയന്ത്രിക്കൽ ജനറിക് മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും ലഭ്യത, മരുന്ന് കുറിക്കൽ വിഷയങ്ങളിലെ പ്രശ്നങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി ഡോക്ടർ സഞ്ജയ് കുലക്ഷേത്ര, കിഷൻ ചന്ദ് ജെയിൻ എന്നിവർ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. ഭിന്നശേഷിയുള്ളവർക്ക് റോഡ് നികുതിയില്ലാതെ വാങ്ങാവുന്ന വാഹനത്തിന്റെ വിലയുടെ പരിധി കൂട്ടി. ഇനി 15 ലക്ഷം രൂപ വരെയുള്ള വാഹനം വാങ്ങാം. നേരത്തെ 7 ലക്ഷം രൂപയായിരുന്നു പരിധി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിയെ ശിക്ഷിച്ചത് DGP, ചീഫ് സെക്രട്ടറി, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി തുടങ്ങിയ ഉന്നത പദവി വഹിക്കുന്നവർക്കുള്ള സന്ദേശമാണെന്ന് ഹൈക്കോടതി. സ്വാധീന ശക്തിക്ക് മുൻപിൽ വഴങ്ങിക്കൊടുക്കും വിധം നിയമം ദുർബലമല്ല എന്ന സന്ദേശമാണ് അതിലുള്ളതെന്നും കോടതി പറഞ്ഞു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കടവരാന്തിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ 7ാം പഞ്ചായത്തിന് സമീപത്തെ SK ശ്രീകാന്ത് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പൊതുജലാശയങ്ങളിൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പഴശ്ശി പദ്ധതിയിൽ 1 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ തുറന്നുവിട്ടു. ജില്ലാ പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ശുദ്ധജലാശയങ്ങളിൽ കാർപ്പ് ഇനത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയും ഉപ്പുവെള്ള ജലാശയങ്ങളിൽ കരിമീൻ, ചെമ്മീൻ എന്നിവയെയുമാണ് നിക്ഷേപിക്കുന്നത്. പഴശ്ശി ജലാശയത്തിന്റെ ഭാഗമായ പൂവം കടവിലാണ് 1 ലക്ഷം കുഞ്ഞുങ്ങളെ തുറന്നുവിട്ടത്. ആവശ്യപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകണമെന്ന് കേരള സീനിയർ സിറ്റിസൺസ് ഫോറം പാനൂർ ബ്ലോക്ക് കൺവെൻഷൻ ആവശ്യപ്പെട്ടു.
1: ഇന്ത്യൻ ക്ലാസിക്കൽ കലകളുടെ പ്രചാരകനും സാംസ്കാരിക നാടക പ്രവർത്തകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച വൈകിട്ടായിരുന്നു അന്ത്യം. തലസ്ഥാനത്ത് 49 വർഷം പിന്നിടുന്ന സൂര്യ എന്ന കലാക്കൂട്ടായ്മയുടെ അമരക്കാരനായിരുന്നു. മലയാളത്തിലെ ആദ്യ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ശില്പിയാണ്. ISRO ശാസ്ത്രജ്ഞനായി ചേർന്ന ശേഷം ജോലി രാജിവെച്ച് കലാപ്രവർത്തനത്തിന് ഇറങ്ങിയ സൂര്യ കൃഷ്ണമൂർത്തി 1977 തലസ്ഥാനത്ത് സൂര്യ ഫെസ്റ്റിവൽ ആരംഭിച്ചത്. സ്ത്രീപർവം, ദീപശിഖ, സൂര്യകാന്തി, തുടക്കം, നിലാവെളിച്ചം, മുറിവുകൾ തുടങ്ങി 20-ലേറെ നവീന നാടകസൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. നാടകശില്പകലയ്ക്കും സംവിധാനത്തിനുമുള്ള രാഷ്ട്രപതിയുടെ ദേശീയ അവാർഡ് 1996 ലഭിച്ചു. 2023 കേരള സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ കേരളപ്രഭ അവാർഡും ലഭിച്ചു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി സർക്കാരുകളുടെ പരമോന്നത ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന 55.72 പവൻ തൂക്കമുള്ള സ്വർണക്കിരീടം കാണാനില്ല. തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ 2012 ഓഗസ്റ്റിലാണ് കിരീടം സമർപ്പിച്ചത്. രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സ്ട്രോങ് റൂമിലുള്ളത് അന്ന് കിട്ടിയതിന്റെ അതേ രൂപത്തിലും വലിപ്പത്തിലുമുള്ള മുക്കുമണ്ഡം കൊണ്ടുള്ള കിരീടമാണ്. നാടക സിനിമാ നടിയും നർത്തകിയും കോഴിക്കോട് കോർപ്പറേഷൻ മുൻ കൗൺസിലറുമായിരുന്ന തിരുവണ്ണൂർ കോട്ടുമേൽ വേലിയിൽ സാവിത്രി ശ്രീധരൻ അന്തരിച്ചു. മീൻചന്ത മിനി ബൈപ്പാസിന് സമീപം വെസ്റ്റ് ബാങ്ക് MCR റോഡിൽ ശ്രീധരം വീട്ടിൽ ബുധനാഴ്ച രാവിലെ 8:45 അന്ത്യം. മികച്ച അഭിനേത്രിക്കുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ വൻ ജനപ്രീതി നേടിയ നടിയാണ്. ചിത്രത്തിലെ ജമീല എന്ന ഉമവേഷം അവതരിപ്പിച്ചതിന് മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം, ദേശീയ തലത്തിൽ പ്രത്യേക ജൂറി പരാമർശം എന്നിവ അവരെ തേടിയെത്തിയിരുന്നു. സ്ത്രീയുടെ വസ്ത്രമഴിക്കാൻ ശ്രമിക്കുന്നതും നെഞ്ചിലമർത്തുന്നതും ബലാത്സംഗ ശ്രമമായി കാണാനാവില്ലെന്ന പട്ന ഹൈക്കോടതി വിധിയിൽ സ്വമേധയാ ഇടപെട്ട് സുപ്രീംകോടതി. ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ കുറ്റകരമാണെന്ന് നിരീക്ഷിച്ചാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് സ്വമേധയാ ഇടപെടാൻ തീരുമാനിച്ചത്. അതേസമയം കേസിലെ പ്രതിയെക്കൂടി കേട്ട ശേഷമേ വിധിയിലെ നിരീക്ഷണങ്ങൾ റദ്ദാക്കാനാകൂ എന്നും സുപ്രീംകോടതി പറഞ്ഞു. ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമുള്ള കേസുകൾ അനിശ്ചിതമായി നീണ്ടുപോകുന്നതിന് പരിഹാരം കാണുന്നതിനായി സ്ഥിരമായി ഒരു 5-അംഗ ഭരണഘടനാ ബെഞ്ചുണ്ടാക്കണമെന്ന് ചീഫ് ജസ്റ്റിസിനോട് അഭ്യർത്ഥിച്ച് സുപ്രീംകോടതി ജഡ്ജിമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമന നിയമം ചോദ്യം ചെയ്യുന്ന ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിടുന്നതിൽ തീരുമാനമെടുക്കാൻ ചീഫ് ജസ്റ്റിസിന് വിട്ടുകൊണ്ടാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും സതീഷ് ചന്ദ്രശർമ്മയും ഇക്കാര്യം അഭ്യർത്ഥിച്ചത്. മഴക്കെടുതിയിൽ മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി ജീവൻ നഷ്ടപ്പെട്ട 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുതിയ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിനുള്ള ഫീസ് കുത്തനെ കൂട്ടി റെഗുലേറ്ററി കമ്മീഷൻ. ചില ഇനങ്ങളിൽ 3 ഇരട്ടി വരെയാണ് വർധന. 12 ഒക്ടോബർ മുതൽ നിലവിൽ വരും. പോസ്റ്റ്, അധിക വയർ, ട്രാൻസ്ഫോമർ തുടങ്ങിയവ ആവശ്യമുള്ളവർക്ക് ലാഭകരവും അല്ലാത്തവർക്ക് നഷ്ടവുമാകും വിധമാണ് നിരക്ക്.
2: സംസ്ഥാനത്ത് രാത്രിയിലെ വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ നിർദ്ദേശങ്ങളുമായി സർക്കാർ. വ്യവസായ സ്ഥാപനങ്ങൾ രാത്രി ഷിഫ്റ്റുകൾ സാധ്യമായിടത്തോളം ഒഴിവാക്കണം. പകരം രാവിലെ 9 മുതൽ 4 വരെയായി ക്രമീകരിക്കണം. ജല അതോറിറ്റി പമ്പിംഗ് കഴിയുന്നതും പകലാക്കണം. എയർ കണ്ടീഷണറുകൾ 25 ഡിഗ്രിക്ക് മുകളിൽ ക്രമീകരിക്കണം. ഈ വാഹന ചാർജിംഗ് പകൽ സമയത്ത് ആക്കണം. സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ സമാധാനം വേണമെന്ന് ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വെള്ളിമെഡൽ നേടിയ റോഷിബിന ദേവി. തുടർച്ചയായി 3ാം ഏഷ്യൻ ഗെയിംസ് മെഡലാണ് മണിപ്പൂർ സ്വദേശിയായ റോഷിബിന് സ്വന്തമാക്കുന്നത്. വളപട്ടണം പാലത്തിലെ നവീകരണ പ്രവൃത്തിയും മേലെ ചൊവ്വ മേൽപ്പാല നിർമ്മാണവും നടക്കുന്ന പശ്ചാത്തലത്തിൽ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ തിരക്കേറിയ സമയങ്ങളിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കളക്ടർ പി വിഷ്ണുരാജ് ഉത്തരവിട്ടു. KSRTC കണ്ണൂർ യൂണിറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ദൈനംദിന കളക്ഷൻ 29 ലക്ഷം രൂപ കടന്നു. ഈ മാസം 22-ന് 29,69,900 രൂപ കളക്ഷൻ നേടിയത്. 1 വർഷം മുൻപത്തെ 25.40 ലക്ഷം രൂപയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഏകദിന റെക്കോർഡ് കളക്ഷൻ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ, പെരളശ്ശേരി പഞ്ചായത്തിലെ ബാവോഡ് ഈസ്റ്റ് മണ്ഡലങ്ങളുടെ പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ദിനമായ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. വികസനം ചർച്ച ചെയ്യാനുള്ള MPമാരുടെ യോഗം വിളിക്കാതെ റെയിൽവേ. MPമാർക്ക് പറയാനും ആവശ്യപ്പെടാനുമുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വൈകുന്നത് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് തിരിച്ചടിയാകും. പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനുകളിലായി കേരളത്തിലെയും തിരുനെൽവേലി, കന്യാകുമാരി MPമാരും ഉൾപ്പെടെ 36 പേരാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പൽ, അസോസിയേറ്റ് പ്രൊഫസർ എന്നിവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് മോനി, ബയോകെമിസ്ട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലതാ ശശിധരൻ എന്നിവരാണ് SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി സെഷൻസ് ജഡ്ജ് S. മനോജ് മുമ്പാകെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. 3 ഒക്ടോബർ അപേക്ഷ പരിഗണിക്കും. കേരള ദിനേശ് സഹകരണ സംഘം ചെയർമാനായ ദിനേശ് ബാബുവിനെ നീക്കിയ സർക്കാർ നടപടിയിൽ ഏർപ്പെടുത്തിയ സ്റ്റേ ഹൈക്കോടതി നീട്ടി. ദിനേശ് ബാബുവിനെ നീക്കിയ നടപടി ചോദ്യം ചെയ്ത് പയ്യന്നൂർ ബീഡി തൊഴിലാളി വ്യവസായ സഹകരണ സംഘവും മറ്റും സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് P. ഗോപിനാഥ് പരിഗണിച്ചത്. ശബരിമലയിൽ മണ്ഡലകാലം ആരംഭിക്കുന്ന 16 നവംബർ മുൻപ് 75 ലക്ഷം ടിൻ അരവണയുടെ കരുതൽ ശേഖരം ഉറപ്പാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. അരവണക്ഷാമം ഒഴിവാക്കാൻ ഉൽപ്പാദനശേഷി കൂട്ടൽ, അസംസ്കൃത വസ്തുക്കളുടെ മുൻകൂർ സംഭരണം, സുതാര്യമായ ടെൻഡർ നടപടികൾ എന്നിവ ഉൾപ്പെടുന്ന തയ്യാറെടുപ്പുകളാണ് ബോർഡ് നടത്തുന്നത്.
3: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. റേഡിയോ മലബാർ.

കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി.
1: ഓ,
0: നമ്മുടെ ചാരുകസേരയുടെ നേരമായി. നിന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല.
1: എന്താ ക്ഷീണം പിടിച്ചുപോയേ?
0: ക്ഷീണം പിടിച്ചൊന്നല്ല, നിന്നോട് തർക്കിച്ചിട്ട് കാര്യമില്ലാന്നാണ് ശ്രോതാക്കൾ പറഞ്ഞത്. എന്തിനാ വെറുതെ എങ്കിലും സൂര്യയുടെ വായിലെ വെള്ളം പറ്റിക്കുന്ന പറഞ്ഞത്?
1: ബുദ്ധിയുള്ളവരായോണ്ടവർ അങ്ങനെ പറയുന്നത്.
0: ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടുതലാന്ന്, നിനക്ക് കുറച്ച് കുറവാന്ന്, അതുകൊണ്ട് തർക്കിക്കണ്ടെന്നാ പറഞ്ഞു.
1: അതന്നെ അവരെന്നോടും പറഞ്ഞത്.
0: ഞാൻ പറഞ്ഞോണ്ടല്ലേ.
1: അല്ലല്ലല്ല, അവരാ പറഞ്ഞേ.
0: മാ മനസ്സിലായി മനസ്സിലായി. എന്റെ പാട്ടിന് എത്ര ആൾക്കാർ ലൈക്ക് അടിച്ചെന്ന് അറിയാം എനിക്ക്.
1: ലൈക്കാ?
0: നമ്മുടെ ലൈക്കല്ലേ പ്രതികരണം.
1: ഓ അങ്ങന.
0: ആ ചെമ്മീനിലെ പാട്ട് നിനക്ക് ഓർമ്മയില്ലേ? അപ്പൊ നമുക്ക് കഥ ഏതാന്ന് അറിയാൻ പോണ്ടേ? മാഷെടുത്ത്
1: പോണം.
0: ആണ്ടേ പോണം. നിന്നോട് തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ, അപ്പൊ നമുക്ക് നേരെ പോവാം മാഷെടുത്ത്. അല്ല, അതിനു മുന്നേ, പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം. നീ ഒന്ന് ഇത്ര മേക്കപ്പിലെല്ലാം വന്നിന് അണിഞ്ഞൊരുങ്ങി പൂശിട്ട് ഫുള്ള് പൗഡറിലാന്നല്ലോ.
1: ഞാൻ മേക്കപ്പ് ഉപയോഗിക്കാറില്ല, പൗഡർ ഉപയോഗിക്കാറില്ല. ഇത് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നതാ.
0: പക്ഷെ അങ്ങനെ നമുക്ക് കാണുന്നവർക്ക് തോന്നണ്ടേ?
1: അപ്പൊ നിങ്ങള് കണ്ണട വെക്കാൻ പോവാ സമയായിന്ന്.
0: അല്ലല്ല, ഫുള്ള് മേക്കപ്പിലാ. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടത് തെളിയിക്കണേ.
1: ഞാൻ റെഡിയാ.
0: വെള്ളം വേണ്ട, തുടച്ചാ മതി. നിന്റെ യഥാർത്ഥ മുഖം കാണിച്ചാ വേണ്ടി. ഞാൻ
1: നിങ്ങൾ പറയുന്ന ഏത് വെല്ലുവിളിയും നേരിടാൻ ഞാൻ സന്നദ്ധയായിപ്പോ. അല്ല, പറഞ്ഞു പറഞ്ഞു മാഷെടുത്തെത്തി.
2: എന്താണ് സംസാരിച്ചു വരുന്നത്?
0: എല്ലാ മാഷേ, ഇന്ന് അശ്വിനെ നോക്കറ മാഷേ, ഫുള്ള് മേക്കപ്പിലല്ലേ വരുന്നേ.
2: അങ്ങനെയാണോ അശ്വിനി?
1: ഇല്ല മാഷേ, ഞാൻ അങ്ങനത്തെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല.
0: ഇതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ അശ്വിനി.
1: അതിനെ ഞാനിപ്പോ നിങ്ങളോട് പറയുന്നു.
0: നീ പൗഡർ നട്ടിട്ട് ഒരു കാര്യമില്ല, ആലെ കെമിക്കലാണ്.
1: അതെയാ?
0: ആ നിന്റെ മുഖം നിന്റെ മുഖം തന്നെയല്ലേ, അത് വല്ലാണ്ട് മാറൊന്നുമില്ലല്ലോ.
1: എന്റെ മുഖം നിങ്ങളെ മുഖാവുക.
0: അല്ല, അത് എന്തിട്ടാലും മാറൊന്നുമില്ലല്ലോ.
1: ഞാൻ അയ്യേ,
2: മുഖം മാറ്റാനല്ലോ ഇതല്ലേ.
1: ആ മാഷേ,
0: പണ്ടല്ലെങ്ങനെ ഉണ്ടായിട്ടായിരുന്നു.
1: അല്ല, ഇങ്ങക്കപ്പൊ പണ്ടത്തെ കാര്യങ്ങളിൽ അറിയല്ലേ.
0: അല്ല, പിന്നെ ഇതിനെ ചാരുകസേരന്റെ കീഴിൽ വന്നിരിക്കുന്നേ.
1: പക്ഷേ മാഷ് ഇതുവരെ മേക്കപ്പിന്റെ കഥ പറഞ്ഞിട്ടില്ലല്ലോ.
0: മാഷ് കഥ പറഞ്ഞതില് മേക്കപ്പ് ഇട്ട കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ഇല്ലല്ലോ.
2: അല്ല, നമ്മളിപ്പോ കഥ പറയേണ്ട സമയല്ലേ.
1: ആ
2: കഥയിലേക്കല്ലേ പോണ്ടത്? അതിന് നമ്മള് ഈ മുഖത്ത് കൂടുതൽ ചായം പൂശുന്നതും മേക്കപ്പ് അണിയുന്നതും അല്ലല്ലോ നമുക്ക് വിഷയം.
0: അങ്ങനത്തെ ഒരു വിഷയം ഉണ്ട് മാഷേ.
2: ഉണ്ട്.
0: ആ എത്ര വികൃതമായാലും അവരുടെ പദവികൾക്കൊന്നും കോട്ടം തട്ടാത്തൊരു ആളുണ്ട്.
1: കവി ആരെയാണാവോ ഉദ്ദേശിച്ചത്?
0: പാണ്ഡു മഹാരാജാവിന.
1: ഓ,
2: പാണ്ഡു മഹാരാജാവ് അങ്ങനെ വികൃത വിരൂപ വേഷധാരിയൊന്നും അല്ലല്ലേ.
1: അല്ല,
2: പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ
1: പാണ്ഡുണ്ട്.
2: പാണ്ഡുണ്ടായിരുന്നു.
1: അപ്പൊ ശരിക്കും രാജാവിന്റെ പേരെന്നായിരിക്കും മാഷേ?
0: പാണ്ഡു മഹാരാജാവ്.
2: പാണ്ഡു മഹാരാജാവ് എന്ന പേര് വരുന്നത് ശരീരത്തിൽ ഈ പാണ്ഡ് അല്ലേ വെളുപ്പ് രോഗമുള്ളത് കൊണ്ടായിരിക്കാം. ചോദ്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിന് ഇതല്ലാതെ മറ്റെന്തെങ്കിലും പേരുണ്ടോ നമുക്ക് അറിയില്ല. പക്ഷെ എന്തായാലും പാണ്ഡു മഹാരാജാവിനെ നമുക്കറിയാം. അപ്പൊ നമുക്കൊന്ന് രാജാവിന്റെ പിന്നാലെ പോവാം. പക്ഷെ അദ്ദേഹത്തിന്റെ പാണ്ഡിന് പിന്നാലെ അല്ല. സൂര്യ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, പുരാണങ്ങളിലൊന്നും ഈ വൈകല്യങ്ങൾ ശരീരത്തിന്റെ രൂപങ്ങളോ അല്ലെങ്കിൽ മറ്റു വൈകല്യങ്ങളോ ഒന്നും ഒരു പദവികൾക്ക് തടസ്സമായിരുന്നില്ല. അതിന് മറ്റൊരു ഉദാഹരണം പാണ്ഡവന്റെ സഹോദരൻ തന്നെയാണ്. ആരാണത്?
1: ധൃതരാഷ്ട്രർ.
2: അതെ, ധൃതരാഷ്ട്രർ അന്ധനായിരുന്നു. പക്ഷെ അദ്ദേഹം ഭാരതത്തിന്റെ ചക്രവർത്തിയായി അല്ലേ. അപ്പൊ പല രൂപത്തിലോ അല്ലെങ്കിൽ ശരീരത്തിലോ എന്തെങ്കിലും ഒക്കെ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമായിട്ട് കണ്ടിരുന്നില്ല നമ്മൾ പഴയ കാലത്ത്. അപ്പൊ അതിന് മറ്റൊരു ഉദാഹരണമാണ് പാണ്ഡു മഹാരാജാവ്. എന്താണ് ഇവരുടെ ഈ ശരീരത്തിന് ഇങ്ങനെ ഇത്തരം ദോഷങ്ങൾ വരാൻ കാരണം?
1: അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്.
2: പറഞ്ഞിരുന്നു. ഓർമ്മയിൽ വെച്ച് പറയാതെ എന്താണ്?
1: വേദവ്യാസനെ സത്യവതി വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു.
2: സത്യവതി എന്തിനാണ് വിളിച്ചു വരുത്തിയത് വേദവ്യാസനെ?
1: അംബാലിയുടെയും അംബികയുടെയും ഭർത്താവ് മരിച്ചുപോയി.
2: ആരാണ് ഭർത്താവ്?
0: വിചിത്രവീര്യൻ.
2: വിചിത്രവീര്യൻ മരിച്ച ഉടനെ തന്നെ വ്യാസനെ വിളിക്കാണോ ചെയ്തത്? മറ്റൊരാളെ വിളിച്ചല്ലേ. ആരെ?
1: ഭീഷ്മര്.
2: ഭീഷ്മര് എന്ത് പറഞ്ഞു?
0: പറ്റില്ല.
2: എന്തുകൊണ്ട്?
0: ഭീഷ്മര് ബ്രഹ്മചാരി ആയതുകൊണ്ട്.
2: ഭീഷ്മ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് അമ്മക്ക് വേണ്ടി തന്നെയായിരുന്നു പ്രതിജ്ഞ. ഭീഷ്മര് തയ്യാറാവാതിരുന്നപ്പോഴാണ് ആദ്യ മകനായ വ്യാസമുനിയെ വിളിക്കുന്നത്. വ്യാസമുനിയോട് കാര്യം പറഞ്ഞു. മക്കള് രണ്ടുപേരുണ്ട്, പുത്രവധുക്കള് രണ്ടുപേരുണ്ട്, മക്കളില്ല. വ്യാസൻ അതിന് തയ്യാറാവുകയും അങ്ങനെയാണ് അംബികയിലും അംബാലികയിലും ധൃതരാഷ്ട്രനും പാണ്ഡു മഹാരാജാവ് ഉണ്ടാകുന്നത്. പക്ഷെ അവരുടെ വൈകല്യത്തിന് കാരണം അംബികയുടെയും അംബാലികയുടെയും ചില ചെയ്തികളാണ് അല്ലെ. അംബിക കണ്ണടച്ചു പറഞ്ഞത്, അംബാലിക ഈ മുനിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയപ്പോ ആ അതിന്റെ പ്രകാശം കൊണ്ട് മുഖം ശരീരമാകെ വിളറി വെളുത്തുപോയി. അങ്ങനെയാണ് പണ്ട് പിടിച്ചൊരു കുഞ്ഞ് ജനിക്കുന്നത്. ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും ചില വൈകല്യങ്ങൾ കണ്ടപ്പോഴാണ് സത്യവതി വീണ്ടും വ്യാസനോട് ആവശ്യപ്പെടുന്നത്. ലക്ഷണമൊത്ത അന്ധനല്ലാത്ത ശരീരത്തിൽ നിറയെ പാണ്ഡില്ലാത്ത ഒരു മകൻ വേണം. പക്ഷെ അതിനാര് തയ്യാറായില്ല.
1: അംബികയും അംബാലികയും
2: തയ്യാറായില്ല. കാരണം അവര് രാജകുമാരന്മാരെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു രാജകുമാരനായിരുന്നു അവരുടെ ഭർത്താവ് വിചിത്രവീരൻ. ഇതങ്ങനെയല്ലല്ലോ, കാട്ടിനുള്ളിൽ തപസ് ചെയ്യുന്ന ഒരു മുനിയാണ്. അതുകൊണ്ട് അമ്മ നിർബന്ധിച്ചെങ്കിലും അമ്മയോടൊന്നും പറയാതെ എന്ത് ചെയ്തു അംബികയും അംബാലികയും?
1: ഒരു ദാസിയെ പറഞ്ഞയച്ചു,
2: ഒരു ദാസിയെ രാജകുമാരിയെ പോലെ വേഷമണിയിച്ച്
1: പറഞ്ഞയച്ചു
2: വ്യാസന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. വ്യാസൻ അറിഞ്ഞിരുന്നില്ല, ഒരുപക്ഷെ അറിഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല. ദാസിയാണെങ്കിൽ വ്യാസമഹാമുനിയുടെ കണ്ണിലേക്ക് തുറച്ചു നോക്കിയപ്പോൾ മുഖം വിളറ് വെളുത്തില്ല, അദ്ദേഹത്തിൻ്റെ വേഷത്തിൻ്റെ ജീർണത കണ്ട് കണ്ണടച്ചുമില്ല. അങ്ങനെ ഉത്തമനായ ബുദ്ധിമാനായ ഒരു മകൻ ജനിച്ചു. അതാണ് വിദുരർ. അപ്പോ നമുക്ക് ഇനി വീണ്ടും പാണ്ഡുവിലേക്ക് വരാം. മൂത്ത മകൻ ആരാണ്?
1: ധൃതരാഷ്ട്രരാണ്.
2: അംബികയുടെ മകൻ ധൃതരാഷ്ട്രരാണ്. ധൃതരാഷ്ട്രർ രാജ്യം ഭരിക്കുന്നു, പക്ഷേ അന്ധനായതുകൊണ്ട് യുവരാജാവാണ് ആര്? പാണ്ഡു. പാണ്ഡുവിനെ യുവരാജാവാക്കിക്കൊണ്ട് രാജ്യം ഭരിക്കലാണ്. ഈ സമയത്ത് അദ്ദേഹം കാട്ടിൽ ഒരു നായാട്ടിന് പോകുന്നുണ്ടായിരുന്നു. പാണ്ഡു ധൃതരാഷ്ട്രരുടെ സേനാധിപതിയാണ്, പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സേനാധിപത്യത്തിന് കീഴിലാണ് കാശി, അംഗം, വംഗം, കലിംഗം, മഗധ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഈ ഹസ്തിനാപുരത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുകയും രാജ്യത്തിന്റെ വിസ്തൃതി വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ട് അല്ലേ? ആരാണ് ആദ്യത്തെ ഭാര്യ? പാണ്ഡുവിന്റെ ഭാര്യ
1: കുന്തിയും മാധുരിയും.
2: ആദ്യ ഭാര്യ കുന്തി ദേവിയാണ്, പിന്നെയാണ് മാധുരി. കുന്തി അറിയില്ലേ ആരാണ്?
1: പാണ്ഡവരുടെ അമ്മ.
0: അതൊരുമാതിരിയായി പോലെ അശ്വനി. എന്നാ പിന്നെ പാണ്ഡുവിന്റെ ഭാര്യ എന്ന് പറഞ്ഞ പോരെ.
1: എന്നാ ഭവതി പറ ആരാ കുന്തി?
0: കുന്തി എന്ന് പറയുമ്പോ
1: കുന്തി അല്ലേ?
0: കുന്തി ഭോജന്റെ മകൾ.
2: അതെ, കുന്തി ഭോജന്റെ മകളാണ്. യാദവ കുലത്തിലെ ശൂരസേനന്റെ പുത്രിയാണ്. കുന്തി ഭോജന്റെ മകൾ എന്ന് പറയാൻ പറ്റില്ല, വളർത്തു മകളാണ്. ശൂരസേനന്റെ മകള് വസുദേവരുടെ അനുജത്തിയായ പ്രഥയെ കുന്തി ഭോജന് ദത്തുപുത്രിയായിട്ട് നൽകുന്നു. കുന്തി ഭോജ മഹാരാജാവാണ് മകളായ പൃഥയുടെ പേരെന്താ മാറ്റുന്നത്? കുന്തിയാക്കി മാറ്റുന്നത്. അതിനുശേഷമാണ് ഈ പേര് വരുന്നത്. പിന്നീട് ഭാരതത്തിലും ഭാഗവതത്തിലും ധാരാളം സ്ഥലങ്ങളിൽ പരാമർശിക്കുന്ന പേരുകളാണ്
1: കുന്തി,
2: കുന്തിയുടേത്. കുന്തിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, പ്രീത. പൃഥ കൂടാതെ പ്രീത എന്ന കൂടി പേര് പറയുന്നുണ്ട്. അച്ഛൻ ശൂരസേനനാണ്, പിതാവ് കുന്തി ഭോജനാണ് വളർത്തച്ഛൻ. കുന്തി ഭോജന്റെ ഭാര്യയുടെ പേര് മരിഷ എന്നാണ്, മരിഷ. അവരുടെ മക്കൾ കുന്തിയുടെ മക്കൾ ആരൊക്കെയെന്ന് അറിയില്ലേ? പാണ്ഡുവിന്റെ മക്കൾ ആ മുമ്പേ ഒരു മകനുണ്ടായിരുന്നു, കർണൻ. സൂര്യനിൽ നിന്ന് കർണൻ. കുന്തിക്കാരാണ് വരം കൊടുക്കുന്നത്, ദുർവാസാവ്. ദുർവാസാവ് മുനിയാണ് വരം കൊടുക്കുന്നത്. അപ്പം രണ്ടാമത്തെ ഭാര്യയുടെ പേരാണെന്ത്?
1: മാധുരി.
2: മാധുരി. മാധുരി എവിടെയാണ്?
3: മാതൃരാജന്റെ പുത്രി.
2: മാതൃരാജ്യത്തിലെ രാജകുമാരിയാണ് മാധുരി. കുന്തിയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് പാണ്ഡു മാധുരേശന്റെ ഇളയ പുത്രിയായ മാധുരിയെ സ്വയംവരത്തിൽ, അവിടെ സ്വയംവരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പങ്കെടുത്തുകൊണ്ട് സ്വന്തമാക്കുന്നത്. നമുക്കിനി രണ്ട് ഭാര്യമാരായി പാണ്ഡുവിന്, ഇനി കഥയിലേക്ക് പോവാം അല്ലേ. ഭാര്യമാർക്ക് മക്കളുണ്ടാകും മുൻപാണ് ഒരു വലിയ ദുരന്തം പാണ്ഡുവിന്റെ ജീവിതത്തിൽ നടന്നത്. എന്താണ്? കിന്തമമുനിയുടെ ശാപം. കിന്തമമുനി ഒരു ഉഗ്ര തപസ്വിയായ ഒരു മുനിയായിരുന്നു. അദ്ദേഹം കാട്ടില് ഈ മുനിമാർക്ക് പല വേഷങ്ങളിലും പല രൂപങ്ങളിലേക്കും പരകായ പ്രവേശം നടത്താൻ പറ്റും. ഒരു മാൻപേടയായിട്ട് മാറി. അങ്ങനെ മാറിയ മറ്റാരെങ്കിലും ഓർമ്മയുണ്ടോ?
1: മാരീചൻ.
2: ആ മാരീചൻ രാമായണത്തിലല്ലേ?
0: നമ്മുടെ ഒടിയനില്ലേ, ഒടിയൻ സിനിമയില് മോഹൻലാൽ മാറുന്ന കണ്ടില്ലേ?
2: ആ ഇത് ഒരു മാനായിട്ട് മാറി ഈ മുനിയും മുനിപത്നിയും കൂടി സല്ലപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കാട്ടില്. കാട്ടിന്റെ സൗന്ദര്യത്തിൽ ഇങ്ങനെ വളരെ സല്ലപിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മൃഗയാ വിനോദത്തിനായി പാണ്ഡു മഹാരാജാവ് കാട്ടിലെത്തുന്നത്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? മാനാണ്, മാനിറച്ചി അവർക്ക് ഇഷ്ടപ്പെട്ടതാണ്. അമ്പ ഇത് രണ്ടിനെയും
1: കൊല്ലുന്നു.
2: അമ്പേറ്റ് ആ രണ്ട് മാനുകളും മരിക്കും മുൻപേ കിന്തമമുനിയും പെൺമാനും അവരുടെ യഥാർത്ഥ രൂപം കൈക്കൊണ്ട് വേദന കൊണ്ട് പൊളയുകയാണ്. പാണ്ഡു മഹാരാജ അത്ഭുതത്തോടുകൂടി അവിടെ വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു?
1: ശാപിച്ചു.
2: അതെ, അതായത് നീയും ഇതുപോലെ ഇണയെ പ്രാപിക്കുമ്പോൾ
1: മരിച്ചു
2: പോകട്ടെ. അതാണ് ശാപം. നമുക്കറിയാം ഇങ്ങനെ അറിയാതെ കൊല ചെയ്യപ്പെട്ട കഥകള് ഒരുപാടുണ്ട്. രാമായണത്തിൽ ശ്രവണകുമാരന്റെ കഥ കേട്ടിട്ടില്ലേ നമ്മളല്ലേ? ദശരഥൻ ആന വെള്ളം കുടിക്കുന്ന, തുമ്പിക്കൈയിലൂടെ വെള്ളം കുടിക്കുന്ന ശബ്ദമാണെന്ന് കരുതി അമ്പെയ്തു. പക്ഷേ ഒരു മൺകുടത്തിൽ വെള്ളം നിറയുന്ന ശബ്ദമായിരുന്നു കേട്ടത്. ശ്രവണകുമാരനാണ് തന്റെ അന്ധരായ മാതാപിതാക്കൾക്ക് വെള്ളം കൊണ്ടുവന്നതായിരുന്നു. അപ്പൊ അവിടെയാണ് ദശരഥന് ശാപം കിട്ടുന്നു. എന്തായിരുന്നു ശാപം?
1: പുത്രദുഃഖത്താൽ
2: നീയും മരിക്കട്ടെ. അങ്ങനെ ശാപകഥകൾ, സമാനമായ ശാപകഥകൾ പുരാണത്തിലെ ധാരാളമുണ്ട്. പാണ്ഡു മഹാരാജാവിനും അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു ശാപം കിട്ടി.
3: എന്തോ
2: ഇണയെ പ്രാപിക്കുമ്പോ, ഭാര്യമാരെ പ്രാപിക്കുമ്പം ഇതുപോലെ
1: മരണം
2: മരിക്കട്ടെ. പാണ്ഡുവിനാണെങ്കിൽ മക്കളുണ്ടായിട്ടില്ല, രണ്ട് സുന്ദരിമാരായ ഭാര്യമാരുണ്ട്. പക്ഷേ പരിഹാരമാര് കണ്ടു, ഭാര്യമാരെ തന്നെ കണ്ടു അല്ലേ. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയപ്പോഴും ഭീഷ്മ പിതാമഹനുണ്ട്, ജ്യേഷ്ഠൻ ധൃതരാഷ്ട്രരുണ്ട്, എല്ലാവരോടുമായിട്ട് കാട്ടിൽ നടന്ന സംഭവങ്ങൾ പറഞ്ഞു. ഇങ്ങനൊരു ശാപം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിനി ലൗകിക ജീവിതം ഉപേക്ഷിക്കുകയാണ്. കൊട്ടാരവും ആഡംബരവും അതൊക്കെ ലൗകികതയാണല്ലോ, അതിൻ്റെ വിപരീതമാണ് ആത്മീയ ജീവിതം. ആധ്യാത്മിക ജീവിതം നയിക്കുകയാണ്. ഞാൻ കാട്ടിൽ ഒരു പർണശാല കെട്ടി ആശ്രമത്തിൽ ചെയ്തു പോയ തെറ്റിനെ പശ്ചാത്തലിച്ച് കഴിയാനാണ് ആഗ്രഹിക്കുന്നത്. രാജ്യഭാരം ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തു? പൂർണ്ണമായിട്ടും ധൃതരാഷ്ട്ര. ധൃതരാഷ്ട്ര തന്നെയാണ് രാജാവ്, പക്ഷെ സർവ്വസൈന്യാധിപനും യുവരാജാവൊക്കെ ആയിരുന്നു പാണ്ഡു. എല്ലാ ചുമതലകളും ധൃതരാഷ്ട്രനെ ഏൽപ്പിച്ച് കാട്ടിലേക്ക് പോയി. അവിടെ ഒരു അപകടം നടന്നു. എന്താണ് അപകടം? അനുഗമിച്ചു ആര്? ഭാര്യമാര്. കുന്തിയും മാതരിയും പറഞ്ഞു,
1: ഞാനും വരട്ടെ നിന്റെ കൂടെ.
2: അപ്പൊ എന്താ പാണ്ഡു പറഞ്ഞത്?
1: പോരു പുന്നാരെ മാമ്പൂക്കും മാസം.
2: അത് അങ്ങനെയാണ് പറഞ്ഞത്. രണ്ടുപേരെയും കൂട്ടി, ഭർത്താവിനെ പരിചരിക്കലാണല്ലോ ഭാര്യമാരുടെ ധർമ്മം, അതുകൊണ്ട് അങ്ങ് ആശ്രമത്തിൽ ഞങ്ങൾ പരിചരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ആശ്രമ വേഷത്തിൽ പാണ്ഡവും മാതൃയും കുന്തിയും കാട്ടിലേക്ക് വരികയാണ്. അവിടെ ആശ്രമം കെട്ടി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് മക്കളില്ല, ഹസ്തിനാപുരത്തിന്റെ അവകാശികളാവാനിടയുള്ള ഒരു പിൻഗാമികളില്ലാത്ത ദുഃഖം പറഞ്ഞപ്പോൾ കുന്തി ദേവി എന്ത് പറഞ്ഞു? അങ്ങ് വിഷമിക്കരുത്, ഈ പ്രശ്നത്തിന് പരിഹാരം എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ദുർവാസാവ് ഒരു വരം തന്നിട്ടുണ്ട്. അതുവരെ കുന്തിദേവി പറഞ്ഞിരുന്നില്ല അല്ലേ, വിവാഹത്തിന് മുമ്പേ തനിക്കൊരു മകനുള്ള കാര്യം പറയണ്ടല്ലേ, പറഞ്ഞില്ല. അത് പുരാണത്തിലെ ചില പ്രശ്നങ്ങളാണ്, നമുക്കത് വിടാം. പക്ഷേ ഈ സമയത്ത് പറഞ്ഞപ്പോൾ പാണ്ഡുവിന് വളരെയധികം സന്തോഷമായി. പാണ്ഡു അതിനു മുമ്പ് പറയുന്നുണ്ട്, നിങ്ങൾ പുത്രോത്പാദനത്തിന് വേണ്ടി മറ്റേതെങ്കിലും രാജകുമാരനെ പ്രാപിച്ചോളൂ, സ്വീകരിച്ചോളൂ എന്ന് പാണ്ഡു തന്നെ പറയുന്നുണ്ട്. ഒരുപാട് കഥകൾ അദ്ദേഹം പുരാണത്തിൽ ഉദാഹരിച്ചു കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ അനപത്യത ദുഃഖം ഞാൻ മൂലം അനുഭവിക്കരുത്, നിങ്ങൾ ഏത് രാജകുമാരനെ വേണമെങ്കിലും സ്വീകരിച്ചോളൂ, സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ. പക്ഷേ അതിനൊന്നും വഴങ്ങുന്നില്ല. അപ്പോഴാണ് കുന്തി ഈ ഒരു കാര്യം പറയുന്നത്. അത് കേട്ടപ്പോൾ പാണ്ഡു പൊട്ടിത്തെറിക്കൊന്നല്ല ചെയ്ത്, അപ്പൊ എന്തുകൊണ്ട് നീ എന്നോട് വിവാഹ സമയത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുടുംബ കലഹമൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ. പാണ്ഡിപ്പോ സാത്വികനാണ്, ആത്മീയ ജീവൻ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ദൈവികമായ ഒരു മന്ത്രം, കുറച്ച് ഒരു മന്ത്രമല്ല, മൊത്തം അഞ്ച് മന്ത്രങ്ങളുണ്ടായിരുന്നു. ഒന്ന് നേരത്തെ തന്നെ ചെലവായി കഴിഞ്ഞു, ഇനി നാലെണ്ണം ബാക്കിയുണ്ട്. നാല് മന്ത്രം എന്നാണ് പറഞ്ഞത്. ഈ നാല് വരങ്ങളും പ്രയോഗിക്കാൻ വേണ്ടി പാണ്ഡു തന്നെ ആവശ്യപ്പെടുകയും, ഇപ്പൊ പാണ്ഡു ജീവിച്ചിരിക്കുകയാണ്. കുന്തി മൂന്ന് വരങ്ങൾ, ആദ്യമായിട്ട് യമദേവനെ, യമദേവനിലൂടെ ആര് ജനിച്ചു?
1: യുധിഷ്ഠിരൻ,
2: ധർമ്മപുത്രർ. രണ്ടാമത് വായുദേവന്, അതാരാണ്? ഭീമസേനൻ. മൂന്നാമത് ഇന്ദ്രനെ, അർജുനൻ. മന്ത്രി നോക്കി നിൽക്കുന്നുണ്ട് അല്ലേ, എടുത്തി എനിക്കൊരു വരം തരുമോ എന്നിങ്ങനെ യാചനാസ്വരത്തിൽ പാണ്ഡുകുട്ടി പറഞ്ഞു. മന്ത്രിയും വിഷമിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു വരം മന്ത്രിക്ക് കൊടുത്തു. മന്ത്രി എന്ത് ചെയ്തു? ഒരേ സമയത്ത്
1: രണ്ടുപേരെ,
2: ആരൊക്കെ? അശ്വിനിദേവന്മാർ. അങ്ങനെ നകുല സഹദേവന്മാർ, സുന്ദരന്മാരായ രണ്ട് മക്കളുണ്ടായി. ഇത് പുരാണത്തിൽ അല്ലെങ്കിൽ മഹാഭാരതത്തിൽ ഈ ദൈവ പുത്രന്മാരാണ് അല്ലെങ്കിൽ മനുഷ്യപുത്രന്മാരാണ് എന്നുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട് ഓരോരുത്തർക്കും. ധർമ്മപുത്രന്റെ അച്ഛൻ യമദേവനല്ല, വിദുരനാണോ അല്ലേ, അതുപോലെ കർണൻ സൂര്യനാണോ ദുർവാസാവാണോ, ഇങ്ങനെ ഓരോ തർക്കങ്ങൾ നമ്മളതിലേക്ക് പോകുന്നില്ല. പാണ്ഡു സന്തോഷമായി, മക്കൾ അഞ്ചും അവിടെ ആശ്രമത്തിൽ ഓടിച്ചാടിക്കളിക്കുന്നു, കൊട്ടാരത്തിലേക്ക് പോയില്ല. അങ്ങനെ വർഷങ്ങളിൽ കുറെ കഴിഞ്ഞു. അർജുനന് വയസ്സ് 14 ആയി. ഈ സമയത്താണ് ഒരു ദുരന്തം ഉണ്ടാകുന്നത്. എന്താ ദുരന്തം?
1: പാണ്ഡു
2: മഹാരാജാവിന്റെ മരണം. എങ്ങനെയാണ് മരിക്കുന്നത്?
1: മാതൃനെ പ്രാപിച്ചു.
2: ഒരു ദിവസം ആശ്രമ പരിസരമാണ്, നല്ല സസ്യശദ്വലമായ പ്രദേശം.
1: മാഷെ ഇതെല്ലാം പറയുമ്പോ സൂര്യജിന്റെ മനസ്സിലൊരു പാട്ട് വരുന്നുണ്ട്. ഏത് പാട്ടാ? മറ്റേ പാട്ടില്ലേ, ഏത് പാട്ട്? താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ

0: ചെറുപ്പക്കാരി.
1: അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് കുളിക്കഴിഞ്ഞ് ഈറനണിഞ്ഞ് അരുവിയിൽ നിന്നും പാത്രത്തിൽ വെള്ളവുമായിട്ട് വരുന്ന മാദ്രിയെ കാണുന്നില്ലേ? മാദ്രിയെ ആശ്രമത്തിൽ ഇരിക്കുന്ന പാണ്ഡു മഹാരാജാവ് കണ്ടത്. അതോടെ അദ്ദേഹം എല്ലാം മറന്നുപോയി. ആ സൗന്ദര്യത്തിന് മുന്നിൽ തനിക്ക് ലഭിച്ച ശാപത്തെക്കുറിച്ച് എല്ലാം അദ്ദേഹം മറന്നു. അങ്ങനെ അറിയാതെ ആ മാദ്രി ദേവി ആശ്ലേഷിച്ചു. കിന്തമ്മുനിയുടെ ശാപം ഉണ്ടായിരുന്നു അല്ലേ, പ്രണയത്തോടുകൂടി ഇണയെ ആശ്ലേഷിക്കുന്ന നിമിഷം മരണം സംഭവിക്കും, നെഞ്ചു തകർന്നു മരിക്കും. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവര് ഇണയെ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നെഞ്ചിലേക്ക് അമ്പെയ്ത് കൊല്ലുന്നത്. ആ ശാപം അവിടെ ഫലിച്ചു. മാദ്രി തടയുന്നുണ്ടായിരുന്നു, പക്ഷേ പാണ്ഡവന്റെ ഉള്ളിലുള്ള കാട്ടിക്കുതിര കടിഞ്ഞാൺ അഴിച്ച് ഓടുകയായിരുന്നല്ലോ അല്ലേ. അങ്ങനെ പാണ്ഡു അവിടെ
2: മരിച്ചു.
1: അപ്പൊ ഇങ്ങനെ ചില വികാരങ്ങൾ വിവേകത്തിന് മുന്നിൽ അടിപ്പെട്ടു പോകുമ്പോൾ സംഭവിക്കുന്ന ചില ദുരന്തങ്ങളുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു സന്ദേശമാണല്ലോ, നമ്മൾ ഒരിക്കലും വികാരത്തിന് അടിമപ്പെടാൻ പാടില്ല. വിവേകം എപ്പോഴും മുകളിലായിരിക്കണം. വിവേകം എന്ന് പറഞ്ഞാൽ പാണ്ഡുവിന് ലഭിച്ച ശാപമാണ്, അതാണ് അറിവ്, അതാണ് സത്യം. ആ സത്യത്തിന് മേലെ താൽക്കാലികമായ വളരെ നൈമിഷികമായ വികാരത്തിൽ അടിപ്പെട്ടു പോകുന്ന മനുഷ്യന്മാർക്ക് സംഭവിക്കാനിടയുള്ള ദുരന്തങ്ങളാണ് പാണ്ഡുവിന്റെ കഥയിലൂടെ വ്യാസമുനി പറയുന്നത്.
2: എന്നിട്ട് എന്താ സംഭവിച്ച മാഷേ? പാണ്ഡു മരിച്ചില്ലേ, പിന്നീട് എന്താ സംഭവിക്കാനുള്ളത്? എല്ലടോ കാട്ടിലെ രണ്ട് ഭാര്യമാരും മക്കളല്ലേ ഉള്ളത്, അവരെന്താക്കൂ?
1: ഹസ്തിനപുരത്തിലേക്ക് വിവരം പോകുന്നു. അവിടെ നാളുകൾ വന്നു. പാണ്ഡുവിന്റെ ഭൗതിക ശരീരം വളരെ രാജോചിതമായി തന്നെ സംസ്കരിക്കുന്നു. കുന്തിയമ്മയും അഞ്ചു മക്കളും ഇവിടത്തേക്ക് ഹസ്തിനപുരത്തിലേക്ക് പോകുന്നു.
2: അപ്പൊ മാദ്രിയോ?
1: മാദ്രിക്ക് എന്ത് സംഭവിച്ചു?
2: മാദ്രി
1: സതി അനുഷ്ഠിച്ചു. പാണ്ഡു മഹാരാജാവിന്റെ ചിതയിലേക്ക് മാദ്രി പ്രവേശിച്ചു. ധർമ്മപത്നിമാരുടെ ഒരു ധർമ്മമാണല്ലേ.
2: അപ്പൊ കുന്തി ഇത് ചെയ്തിട്ടില്ലല്ലോ.
1: കുന്തി അത് ചെയ്തില്ല. അതിന് കുന്തിയെ കുറ്റപ്പെടുത്തുകയും കുന്തിക്ക് അനുകൂലമായിട്ട് വാദങ്ങളുണ്ട്. ഒന്ന്, പറക്കമുറ്റാത്ത അഞ്ച് മക്കളുണ്ട് മാദ്രിയുടേത് ഉൾപ്പെടെ. അവരെ പോറ്റുണ്ട്, അച്ഛൻ മരിച്ചല്ലോ അല്ലേ, ഒരു പരിചയമില്ലാത്ത വീട്ടിലാണ് ഇനി പോയി താമസിക്കേണ്ടത്. മക്കൾക്കൊരു രക്ഷാകർത്തൃത്വം ആവശ്യമുണ്ട്. മറ്റൊന്ന്, പാണ്ഡു മഹാരാജാവിന്റെ മരണത്തിനിടയാക്കിയത് കുന്തിയെ ആശ്ലേഷിച്ചിട്ടല്ലോ, മാദ്രിയാണ് അതിന് കാരണക്കാരിയായത്. മാദ്രിയുടെ കുറ്റം അല്ലെങ്കിലും കുറ്റക്കാരി ആവേണ്ടി വന്നത് മാദ്രിയെ കണ്ടിട്ടാണ്. അതുകൊണ്ട് മാദ്രി തന്നെ സ്വയം തീരുമാനിച്ചു, ധർമ്മപത്നിയുടെ കുലധർമ്മം ഞാൻ ആചരിച്ചോളാം. ഇങ്ങനെ പാണ്ഡു മഹാരാജാവിന്റെ ചിതയിൽ ആത്മാഹുതി നടത്തി. അങ്ങനെ കുന്തിയമ്മയും അഞ്ചു മക്കളും എവിടത്തേക്ക് പോകുന്നു?
2: ഹസ്തിനാപുരത്തിലേക്ക്.
1: അവിടെ എത്തുന്നതോടുകൂടി പ്രശ്നങ്ങളും കലഹങ്ങളൊക്കെ ആരംഭിച്ചു. കാരണം അർജുനന് 14 വയസ്സെന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരനൊരു 15-16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 15 വയസ്സിന് താഴെയുള്ള അഞ്ചു പേരാണ്, 15 വയസ്സും അതിന് താഴെയുള്ള അഞ്ചു പേരാണ് കുട്ടികളാണ്. അവരിതുവരെ കണ്ടത് ആശ്രമവും അരുവിയും കാടും കാട്ടുപക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെയാണ്. കാട്ടുപൂക്കളും അതുപോലെ കാട്ടുപഴങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അവർ ജീവിച്ചത്. ഈ കാട്ടുവാസികളാണ് ആദ്യമായിട്ടൊരു നഗരം കാണുന്നത്. നഗരമെന്ന് പറഞ്ഞാൽ ചെറിയ നഗരമൊന്നുമല്ല, കൊട്ടാരമാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഹസ്തിനാപുരം. ഒരുപാട് സമ്പത്തുള്ള, ഒരുപാട് രാജ്യങ്ങൾ വിസ്തൃതിയുള്ള, ഒരു വലിയ ധനികമായ സമ്പത്തുള്ള രാജ്യത്തിൻ്റെ കൊട്ടാരത്തിനകത്തേക്കാണ്. തൂണുകൾ പോലും സ്വർണത്തിൻ്റെ തൂണുകളാണ്. അവിടുത്തെ ആളുകളുടെ വസ്ത്രങ്ങളൊക്കെ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അവിടെ കൗതുകത്തോടുകൂടി പറക്കമുറ്റാത്ത അഞ്ചു മക്കൾ നിൽക്കുമ്പോഴാണ് അവിടത്തേക്ക് ഓടിച്ചാടി കളിച്ചു കൊണ്ട് ആരൊക്കെ വരുന്നത്? ദുര്യോധനനും സംഘവും. അവര് സമ്പന്നതയുടെ മടിത്തട്ടിലാണ് അല്ലേ. അപ്പോ ആ രണ്ട് ജീവിത സാഹചര്യങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേട് രണ്ടു പേരുടെയും ഉള്ളിൽ ചില പാകം നിറച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ അച്ഛനില്ലാത്ത മക്കൾ എന്നുള്ളൊരു സിംപതി, സഹതാപം ആർക്കുണ്ടായിരുന്നു?
2: പാണ്ഡവർക്കുണ്ടായിരുന്നു.
1: കുന്തി വിധവയാണ്, ഗാന്ധാരി വിധവയല്ല. ഗാന്ധാരിക്ക് ഭർത്താവുണ്ട്, കൗരവർക്കാണെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ വിധവയായ അനുജത്തിയുടെ അച്ഛനില്ലാത്ത അഞ്ചു മക്കൾക്ക് കൂടുതൽ കരുതലും സ്നേഹവും ആര് നൽകുന്നു? ഗാന്ധാരിയും ധൃതരാഷ്ട്രരും ഭീഷ്മരും എല്ലാവരും നൽകുന്നു. അതുവരെ തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, തനിക്കും തൻ്റെ അനുജന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹവും വത്സല്യവും ഒക്കെ എവിടുന്നോ കയറി വന്ന അഞ്ചു പേർക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരുടെ മനസ്സിൽ ഒരു പക ജനിക്കും? കൗരവരുടെ, ദുര്യോധനന്റെ. ഇതാണ് അവസാനകാലം മഹാഭാരത യുദ്ധം വരെ എത്തി നിൽക്കുന്ന കലഹത്തിന്റെ ഒരു ശാസ്ത്രീയമായ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ കാരണമെന്ന് പറയാം.
2: ഇതുപോലെ തന്നെയുള്ള ഒരു സംഭവം എംടിയുടെ ഒരു സിനിമയിലും ഇല്ലേ,
1: ഒരു വടക്കൻ വീരഗാഥയിൽ. അതായത് ഒരു മലയനോട് തൊടുത്തു മരിച്ച ഇളന്തളർ മഠത്തിലെ ചന്തുവിന്റെ അച്ഛൻ, അമ്മ വാമാക്ഷി മരിച്ചപ്പോ അമ്മാവനായ കണ്ണപ്പൻ ചേകവര് ആ കുടിലിൽ നിന്നാണ് ചന്തുവിനെ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്, പുത്തൂരം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പുത്തൂരം വീട് എന്ന് വെച്ചാൽ സമ്പന്നതയുടെ വലിയ നികേതനമാണ്. അവിടെ ചന്തു ആദ്യമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ എം ടി കാണിക്കുന്നത്, ആരോമലും സഹോദരിയായ ഉണ്ണിയാർസിയും തമ്മിൽ ഒരു സ്വർണ്ണ നാണയത്തിന് വേണ്ടി അടികൂടുകയാണ് അല്ലെ ആ സിനിമയിൽ. അവിടെ അതാണ് കാണിക്കുന്നത് ആദ്യമായിട്ട്. എന്നിട്ട് അടികൂടുന്ന തൻ്റെ മക്കളോട് കണ്ണപ്പച്ചേക്ക് അവർ പറയുന്നുണ്ട്, ആർച്ചേ അത് ആരോമലിനെ കൊടുത്തേക്കും, നിനക്ക് ഞാൻ വേറെ തരാം. എം ടി അത് ബോധപൂർവം പറഞ്ഞൊരു കാര്യമാണ്, മക്കളുടെ കലഹങ്ങൾ തീർക്കാൻ വേണ്ടി അച്ഛൻ പറയുന്നത് എനിക്ക് ഞാൻ വേറെ തരാം എന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ എന്തുണ്ട്, സ്വർണ്ണ നാണയങ്ങളുണ്ട്. സ്വർണ്ണ നാണയം ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാര്
2: ചന്തു.
1: ചന്തുവിനാണെങ്കിൽ അച്ഛനും ഇല്ല അമ്മയും ഇല്ല, അമ്മാവൻ മാത്രമേ ഉള്ളൂ, അമ്മായി മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മാവനും അമ്മായിയും അച്ഛനും അമ്മയും ഇല്ലാത്ത ചന്തുവിന് എന്ത് കൊടുത്തു? വാരിക്കോരി
2: സ്നേഹം.
1: സ്നേഹം ആർക്ക് കിട്ടേണ്ടതായിരുന്നു? അത് ആരോമലിനും ഉണ്ണിയാർച്ചയ്ക്കും. അപ്പോ ആരുമില്ലാതെ കടന്നു വന്ന ഒരു അഭയാന്ദേഹിയായിട്ട് കടന്നു വന്ന ചന്തുവിന് തനിക്ക് കിട്ടേണ്ടുന്ന പരിഗണനകളൊക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോമലിന്റെ മനസ്സിലും ആർക്കെതിരെ ശത്രുത വരും?
2: ചന്തുവിനെതിരെ.
1: അതേപോലെയാണ് നമ്മുടെ മഹാഭാരതത്തിലുള്ളത്. അപ്പൊ കൊട്ടാരത്തില് അതിനുശേഷം നടക്കുന്ന ദുര്യോധനാദികളുടെ ഉള്ളിലുള്ള പകയും വിദ്വേഷങ്ങളൊക്കെ അത് മറ്റൊരുപാട് കഥകൾക്കുള്ള വിഷയമായതുകൊണ്ട് പാണ്ഡു മഹാരാജാവിന്റെ കഥ നമുക്ക് തൽക്കാലം ഇവിടെ
2: നിർത്താം. നന്ദി, നമസ്കാരം.
0: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം.

0: മധുര ഗീതങ്ങൾ
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ചില പാട്ടുകൾ നമ്മൾ കേൾക്കുന്നത് കാതുകൾ കൊണ്ടല്ല, ഓർമ്മകൾ കൊണ്ടാണ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലം നമ്മുടെ മുന്നിൽ തെളിയുന്നുണ്ട്. ഒരു മുഖം, ഒരു സൗഹൃദം, ഒരു പ്രണയം, ഒരു മഴ, അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോയ ഏതോ പ്രിയപ്പെട്ട ഓർമ്മ. ഇന്ന് 1980s നമുക്കൊരു സംഗീത യാത്ര പോകാം അല്ലേ? 1980 മുതൽ 1989 വരെയുള്ള മലയാള സിനിമാ ഗാനങ്ങളാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ. കാലം കടന്നുപോയിട്ടും ഇന്നും മലയാളിയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഗാനങ്ങൾ. അപ്പോൾ ഓർമ്മകളുടെ ആ പഴയ പാട്ടുപെട്ടി നമുക്ക് പതുക്കെ ഒന്ന് തുറക്കാം അല്ലേ? 1980 December 25 പുറത്തിറങ്ങിയ മഞ്ഞൽ വിരിഞ്ഞ പൂക്കൾ മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രമായിരുന്നു അല്ലേ? ഫാസിൽ സംവിധായകനും ജെറി അമൽദേവ് സംഗീത സംവിധായകനും അരങ്ങേറ്റം കുറിച്ച ചിത്രമാണ് മഞ്ഞൽ വിരിഞ്ഞ പൂക്കൾ. മിഴിയോരം എന്ന് തുടങ്ങുമ്പോൾ തന്നെ ഒരു തണുത്ത കാറ്റ് നമ്മളെ തഴുകുന്നത് പോലെ തോന്നും. ബിച്ചു തിരുമലയുടെ മനോഹരമായ വരികൾക്കും ജെറി അമൽദേവിന്റെ സംഗീതത്തിനും യേശുദാസിന്റെ ശബ്ദം നൽകിയ ഭാവം ഇന്നും അതേ മാധുര്യത്തോടെ നിലനിൽക്കുന്നു. നമുക്ക് കേൾക്കാം മിഴിയോരം നനഞ്ഞൊഴുകും എന്ന ഗാനം.

ഒരു കാലഘട്ടത്തിന്റെ സംഗീത ഭാവം തന്നെ പേരിലൊളിപ്പിച്ചിരിക്കുന്ന പാട്ട് തേനും വയമ്പും, രവീന്ദ്രൻ എന്ന സംഗീത സംവിധായകന്റെ മധുരമായ ഈണങ്ങളും ബിച്ചു തിരുമലിയുടെ വരികളും ചേർന്നപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് എന്നും ഓർമ്മിക്കാവുന്ന ഒരു ഗാനമാണ്. 1981 തേനും വയമ്പും എന്ന ചിത്രത്തിലെ തേനും വയമ്പും എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേട്ടാലോ? പാടിയിരിക്കുന്നത് യേശുദാസ്.

കുട്ടിക്കാലത്തിന്റെ നിഷ്കളങ്കതയും ഒരു പഴയ ഊഞ്ഞാലിന്റെ ഓർമ്മയും മനസ്സിൽ നിറയ്ക്കുന്ന പാട്ടാണ് തുമ്പി വാ തുമ്പക്കുടത്തിൽ. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ബാല്യകാലം ഓർമ്മ വരും അല്ലെ? തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം 1982 പുറത്തിറങ്ങിയ ഓളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജയാണ് സംഗീതം നൽകിയത്. പാടിയിരിക്കുന്നത് എസ് ജാനകി. അമോൽ പാലേക്കർ, പൂർണിമ ജയറാം, അംബിക എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ 1980-89 കാലഘട്ടത്തിൽ പിറന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാണാമറിയത്ത് എന്ന ചിത്രത്തിലേതാണ്. ബിച്ചു തിരുമലിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി KJ യേശുദാസ് പാടിയ ഗാനം. മമ്മൂട്ടി, ശോഭന, റഹ്മാൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ. 1984 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പ്രണയത്തിന്റെ മധുരവും സ്വപ്നത്തിന്റെ ലഹരിയും ഒരുമിക്കുന്നൊരു ഗാനം. യേശുദാസിന്റെ ശബ്ദത്തിൽ ആ പ്രണയഭാവം കേൾക്കുമ്പോൾ 1980 മലയാള സിനിമയുടെ ഒരു മനോഹരമായ പ്രണയലോകം നമ്മുടെ മുന്നിൽ തെളിയും. ആ ഗാനമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്.

കെ എസ് ചിത്രപ്പാടി മനോഹരമാക്കിയ ഗാനമാണ് 1985 നിറക്കൂട്ടി എന്ന ചിത്രത്തിലേത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാമാണ് ഈണം നൽകിയത്. മമ്മൂട്ടി, സുമലത, ഉർവശി, ലിസി എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1985 സെപ്റ്റംബർ 12 പുറത്തിറങ്ങിയ നിറക്കൂട്ട് ജോഷിയാണ് സംവിധാനം ചെയ്തത്. ഒരു രാഗമേഘത്തോട് തന്നെ പാട്ട് ചോദിക്കുന്നത് പോലെയാണ് പൂമാനമേ. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്കും ശ്യാമിന്റെ സംഗീതത്തിനും ചിത്രയുടെ ശബ്ദം നൽകിയ മാധുര്യം ഈ ഗാനത്തെ ഇന്നും ഓർമ്മകളിൽ നിലനിർത്തുന്നു.

പ്രണയത്തിന്റെ നനുത്തഭാവം ഇത്രയും മനോഹരമായി പാടിയ ഗാനങ്ങൾ മലയാളത്തിലേറെയില്ല. ഒ എൻ വിയുടെ കവിതയും ബോംബെ രവിയുടെ സംഗീതവും ചിത്രയുടെ ശബ്ദവും ചേർന്നപ്പോൾ പിറന്നത് കാലാതീതമായൊരു മധുര ഗാനം. 1986 ഹരിഹരൻ സംവിധാനം ചെയ്ത നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മഞ്ഞൾ പ്രസാദവും എന്ന ഗാനം കെ എസ് ചിത്രയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചൊരു ഗാനമാണ്. 1986 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അപ്പോൾ നമുക്ക് ഈ ഗാനം കേട്ടാലോ? മഞ്ഞൾ പ്രസാദവും നെറ്റിയൽ ചാർത്തി എന്ന് തുടങ്ങുന്ന ഗാനം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ 1980-89 കാലഘട്ടത്തിൽ പിറന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു താരാട്ടുപാട്ടിന്റെ സ്നേഹവും അമ്മയുടെ കരുതലിന്റെ ചൂടും ഈ ഗാനത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ മനസ്സ് സ്വാഭാവികമായി ശാന്തമാകുന്ന തരത്തിലുള്ള ഒരു സംഗീതാനുഭവമാണ് ഈ ഗാനം. 1986 പുറത്തിറങ്ങിയ 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടി മനോഹരമാക്കിയ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിത്താരയാണ് ഈണം നൽകിയത്. രാരി രാരിരം രാരോ ജി വേണുഗോപാലിന്റെ ശ്രദ്ധേയമായ ആദ്യകാല ഗാനങ്ങളിലൊന്നാണ്. അപ്പൊ നമുക്ക് ആ ഗാനം ആസ്വദിക്കാം.

മഴയും പ്രണയവും ഓർമ്മകളും ഒരുമിച്ചെത്തുന്ന സിനിമ തൂവാനത്തുമ്പികൾ. അതിലെ മേഘം പൂത്തു തുടങ്ങി എന്ന ഗാനം കേൾക്കുമ്പോൾ ഒരു മഴക്കാല സന്ധ്യ നമ്മുടെ മുന്നിൽ പിറക്കുന്നത് പോലെ തോന്നും അല്ലേ? 1987 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് പെരുമ്പാവൂർജി രവീന്ദ്രനാഥാണ് ഈണം നൽകിയത്. മോഹൻലാൽ, സുമലത, പാർവതി, അശോകൻ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കേൾക്കാം മേഘം പൂത്തു തുടങ്ങി എന്ന ഗാനം.

മോഹൻലാൽ, കാർത്തിക, തിലകൻ, ഇന്നസെന്റ് തുടങ്ങിയവർ അഭിനയിച്ച ചിത്രമാണ് ഉണ്ണികളെ ഒരു കഥ പറയാം. 1987 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പ് പിക്ചറാണ് ഈണം നൽകിയത്. കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ഉണ്ണികളെ ഒരു കഥ പറയാം. കുട്ടികളുടെ ലോകവും സ്നേഹവും ജീവിതത്തിന്റെ നന്മകളും നിറച്ചൊരു പാട്ട്. യേശുദാസിന്റെ ശബ്ദത്തിൽ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന വരി കേൾക്കുമ്പോൾ ഒരു കഥാകാരൻ കുട്ടികളോട് സ്നേഹത്തോട് സംസാരിക്കുന്നത് പോലെ തോന്നും അല്ലേ? നമുക്ക് ആ ഗാനം കേട്ടാലോ.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ 1980-89 കാലഘട്ടത്തിൽ പിറന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1988 കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ചിത്രത്തിലെ കണ്ണാന്തുമ്പി എന്ന ഗാനം KS ചിത്രയുടെ ശബ്ദത്തിൽ ശ്രദ്ധേയമായ താരാട്ടുഭാവമുള്ള ഗാനമാണ്. ഒരു കുഞ്ഞിനോടുള്ള സ്നേഹം എത്രത്തോളം സംഗീതമാകാം എന്നതിന് മനോഹരമായ ഒരു ഉദാഹരണം. ചിത്ര പാടുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ഇന്നും ആ പഴയ ബാല്യകാലത്തിന്റെ നിഷ്കളങ്കത ഉണരുന്നുണ്ട്. ബിച്ചുതിരുമലയുടെ വരികൾക്ക് ഔസേപ്പിച്ചനാണ് ഈണം നൽകിയത്. രേവതി, അംബിക, കിരൺ വർഗീസ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കേൾക്കാം കണ്ണാൻ തുമ്പി പോരാമോ എന്ന ഗാനം.

1980s സിനിമാ ഗാനങ്ങളുടെ മറ്റൊരു മുഖം, ആഘോഷവും പ്രണയവും നിറഞ്ഞ സംഗീതം. എം ജി ശ്രീകുമാറിന്റെയും സുജാതയുടെയും ശബ്ദത്തിൽ ഈ ഗാനം കേൾക്കുമ്പോൾ ചിത്രം എന്ന സിനിമയുടെ ആ പഴയ ആഘോഷ ലോകം വീണ്ടും മനസ്സിൽ തെളിയും. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രാജൻ കണ്ണൂരാണ് ഈണം നൽകിയത്. മോഹൻലാൽ, രഞ്ജിനി, നെടുമുടി വേണു, ലിസി എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് ചിത്രം. 1988s ഈ ചിത്രം പുറത്തിറങ്ങിയത്. അതിൽ നമുക്ക് കേൾക്കാം ദൂരക്കിഴ കുതിക്കും എന്ന

ചില പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സ് സംസാരിക്കും. ഉണരുമീ ഗാനം അത്തരമൊരു പാട്ടാണ്. ഓർമ്മയും സ്നേഹവും വേർപാടിൻ്റെ നൊമ്പരവും ഒരുമിച്ചനുഭവിക്കുന്നൊരു ഗാനം. 1988 മൂന്നാം പക്കം പത്മരാജൻ സംവിധാനം ചെയ്ത ചിത്രമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജയാണ് ഈണം നൽകിയത്. ജയറാം, തിലകൻ, കീർത്തി സിംഗ്, ജഗതി ശ്രീകുമാർ, റഹ്മാൻ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജി വേണുഗോപാലിന്റെ ശ്രദ്ധേയ ഗാനങ്ങളിലൊന്നാണ് ഉണരുമീ ഗാനം. ആ ഗാനം നമുക്ക്

0: 1980 മുതൽ 89 വരെ ഒരു ദശകം മാത്രം. പക്ഷേ ആ 10 വർഷങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചത് എത്രയോ ഓർമ്മകൾ. യേശുദാസിന്റെ സ്വരമാധുര്യം, ജാനകിയുടെ ഭാവഗാംഭീര്യം, ചിത്രയുടെ നനുത്ത ശബ്ദം, രവീന്ദ്രന്റെയും ശ്യാമിന്റെയും ജോൺസണിന്റെയും ഇളയരാജയുടെയും ഔസേപ്പിച്ചിന്റെയും രാഗങ്ങൾ, ബിച്ചു തിരുമല, ഒ എൻ വി കുറുപ്പ്, ശ്രീകുമാരൻ തമ്പി, പൂവച്ചൽ ഖാദർ, കൈതപ്രം തുടങ്ങിയ നിരവധി പ്രതിഭകളുടെ വരികൾ. കാലം മുന്നോട്ടു പോയി, പുതിയ പാട്ടുകൾ വന്നു, പുതിയ സംഗീത ലോകങ്ങൾ പിറന്നു. പക്ഷേ ചില പാട്ടുകൾക്ക് പ്രായമാകില്ല, അവ നമ്മുടെ ഓർമ്മകളോടൊപ്പം ജീവിക്കും. ഒരു മഴത്തുള്ളി വീഴുമ്പോൾ, ഒരു സന്ധ്യയിൽ കാറ്റ് വീശുമ്പോൾ, അല്ലെങ്കിൽ ഏറെ കാലം കണ്ടിട്ടില്ലാത്ത ഒരാളെ ഓർക്കുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു പഴയ പാട്ട് മനസ്സിലേക്ക് വരും. അതാണ് സംഗീതത്തിന്റെ അത്ഭുതം അല്ലേ? പാട്ടുകൾ അവസാനിച്ചാലും അവയുടെ ഓർമ്മകൾ അവസാനിക്കില്ല. ഇന്നത്തെ മധുരഗീതങ്ങളിൽ 1980-89 കാലഘട്ടത്തിലെ ഗാനങ്ങളായിരുന്നു. വീണ്ടും മറ്റൊരു കാലത്തിന്റെ, മറ്റൊരു സംഗീതത്തിന്റെ, മറ്റൊരു മധുര ഓർമ്മയുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരിക്കും സ്റ്റേ ട്യൂൺ റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.
1: മധുര ഗീതങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണ നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി.

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം MG ശ്രീകുമാർ, രചന

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 11, ഹിജ്റ വർഷം 1448 റബിയുൽ ആക്കിർ 15, ശകവർഷം 1948 ആശ്വിനം 5, 2026 സെപ്റ്റംബർ 27 ഞായറാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.